ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 7 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1533 സെപ്റ്റംബർ 7, ഇംഗ്ലണ്ടിന്റെയും അയർലൻഡിന്റെയും രാജ്ഞി എന്ന നിലയിൽ ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച എലിസബത്ത് രാജ്ഞി ഗ്രീൻവിച്ചിൽ ജനിച്ചിരിക്കുന്നു. 1822 സെപ്റ്റംബർ 7, ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വിസ്തൃതമായ രാജ്യം എന്ന നിലയിൽ ബ്രസീൽ ദേ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. 1899 സെപ്റ്റംബർ 7, ഇംഗ്ലീഷ് നോവലുകളുടെ മാതൃക സ്വീകരിച്ച് പൂർണ്ണമായും 19 അവസാന പാദത്തിലെ കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചുകൊണ്ട് മലയാളത്തിലെ നോവൽ സാഹിത്യത്തിൽ ലക്ഷണമൊത്ത ആദ്യകൃതി സംഭാവന ചെയ്ത ഒയ്യാരത്ത് ചന്തുമേനോൻ കഥാവിശേഷനായി.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരാൾ എപ്പോഴാണ് വയസ്സാവുന്നത്? 60 കഴിയുമ്പോഴോ അതോ 70 കഴിയുമ്പോഴോ? ഏയ്, അതൊന്നും ഒരാളെ വയസ്സാക്കുകയില്ല. ഒരാൾ വയസ്സായി പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ്. ചില വീടുകളിലെങ്കിലും കണ്ടിട്ടില്ലേ, 60-65 വയസ്സ് വരെ കിടന്ന് കഷ്ടപ്പെടും, അധ്വാനിക്കും. മാനസികമോ ശാരീരികമോ ആയി അയാൾ അല്പം തളർന്നു തുടങ്ങുന്ന നേരം മുതൽ വീട്ടിൽ നിന്ന് കേട്ടു തുടങ്ങുന്ന വർത്തമാനങ്ങൾ, അച്ഛനത് എങ്ങോട്ടാ പോകുന്നേ, നിങ്ങളിൽ നിന്ന് എത്രയും താമസിച്ചത്, ആരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, എന്താ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യകത എന്നു തുടങ്ങിയ വർത്തമാനങ്ങൾ. ഓർക്കുക, അത് കേട്ടു തുടങ്ങുന്ന നാളു മുതൽ അയാൾ വയസ്സായി തുടങ്ങും. കുറെ കൂടി കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചെന്നിരിക്കും, ഈ വീടിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുവെന്ന്. അതുകൂടിയാവുമ്പോൾ അയാളുടെ ഉള്ളം പൂർണ്ണമായും തകർന്നിരിക്കും. മെല്ലെ മെല്ലെ അയാൾ അവിടെ അധികപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കും. അയാളുടെ അധ്വാനം, ജീവിതം, സമയം എല്ലാം അവഗണിക്കപ്പെടും. ആർജവുമില്ലായ്മയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ടായി അച്ഛനെ ഒറ്റപ്പെടുത്തി കളയും. അപൂർവമായിട്ടാണെങ്കിലും തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛന്റെ കുറ്റങ്ങൾ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്ന അമ്മ തന്ത്രശാലിയാണെന്ന് പറയാതിരിക്കാനാവില്ല. അമ്മയുടെ കുറ്റങ്ങൾ മക്കളോട് പറയുന്ന അച്ഛൻ സ്വാർത്ഥനുമാണ്. കുറ്റങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അത് അവസരം കിട്ടുമ്പോഴൊക്കെ മക്കളോട് പറയുന്നുവെങ്കിൽ ഓർക്കുക, ഒരു തന്ത്രമനയൽ അവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികമായി തീരെ തരംതാണു പോകുമ്പോഴാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നതെന്നും മറന്നുപോകരുത്. മാനസികാരോഗ്യക്കുറവും കാരണമാണ് ഉദാത്തമായ മാനസികാരോഗ്യമുള്ള വീടുകളിൽ ആളുകൾ വയസ്സായി പോവുകയില്ല. ആർജവം ഉണ്ടായിരിക്കും, വ്യക്തിത്വ പ്രഭാവം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഭവനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് ഓർക്കുമല്ലോ.
0: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്, സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ, ചെറിയ കാര്യങ്ങൾ മനോഹരങ്ങളാണ്. വളരെ ശരിയായ കാര്യമാണത്. ജീവിതത്തിൽ വലിയ കാര്യങ്ങളെക്കാൾ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു പുഞ്ചിരി ഉതിർക്കുന്ന സന്തോഷം പൊട്ടിച്ചിരിയിൽ കിട്ടില്ലെന്ന് വരും. സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയുടെ ഒടുവിൽ ഗോപിക പറയുന്നു, എന്നെ തിരിഞ്ഞു നോക്കുന്നു, ഒരു സ്മിതമെനിക്കായി നൽകുന്നു, അതിൽ കൂടുതൽ മറ്റെന്താണ് വേണ്ടതെന്ന് അവർ ആത്മഗതപ്പെടുന്നു. മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ചില മാത്രകൾ മാത്രമെന്ന് വയലോപ്പള്ളി പറയുന്നുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്നക്കിത്തം. സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. ഒന്നോർത്തു നോക്കൂ, കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാക്കിയത് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓടി വിയർത്ത് ടെൻഷനായി വൈകുന്നേരം വന്നു കയറുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെയാണ് ഭാര്യ എതിരേൽക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ? പോയ കാര്യമെന്തായി, ഒക്കെ ശരിയാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എത്ര വലുതാണ്. വലിയ കാറ്റിനേക്കാൾ സുഖം പകരുന്നത് ഇളം കാറ്റായിരിക്കും. പെരുമഴയേക്കാൾ ഇഷ്ടം തോന്നുന്നത് നേർത്ത ചാറ്റൽ മഴയോടായിരിക്കും. ഒരു ചെറു താരക കാൺകെ ഇരുട്ടുമറക്കും, പുതുമഴ കാൺകെ വരൾച്ച മറക്കും എന്ന് കവയിത്രി. സത്യത്തിൽ മനുഷ്യർക്കിഷ്ടം ലാളിത്യമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി മനുഷ്യൻ അധ്വാനശീലരാണ്. നവലോക സൃഷ്ടിക്ക് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട്. ലോകത്തെ സദാ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതിന് ബിസിനസ്സുകൾ ചെയ്യും, പദ്ധതികൾ നടപ്പിലാക്കും, ഉള്ള ഭാരമൊക്കെ എടുത്ത് തലയിൽ വയ്ക്കും. അതിനിടയിൽ കിട്ടുന്ന സന്തോഷത്തിന്റെ ചെറു തേൻ തുള്ളികൾ, അതാണ് ശരിക്കും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുമ്പോൾ അറിയാതെ അറിയാതെ മസ്തിഷ്കത്തിൽ ആനന്ദാമൈഡിന്റെ ലാവാപ്രവാഹമുണ്ടാകും. ഈ ആനന്ദാമൈഡ് എന്ന് വെച്ചാൽ പേരുപോലെ സന്തോഷാധിക്യം പ്രദാനം ചെയ്യുന്ന മസ്തിഷ്ക രാസപ്രഭാവമാണ്. ഒരു ചിരി കണ്ടാൽ അത് മതി എന്ന് കവിയെക്കൊണ്ട് പറയിപ്പിച്ചത് ഈ രാസപ്രഭാവത്തിന്റെ ധന്യതയാണ്. വീടിനകത്തെ ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മനസ്സിനെ കൂടുതൽ പ്രകാശമാനമാക്കും. ഏത് ജോലിയും അനായാസേന ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതേക്കുറിച്ചറിയില്ല. അവർ പങ്കാളിയെ ചോദ്യം ചെയ്യും, ചന്ദ്രേട്ടൻ എവിടെയാ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അസ്വസ്ഥതയുടെ കയങ്ങളിൽ അവർ ആണ്ടുപോകും. അതൊക്കെ തലച്ചോറിൽ വിരോധാ മൈൻ ഉണ്ടാക്കും, വിരക്തിക്ക് കാരണമാകും. ചെറിയ ശല്യങ്ങൾ വലിയ വെറുപ്പുകൾക്ക് കാരണമാകും എന്നർത്ഥം. പലപ്പോഴും കുടുംബത്തിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ജോലിസ്ഥലത്തു നിന്ന് കൂടുതലും ലഭ്യമാകുന്നത് വലിയ വലിയ സന്തോഷങ്ങളാണ്. സാലറി, പ്രമോഷൻ, അതൊക്കെ വലിയ സന്തോഷങ്ങൾ തന്നെയല്ലേ? പക്ഷെ കുടുംബത്തിനകത്ത് ഓരോ ദിവസവും ലഭ്യമാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തലച്ചോറിൽ വലിയ തോതിൽ ആനന്ദമായി ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ടുതന്നെ അതിനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. പരമാവധി പരസ്പരം ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എവിടെ പോയി, എന്തു ചെയ്യുകയായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര നേരമായി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഇത്രയും നേരം എവിടെ പോയി നിൽക്കുകയായിരുന്നു എന്നു തുടങ്ങിയ ഷാർപ്പായ ചോദ്യം ചെയ്യലുകൾ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്ന് മറന്നുപോകരുത്. എത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം സന്തോഷം മുറിക്കുള്ളിൽ നിറയും. അവിടം ചൈതന്യവത്താകും. കുട്ടികളും പൂക്കളും പൂമ്പാറ്റകളുമുള്ള ഉദ്യാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടം വല്ലാത്തൊരു പ്രസരിപ്പോടെ എല്ലാവർക്കും ആനന്ദം പകർന്നു തരും. പക്ഷെ അതൊക്കെ എത്ര ലളിതവുമായിരിക്കുന്നു എന്ന് നോക്കൂ. പൂക്കളെ കാണുന്നതും അവയുടെ സൗരഭ്യം ആസ്വദിക്കുന്നതും ഇഷ്ടമില്ലാത്തവരായി ആരുണ്ടാകും?

0: ചിത്രശലഭങ്ങൾക്ക് ഒരു പര്യായം പറഞ്ഞാൽ ഇഷ്ടശലഭങ്ങൾ എന്ന് പറയേണ്ടതായി വരില്ലേ? കുട്ടികൾ ആമോദത്തിന്റെ പ്രതിരൂപങ്ങളാണ്. അവരുടെ ലാളിത്യം ഹൃദയത്തെ ചേതോഹരമാക്കുന്നു. ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ നമുക്കിഷ്ടമാണ്. എന്നാൽ അതിലേറെ ഇഷ്ടവും സന്തോഷവും ഉണ്ടാക്കി തരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന് ഓർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

പൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിലെ സ്വാമിനാരായണൻ ഹിന്ദുമന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചേർന്ന് ഇരുരാജ്യങ്ങളും തമ്മിൽ പ്രത്യേക ആഗോള തന്ത്രപര പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇരുരാജ്യങ്ങളും പുതിയ ഗതിവേഗത്തിലും ഊർജ്ജത്തിലും ഒരുമിച്ച് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടു രാജ്യങ്ങളും ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷം ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദീർഘകാല സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായതിനാൽ ഇരുരാജ്യങ്ങളുടെയും തന്ത്രപര പങ്കാളിത്തം സവിശേഷമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങൾക്ക് ചരിത്രം സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ച് റോമൈൻ ട്രോളന്റിന്റെ രചനകൾ രണ്ട് സമൂഹത്തിന്റെയും കൂടുതൽ അടുപ്പത്തിന് കാരണമായെന്നും നരേന്ദ്രമോദി അറിയിച്ചു.
0: ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രോ അറിയിച്ചു. ബഹിരാകാശത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പരിപാടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയെ പ്രാപ്തമാക്കുമെന്ന് ഇസ്രോ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ രംഗം ആഗോളതലത്തിൽ ശക്തവും മത്സരാധിഷ്ഠിതവുമാക്കുമെന്നും അതിനാൽ സ്വകാര്യവൽക്കരണത്തിന് പകരം പരിഷ്കാരങ്ങളെ ആവാസ വ്യവസ്ഥയുടെ വികാസമായി കാണണമെന്നും ISRO അറിയിച്ചു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 6 ഉയർന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനും സംഭവസ്ഥലത്ത് തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. NDRF, അഗ്നിശമന സേന, ഡൽഹി പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമ നടപടിക്ക് വിധേയരാക്കുമെന്നും നിയമത്തിലെ ഏറ്റവും കർശന വ്യവസ്ഥകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കെട്ടിടം തകർന്ന സംഭവത്തെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സത്യനികേതൻ മേഖലയിലെ അതിഥി താമസ സ്ഥലങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലും സുരക്ഷിതത്വമില്ലായ്മ പരിഗണിച്ചും താൽക്കാലിക നടപടിയെന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ഡൽഹി ആര്യഭട്ട കോളേജിലും ഇന്നത്തെ ക്ലാസുകൾ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക താമസ കേന്ദ്രമായി കോളേജ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. KSFE വായ്പാ കുടിശ്ശിക വരുത്തിയവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. പരമാവധി 60% വരെ പലിശയിളവ് ലഭിക്കുന്ന വിമുക്തി പദ്ധതി ഇന്ന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 3 പദ്ധതിയുടെ കാലാവധി. ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയ ഇടപാടുകാർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2025 March 31 മുമ്പ് കുടിശ്ശികയായ അക്കൌണ്ടുകൾക്കാണ് പുതിയ ഇളവ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്ന ശക്തമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസാന്ദ്രത പ്രദേശവുമായ കേരളത്തിലെ ജനവാസ കാർഷിക മേഖലകൾ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 7 കരട് വിജ്ഞാപനത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സമഗ്ര നിർദ്ദേശം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു.

0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർകോട് ഷിറിയ ബങ്കര മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ, മൊബൈൽ ഫിഷ് പ്രോസസിംഗ് കിയോസ്ക് എന്നിവയുടെ വിതരണവും ഒബിഎം റിപ്പയർ സെന്ററിന്റെ പ്രവൃത്തിയും മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. താഷ്കണ്ടിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ യോഗ്യതാ പ്രവേശം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിൽ യോഗ്യത നേടുന്നത്. 47-ാമത് കേരള പോലീസ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലൂടെ ദീപശിഖയമായി സഞ്ചരിക്കുന്ന മാരത്തോൺ ഇന്നലെ വൈകിട്ട് കളമശ്ശേരിയിൽ എത്തി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൌകര്യത്തോടെ നവീകരിക്കുന്ന സമഗ്ര പദ്ധതി രേഖ ജില്ലാ ഭരണകൂടം കായിക വകുപ്പിന് സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ലോകോത്തര കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സംസ്ഥാന ദേശീയ കായിക മേളകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ടിലോ ഖേലോ ഇന്ത്യയിലോ തുക അനുവദിക്കാൻ തടസ്സമുണ്ടായാൽ പദ്ധതി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് കലക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പ്രപ്പോസൽ തയ്യാറാക്കിയത്. വിപുലമായ ഗാലറിയും മറ്റനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ഫണ്ട് വിനിയോഗവും തുടർ നടപടികളും 2023-24 സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ വിപുലമായ നവീകരണത്തിന് ഈ തുക മതിയാകില്ലെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതി പുനഃക്രമീകരിച്ചത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ഇന്ന് പകൽ ജലവിതരണം തടസ്സപ്പെടുന്നുവെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കരയിലെ KSEB സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ഇത്. അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പശുവിനെ മേക്കാൻ പോയവരാണ് 2 ചാക്കുകളിലായി ശരീരഭാഗങ്ങൾ കണ്ടത്. പുതൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ഇരുമ്പുപാലത്ത് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായി. അടിമാലി മച്ചിപ്ലാവ് സ്വദേശികളായ ബ്രിജിത്ത്, സുനീഷ് എന്നിവരാണ് പിടിയിലായത്. ഇടുക്കിയിലെയും സമീപ ജില്ലകളിലെയും ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി കവർച്ച നടത്തിവന്ന വൻ മോഷണ സംഘം തൊടുപുഴ പോലീസിന്റെ പിടിയിലായി. അസം സ്വദേശി അമീർ ഹംസ, ഓൺലൈൻ ടാക്സി ഡ്രൈവറായ കണ്ണൂർ സ്വദേശി ഉബൈദ്, മോഷണ മുതലുകൾ വാങ്ങിയ എറണാകുളം തമ്മനം സ്വദേശി അനസ് എന്ന റസാഖ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതെന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത

0: സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഡോക്ടർ എസ് ജയശ്രീ എഴുതിയ നിഴലുകൾ മായുമ്പോൾ എന്ന കഥയുടെ ആദ്യ ഭാഗം കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അനൗൺസ്മെന്റ് തുടങ്ങി. എത്രാമത്തെ തവണയാകും ഇത് കേൾക്കുന്നത്? കാക്കത്തൊള്ളായിരം എന്ന വാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവും കണ്ടെത്തിയത്, ആർക്കറിയാം. എന്തായാലും ട്രെയിൻ യാത്രയെപ്പറ്റി ഓർക്കുമ്പോഴേ മനസ്സിൽ വരുന്നത് ഈ ശബ്ദം തന്നെ. ചില ശബ്ദങ്ങളും ഗന്ധങ്ങളും തനതായ ഓർമ്മകൾ തരുന്നു. ഇന്ത്യൻ റെയിൽവേയെപ്പറ്റി ഓർക്കുമ്പോൾ നാസാരന്ധ്രങ്ങളിൽ പ്രാവിൻ കാഷ്ടത്തിന്റെ ഗന്ധം നിറയുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ജനശതാബ്ദിയെ പോലെയുള്ള ട്രെയിനുകളുടെ വരവോടെ സുഖകരമായ ചില ഗന്ധങ്ങൾ ഓർമ്മയിൽ ചേക്കേറി. ജീവിതം ഒരു തീവണ്ടി യാത്ര പോലെയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ യാത്രക്കിടയിൽ പലരെയും കണ്ടുമുട്ടുന്നു, ചിലരുമായി കൂടുതൽ നാൾ ഇടപഴകുന്നു, ചിലരാകട്ടെ ഒരു വാക്കുപോലും ഇണ്ടാതെ ഇടയ്ക്കെവിടെയോ ഇറങ്ങിപ്പോകുന്നു. പിന്നീട് എന്നെങ്കിലും ഒരിക്കൽ കണ്ടെങ്കിലായി, കണ്ടില്ലെങ്കിലായി. ചിലരൊക്കെ എവിടെയോ എങ്ങനെയോ ജീവിക്കുന്നുവെന്ന് കരുതാറില്ലേ? അതിന് അപവാദമായ ഒരു സംഭവത്തിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് കടന്നുപോയതിൻ്റെ മരവിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. സർക്കാർ ജോലിയുടെ മാധുര്യവും പേറി ചെന്നെത്തിയത് ഒരു മലം പ്രദേശത്ത്. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഉദ്യോഗവും ജീവിതവുമായി വാൾപ്പയറ്റ് തുടങ്ങിയപ്പോഴാണ് ഇത് വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായത്. ഉടുത്തൊരുങ്ങി ജോലിക്ക് പോകുന്ന സ്ത്രീകളെ കാണുമ്പോൾ മുൻപ് മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓ അവരുടെയൊക്കെ ഒരു ഭാഗ്യം, എന്ന് രാവിലെ ഒരുങ്ങി അങ്ങ് പോകാമല്ലോ, എന്തൊരു സുഖം. ഇപ്പോഴല്ലേ മനസ്സിലായത്, സാധാരണ വീട്ടമ്മമാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമെടുത്ത് ചെയ്യുന്ന ജോലികൾ ഒരു മായാജാലക്കാരിയുടെ കൈയടക്കത്തോടെ മണിക്കൂറുകൾ കൊണ്ട് തീർത്ത് അടുത്ത അംഗത്തിനായുള്ള ഓട്ടത്തിലാണ് അവരെന്ന്. അതിനിടയിൽ മനസ്സ് തുറന്നുള്ള ചിരികളുടെയും തമാശകളുടെയും ആലപ്പടക്കം പൊട്ടുന്നത് തീവണ്ടി കമ്പാർട്ട്മെന്റുകളിലാണെന്ന് മാത്രം. തിരിച്ച് വീട്ടിലെത്തിയാൽ ഒന്ന് വിശ്രമിക്കാൻ കൂടി നിൽക്കാതെ വീണ്ടും കുടുംബത്തിന്റെ തിരക്കുകളിലേക്ക് ഊളിയിട്ടിറങ്ങുകയായി. ആകെ ഒരു ഗുണമുള്ളത്, കുത്തുവാക്കുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഇരയാകാൻ കുറച്ച് സമയമേ മറ്റുള്ളവർക്ക് ഇവർ കൊടുക്കുന്നുള്ളൂ എന്നതാണ്. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥയോടുള്ള അസഹിഷ്ണുത ആവോളം പ്രകടിപ്പിക്കപ്പെട്ടിരിക്കും. ജീവിത വഴിയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മാറിയും മറിഞ്ഞും വരുമ്പോൾ മനസ്സ് ഒരു വിദൂഷകനെ പോലെ ഒരു തീം സോങ് അങ്ങ് പാടിത്തരും. സ്ത്രീജന്മം പുണ്യജന്മം, പണ്ടെങ്ങോ ഹിറ്റായ ഒരു സീരിയലിന്റെ ടൈറ്റിൽ സോങ്. ഇത് മാത്രം എന്താണാവോ എപ്പോഴും മനസ്സിലങ്ങനെ ഓടിയെത്തുന്നത്. അങ്ങനെ ഒരു പുണ്യജന്മമായി സ്വയം അവരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മെഹറുനീസയെ പരിചയപ്പെടുന്നത്. മെഹറുനീസ ബീഗം, പേരുപോലെ സുന്ദരമായ ഒരു രൂപമായിരുന്നു അവൾക്ക്. യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലെ മരുമകൾ. അടുത്ത വീട്ടിൽ വാടകക്കാരിയായി എത്തിയ സർക്കാർ ഉദ്യോഗസ്ഥയെ പരിചയപ്പെടാനുള്ള അവളുടെ ഉദ്വേഗം ഞങ്ങളെ സുഹൃത്തുക്കളാക്കി. രണ്ടാൾക്കും ഒരു വയസ്സുള്ള ഓരോ പെൺമക്കളുണ്ട് എന്നതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സാമ്യം. ഇവിടെ മിന്നുവും അവിടെ സോഫിയും. ഭക്ഷണകാര്യത്തിൽ മിന്നുവും സോഫിയും ഒരുപോലെ തന്നെ. മിന്നുവിന് ഭക്ഷണം കൊടുക്കുക എന്ന രാവിലത്തെ ഭഗീരഥ പ്രയത്നത്തിനിടയിൽ സമയം വൈകുന്തോറും എന്റെ മനസ്സിൽ വേവലാതി തുടങ്ങും. മെഹറുവാകട്ടെ അപ്പോൾ വളരെ ശാന്തമായി പൂച്ചയെയും പൂക്കളെയും ഒക്കെ കാണിച്ച് സോഫിയയ്ക്ക് അവൾക്ക് ഇഷ്ടമുള്ള പത്തിരി പാലിൽ കുതിർത്ത് കുഞ്ഞിളം ചുണ്ടുകൾക്കിടയിൽ തിരുകുകയായിരിക്കും. ഈ കാഴ്ച എന്നിലെ അക്ഷമയായ അമ്മയെ കുറച്ചൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയതറിഞ്ഞില്ല. ആഗ്രഹിച്ചതുപോലെ രണ്ടു വർഷത്തിനൊടുവിൽ സ്വന്തം നാട്ടിലേക്കൊരു സ്ഥലം മാറ്റം. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോൾ മനസ്സ് എന്തിനെന്നറിയാതെ ഒന്ന് തേങ്ങി. സോഫിയുടെ കൈയും പിടിച്ചു നിൽക്കുന്ന മെഹ്റുവിന്റെ രൂപം ഏറെക്കാലം കണ്ണിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. സോഷ്യൽ മീഡിയ രംഗപ്രവേശനം ചെയ്തിട്ടില്ലാത്ത കാലത്തെ ബന്ധങ്ങളായതുകൊണ്ടാകും പിന്നീടുള്ള നാൾ വഴികളിലൊന്നും മെഹ്റുവിനെ കണ്ടതുമില്ല, കേട്ടതുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഔദ്യോഗിക ആവശ്യത്തിനായി ഒരു യാത്ര വീണ് കിട്ടിയത്. 10 വർഷത്തിന് ശേഷം വീണ്ടും മലമടക്കുകളുടെ നാട്ടിലേക്ക്. സ്ഥലമടക്കും തോറും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ എന്തൊരാനന്ദമായിരുന്നെന്നോ. മെഹ്റുവിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും നേരം സന്ധ്യയാകാറായിരുന്നു. അയ്യോ ഇതാരെ, എത്ര നാളായി കണ്ടിട്ട്? സബിന താത്തയാണ്, മെഹ്റുവിന്റെ അമ്മായിയമ്മ. വളരെ കാലമായി കാത്തിരുന്ന ബന്ധുവിനെ എന്നോളം സബീന താത്ത ഓടി വന്നെന്റെ കരം പിടിച്ചു, സ്വീകരിച്ച് അകത്തേക്കിരുത്തി. സൽക്കാരത്തിനുള്ള ഒരുക്കത്തിനിടയിൽ തന്നെ താത്തയുടെ കുശലാന്വേഷണവും തുടങ്ങി. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അവസരം കളഞ്ഞില്ല. സബിനാത്ത സോഫി എവിടെ? അവൾ എത്രാം തരത്തിലായി? ഓളിപ്പോ 8-ാം ക്ലാസ്സിലായി. ട്യൂഷന് പോയിരിക്കുക, ഇപ്പോൾ വരും. മെഹ്റൂനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഇവിടെയില്ലേ. അവർക്ക് എത്ര കുട്ടികളായി? ആ ചോദ്യത്തിൽ എന്റെ ആകാംക്ഷ നിഴലിച്ചിരുന്നു. പെട്ടെന്ന് സബിനാത്തയുടെ മുഖത്തെ ചിരിമാഞ്ഞു. അല്ല, നിങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലേ? ഓള് മരിച്ചുപോയി, ഇപ്പോ 6 വർഷമാകണം. എന്തു പറയണമെന്നറിയാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതിനിടെ സബിനാത്തയുടെ വാക്കുകൾ കാതിൽ വന്നലച്ചു. ഓൾക്ക് ക്ഷയമായിരുന്നു, കുറെ ചികിത്സിച്ചു, എല്ലാം മാറിയതായിരുന്നു. മരിക്കുമ്പോൾ അവൾ 7 മാസം ഗർഭിണിയായിരുന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അൻവർ വേറെ കല്യാണം കഴിച്ചു. അവർക്കിപ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്. എന്റെ ദൈവമേ, എന്തായി കേൾക്കുന്നത്? 6 വർഷത്തിന് മുൻപ് മരിച്ചുപോയ ഒരാളെ കാണാനാണോ ഞാൻ ഓടിയെത്തിയത്? മനസ്സ് ഒരു നെരിപ്പോടായതുപോലെ. ഒന്നും മിണ്ടാനാകുന്നില്ല, ഒന്ന് കരയാൻ പോലും ആകുന്നില്ല. സബിനാത്തയുടെ കൈ മുറുകെ പിടിച്ചമർത്തി തിരിഞ്ഞു നടക്കുമ്പോൾ പിറകെ ആ ശബ്ദം കേൾക്കാമായിരുന്നു. നിങ്ങൾക്ക് സോഫിയെ കാണണ്ടേ? ഓളിപ്പോ വരും. അവളോട് ഞാൻ ഇനി എന്തു പറയാൻ മനസ്സ് മന്ത്രിച്ചു. ഗേറ്റ് കടന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ തലയിൽ തട്ടമിട്ട വെളുത്ത് കൊലുന്നനെയുള്ള ഒരു പെൺകുട്ടി റോഡിന്റെ ഓരം ചേർന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. സുറുമ എഴുതിയ ആ കണ്ണുകളിലെ പിടസിൽ ഞാൻ തിരിച്ചറിഞ്ഞു. പേടിച്ചരണ്ട ഒരു മാൻപേടയുടെ അരക്ഷിതബോധം അവളുടെ ഓരോ ചലനങ്ങളിലും പ്രകടമായിരുന്നു. അതെ, ഇതവൾ തന്നെ, മെഹ്റുവിന്റെ സോഫിയ. തന്നെ തുറച്ചു നോക്കുന്ന അപരിചിതയിൽ നിന്ന് ഓടി ഒളിക്കാൻ എന്നോണം അവൾ നടത്തത്തിന്റെ വേഗം കൂട്ടി. രാത്രി ട്രെയിനിനായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോഴും മനസ്സിൽ നിറഞ്ഞു നിന്നത് മെഹ്റുനീസയും സോഫിയുമായിരുന്നു. നിഴലില്ലാതെയായ മെഹ്റുനീസ ബീഗം. പെട്ടെന്ന് വീട്ടിലെത്തി മെന്നുവിനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കാൻ മനസ്സ് വെമ്പൽ പൂണ്ടു. സ്ത്രീജന്മം അത്ര മോശമൊന്നുമല്ല. അമ്മയാകാനും മക്കളാകാനുമുള്ള അവസരം ദൈവം നീട്ടിത്തരുവോളം കാലം അത് പുണ്യജന്മം തന്നെയാണ്. മായുന്ന നിഴലുകൾ കാലത്തിന്റെ അനിവാര്യതയാണെങ്കിലും വ്യഥാ മോഹിച്ചു പോകുന്നു, നിഴലുകൾ മായാതിരുന്നെങ്കിൽ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

0: ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിൽ ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ താണ്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെയും ഗതിവേഗത്തോടെയും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസിന്റെ മണ്ണിൽ ഇന്ത്യൻ സൈനികരനുഷ്ഠിച്ച ത്യാഗങ്ങൾ ജീവസുറ്റ ചരിത്രമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ചുള്ള റൊമെയ്ൻ റോളണ്ടിന്റെ രചനകൾ ഇരു സമൂഹങ്ങളെയും കൂടുതൽ അടുപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈഫൽ ടവറിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഫ്രാൻസിൽ യോഗയ്ക്കുള്ള സ്വീകാര്യതയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. കെട്ടിട ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. പ്രാഥമിക വിലയിരുത്തലിനു ശേഷമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
3: 11 ലോകോ കോ റെസ്ക്യൂ കിയാ ഗയാ ഹൈ. ജോ ഭീ വ്യക്തി ഇസ്കെ ജിമ്മേദാർ ഹൈ, ചാഹേ വോ ബിൽഡിംഗ് കാ മാലിക് ഹൈ യാ അധികാരി ഹൈ. ക്യോകി ബിൽഡിംഗ് പുരാനി ഥീ ഓർ ഇസ്മേ കൺസ്ട്രക്ഷൻ കാ റെനോവേഷൻ കാ കാം ചൽ റഹാ ഥാ. ബേസ്മെന്റ് മേ കിസി പ്രകാർ കി ഖുദായി ചൽ റഹി ഥീ, ജിസ്കെ കാരൺ സേ പില്ലർ ജോ ഹൈ വോ ഹിലാ ഓർ വോ പൂരി ബിൽഡിംഗ് ഢഹ ഗയി. ദോഷിയോ കോ ഛോഡാ നഹീ ജായേഗാ യേ നിശ്ചിത് രൂപ് മേ കഹ് റഹി ഹൂം.
1: അതേസമയം സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 6. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 4 നിലകളിൽ കൂടുതലുള്ള എല്ലാ അനധികൃത നിർമ്മാണങ്ങളും ഉടനടി പൂട്ടിക്കുമെന്ന് ഡൽഹി മേയർ പറഞ്ഞു. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള 3 വർഷത്തെ കർമ്മ പദ്ധതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമ നടപടി, ലഹരി മരുന്നുകളുടെ നിയന്ത്രണം, ലഹരിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമത വർധന, വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. 100 അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുക, ഒളിവിലുള്ള 100 കുറ്റവാളികളെ രാജ്യത്തെത്തിക്കുക, 100 അനധികൃത ലഹരി ലബോറട്ടറികൾ തകർക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന സന്ദർശനം ഈ മാസം 10 വരെ നീളും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്റാങ്ങിലും നമ്പോളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഐഐടി മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് ഉടൻ പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും അനുവാദമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ മൊഹസൈൻ റസായി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതായും ഇറാനിലേക്ക് അവശ്യ സാധനങ്ങളുമായി 7 മുതൽ 8 വരെ കപ്പലുകൾ മാത്രമാണ് നിലവിൽ കടന്നുപോകുന്നതെന്നും ഇറാൻ അറിയിച്ചു.

0: വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ ഒക്ടോബറിലെ എണ്ണ ഉൽപാദന നയത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങൾ അറിയിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന വെർച്വൽ യോഗത്തിലാണ് തീരുമാനം. സെപ്റ്റംബറിൽ പ്രതിദിന ഉൽപാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ഔട്ട്റീച്ച് രാജ്യങ്ങളുടെയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഡൽഹി പോലീസ് തലസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമായി അവലോകനം ചെയ്തു. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ വ്യക്തമാക്കി. അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ലബോറട്ടറികളിൽ വികസിപ്പിക്കുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വിപണിയിലെത്തിക്കുന്നതിന് ശാസ്ത്രരംഗം, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായം എന്നിവ തമ്മിൽ ശക്തമായ സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ 6-ാമത് റൈസ് കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
2: സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മണി മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി.അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി V.D. സതീശൻ ദില്ലിയിലെത്തി. യോഗത്തിനുശേഷം അദ്ദേഹം രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷ നിയമനം ഉൾപ്പെടെ സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ചയായേക്കും. അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. ഇന്നലെ താഷ്കന്തിൽ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഏകപക്ഷീയമായ 3 ഗോൾ ജയത്തോടെയാണ് 20 വർഷത്തിനിടെ ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം March 24 മുതൽ April 10 വരെ ചൈനയിലാണ് AFC അണ്ടർ 20 ഏഷ്യൻ കപ്പ് ടൂർണമെന്റ്. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ സെഞ്ചുറി മികവിൽ ഈസ്റ്റ് സോൺ 1-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 385 റൺസ് എന്ന നിലയിലാണ്. 111 റൺസോടെ ഇഷാൻ കിഷനും 63 റൺസുമായി കുമാർ കുഷാഗ്രയുമാണ് ക്രീസിൽ. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിമന്യു ഈശ്വരനും വൈഭവ് സൂര്യവംശിയും മികച്ച തുടക്കമാണ് ഈസ്റ്റ് സോണിന് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.
3: സൈ റേഡിയോ 91.1.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. വയോജനങ്ങൾ സ്വന്തം കുടുംബത്തിനുള്ളിൽ നേരിടുന്ന വാക്കാലുള്ളതും ശാരീരികവും മാനസികവുമായ പീഡനം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പുറത്തു കാണാത്ത ഒരു ദുരന്തമാണ്. വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വീടിനുള്ളിൽ തന്നെ തീരണം എന്ന ധാരണ കാരണം ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും പുറത്തു വരാറില്ല. അതുകൊണ്ട് തന്നെ വയോജന പീഡനത്തിന്റെ യഥാർത്ഥ വ്യാപ്തി സമൂഹത്തിന് പൂർണ്ണമായി മനസ്സിലാകാറില്ല. വയോജനങ്ങളെ മർദ്ദിക്കുന്നത് മാത്രമല്ല പീഡനം, നിരന്തരം അപമാനിക്കുക, മോശമായി സംസാരിക്കുക, ഭീഷണിപ്പെടുത്തുക, അവഗണിക്കുക, മറ്റുള്ളവരുമായി സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, ഭക്ഷണം നൽകാതിരിക്കുക, മരുന്ന് നിഷേധിക്കുക, അവരുടെ പണം സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കുക, സ്വത്ത് കൈക്കലാക്കാൻ സമ്മർദ്ദം ചെലുത്തുക, വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവയും പീഡനത്തിന്റെ വിവിധ രൂപങ്ങളാണ്. അതുകൊണ്ടുതന്നെ വയോജന പീഡനം കേവലമൊരു നിയമപ്രശ്നമായി കാണാൻ കഴിയില്ല. അത് മനഃശാസ്ത്രപരവും സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും രാഷ്ട്രീയവുമായ ഒരു പ്രശ്നമാണ്. ഒരാളുടെ ശരീരത്തെ മാത്രമല്ല, അയാളുടെ ആത്മാഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും ബന്ധങ്ങളെയും സുരക്ഷിതത്വ ബോധത്തെയും ജീവിതത്തോടുള്ള പ്രതീക്ഷയെയും ഇത് ബാധിക്കുന്നു. ഒരു വയോജനത്തിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം സ്വന്തം വീടായിരിക്കണം എന്നാണ് സ്വാഭാവിക പ്രതീക്ഷ. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കുടുംബത്തിനായി ചെലവഴിച്ച ഒരാൾ വാർദ്ധക്യത്തിൽ കുടുംബത്തിൽ നിന്ന് സ്നേഹവും പരിചരണവും ബഹുമാനവുമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതേ വീട്ടിൽ നിന്ന് അപമാനവും ഭീഷണിയും അവഗണനയും ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ആഘാതം വളരെ ആഴത്തിലുള്ളതായിരിക്കും. അപരിചിതനായ ഒരാൾ ഉപദ്രവിച്ചാൽ അതിനെ പുറത്തുനിന്നുള്ള ആക്രമണമായി കാണാൻ കഴിയും. എന്നാൽ സ്വന്തം മകനോ മകളോ അടുത്ത ബന്ധുവോ ഉപദ്രവിക്കുമ്പോൾ പ്രശ്നം അത്ര ലളിതമല്ല. കാരണം ഇവിടെ പീഡിപ്പിക്കുന്ന വ്യക്തിയോടൊപ്പം തന്നെ സ്നേഹവും ഓർമ്മകളും ആശ്രിതത്വവും കുടുംബബന്ധവും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ വയോജനത്തിന്റെ മനസ്സിൽ പലപ്പോഴും രണ്ട് വികാരങ്ങൾ ഒരേ സമയമുണ്ടാകും. അവർ എന്നെ വേദനിപ്പിക്കുന്നു, അതോടൊപ്പം എങ്കിലും അവർ എന്റെ മക്കളാണ്. ഈ വൈരുദ്ധ്യമാണ് പലരെയും പരാതിപ്പെടുന്നതിൽ നിന്ന് തടയുന്നത്. വയോജന പീഡനത്തിന്റെ ആദ്യത്തെ വലിയ ആഘാതം പലപ്പോഴും ശരീരത്തിലല്ല, മനസ്സിലാണ് ഉണ്ടാകുന്നത്. നിരന്തരം മോശമായി സംസാരിക്കപ്പെടുമ്പോൾ വ്യക്തിയുടെ ആത്മാഭിമാനം ക്രമേണ തകരാൻ തുടങ്ങും. ജീവിതത്തിൽ ഒരു കാലത്ത് കുടുംബത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരാൾ വാർദ്ധക്യത്തിൽ മറ്റുള്ളവരുടെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലെത്താം. നിങ്ങൾക്കിനി ഒന്നും അറിയില്ല, നിങ്ങളെക്കൊണ്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ വെറുതെ ഭാരമാണ് തുടങ്ങിയ വാക്കുകൾ നിരന്തരം കേൾക്കേണ്ടി വരുമ്പോൾ വ്യക്തിയുടെ സ്വമൂല്യബോധം കുറയുന്നു. ഇവിടെ മറ്റൊരു പ്രശ്നവും ഉണ്ടാകാം. ഞാൻ മക്കളെ വളർത്തിയതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ എന്ന കുറ്റബോധം, മക്കളുടെ പെരുമാറ്റത്തിന് താനാണ് ഉത്തരവാദി എന്ന് വയോജനങ്ങൾ കരുതാൻ തുടങ്ങാം. ഇത് യഥാർത്ഥത്തിൽ അവരുടെ കുറ്റമല്ലെങ്കിലും അവർ കുറ്റം സ്വയം ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടാകാം. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പുറത്തു പറയുന്നത് കുടുംബത്തിന്റെ മാന്യതയ്ക്ക് കളങ്കമാകും എന്ന ചിന്തയും അവരെ നിശബ്ദരാക്കുന്നു. അങ്ങനെ പീഡനം തുടരുകയും വയോജനത്തിന്റെ ആത്മാഭിമാനം ക്രമേണ തകരുകയും ചെയ്യുന്നു. വീട് മനുഷ്യന് സുരക്ഷിതത്വത്തിന്റെ പ്രതീകമാണ്. എന്നാൽ വീട്ടിനുള്ളിൽ തന്നെ ഭയമുണ്ടാകുമ്പോൾ സുരക്ഷിതത്വബോധം തകരുന്നു. വയോജനത്തിന് എപ്പോൾ വഴക്കുണ്ടാകും, എപ്പോൾ അപമാനിക്കപ്പെടും, എപ്പോൾ ഭക്ഷണം നിഷേധിക്കപ്പെടും, എപ്പോൾ മർദ്ദിക്കപ്പെടും എന്നറിയാതെ ജീവിക്കേണ്ടി വന്നാൽ അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്ഥിരമായ ഉത്കണ്ഠയിൽ കഴിയാം. ഇത് ശരീരത്തെയും ബാധിക്കും. ഉറക്കക്കുറവ്, വിശപ്പിലെ മാറ്റം, ക്ഷീണം, ഭയം, നിരന്തരമായ അസ്വസ്ഥത തുടങ്ങിയവ ഉണ്ടാകാം. ഇവിടെ വിശ്വാസവഞ്ചനയുടെ അനുഭവം വളരെ പ്രധാനമാണ്. തന്നെ സംരക്ഷിക്കേണ്ട ആളുകളാണ് തന്നെ ഉപദ്രവിക്കുന്നത്, സ്നേഹിക്കേണ്ട ബന്ധങ്ങളാണ് ഭയത്തിന്റെ കാരണമാകുന്നത്. ഇതൊരു സാധാരണ കുടുംബ വഴക്കല്ല, അത് വ്യക്തിയുടെ അടിസ്ഥാന സുരക്ഷിതത്വബോധത്തെ തന്നെ തകർക്കുന്ന അനുഭവമാണ്. വയോജന പീഡനത്തിന്റെ മറ്റൊരു പ്രധാന ഫലം ഒറ്റപ്പെടലാണ്. പല വയോജനങ്ങളും
തങ്ങളുടെ പ്രശ്നങ്ങൾ അയൽക്കാരോടോ ബന്ധുക്കളോടോ പറയാൻ മടിക്കും. മക്കളെക്കുറിച്ച് മറ്റുള്ളവരോട് പരാതി പറയുന്നത് ശരിയല്ല എന്ന ചിന്ത അവരെ തടയും. ചിലർക്ക് സമൂഹത്തിന്റെ പ്രതികരണത്തെക്കുറിച്ചും ഭയമുണ്ടാകും. മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു എന്ന് ആളുകൾ അറിഞ്ഞാൽ എന്ത് പറയും എന്ന ചിന്ത അവരെ കൂടുതൽ അടച്ചുപൂട്ടാം. ഇങ്ങനെ പതുക്കെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു. ഫോൺ വിളികൾ കുറയുന്നു, അയൽക്കാരുമായി സംസാരിക്കുന്നത് കുറയുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുറയുന്നു. അവസാനം വ്യക്തി സ്വന്തം ലോകത്തിനുള്ളിൽ ഒറ്റപ്പെടുന്നു. ശാരീരികമായി ആളുകൾക്കിടയിലായിരിക്കുമ്പോഴും മാനസികമായി ഒറ്റപ്പെട്ടിരിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. തുടർച്ചയായ അപമാനവും ഭീഷണിയും വയോജനങ്ങളിൽ വലിയ ഭയം സൃഷ്ടിക്കും. പരാതിപ്പെട്ടാൽ മക്കൾ എന്നെ ഉപേക്ഷിച്ചാലോ, എന്നെ വയോജന മന്ദിരത്തിലേക്ക് അയച്ചാലോ, പീഡനം കൂടുതൽ രൂക്ഷമായാലോ, എന്റെ മരുന്നും ഭക്ഷണവും ആരാണ് നോക്കുക? ഇത്തരം ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ നിരന്തരമുണ്ടാകാം. ഇതിന്റെ ഫലമായി വിഷാദം രൂപപ്പെടാം. ഒന്നിനും താൽപ്പര്യമില്ലാതാകുക, മറ്റുള്ളവരോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലാതാകുക, കരച്ചിൽ, പ്രതീക്ഷ നഷ്ടപ്പെടൽ, സ്വയം വില കുറച്ചു കാണൽ തുടങ്ങിയ മാറ്റങ്ങളുണ്ടാകാം. തുടർച്ചയായ നിസ്സഹായത, ലേൺഡ് ഹെൽപ്ലെസ്നെസ് അഥവാ പഠിച്ച നിസ്സഹായത എന്ന അവസ്ഥയിലേക്കും നയിക്കാം. എന്ത് ചെയ്താലും ഒന്നും മാറില്ല, എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, എനിക്കാരും സഹായിക്കാനില്ല എന്ന ചിന്തകൾ ശക്തമാകുമ്പോഴാണ് ഈ അവസ്ഥ രൂപപ്പെടുന്നത്. ഇത് വളരെ അപകടകരമാണ്. കാരണം സഹായം ലഭിക്കാനുള്ള അവസരമുണ്ടായിട്ടും വ്യക്തി സഹായം തേടാൻ ശ്രമിക്കാതിരിക്കാം. വയോജന പീഡനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉയരുന്ന ചോദ്യമാണ്, ഇത്രയും പീഡനം നേരിട്ടിട്ടും അവർ എന്തുകൊണ്ട് പരാതി പറയുന്നില്ല? ഇതിനൊരു ലളിതമായ ഉത്തരമില്ല. ആദ്യ കാരണം മക്കളോടുള്ള സ്നേഹമാണ്. ഒരു മകൻ തെറ്റ് ചെയ്താലും അവൻ ജയിലിൽ പോകണമെന്ന് ഒരമ്മ ആഗ്രഹിക്കണമെന്നില്ല. ഒരു മകൾ നിയമ നടപടി നേരിടണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കണമെന്നില്ല. രണ്ടാമത്തെ കാരണം ആശ്രിതത്വമാണ്. വയോജനത്തിന് ഭക്ഷണം, മരുന്ന്, സമയം, ആശുപത്രിയിലെത്തിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മക്കളെ ആശ്രയിക്കേണ്ടി വരാം. പരാതി നൽകിയാൽ ഈ സഹായങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടാകും. മൂന്നാമത്തെ കാരണം സാമൂഹിക അപമാനത്തെക്കുറിച്ചുള്ള ഭയമാണ്. മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു എന്ന വാർത്ത പുറത്തറിഞ്ഞാൽ കുടുംബത്തിന്റെ മാന്യത നഷ്ടപ്പെടും എന്ന ധാരണ പല കുടുംബങ്ങളിലും ശക്തമാണ്. നാലാമത്തെ കാരണം പ്രതീക്ഷയാണ്. അവൻ മാറും, അവൾക്ക് ഇപ്പോ ചില പ്രശ്നങ്ങളുണ്ട്, കുറച്ചു ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയിൽ പലരും വർഷങ്ങളോളം പീഡനം സഹിച്ചേക്കാം.

സാമൂഹിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ കുടുംബം സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും സ്ഥലം മാത്രമല്ല, അത് അധികാരബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സ്ഥാപനവുമാണ്. ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? ആരാണ് പണം നിയന്ത്രിക്കുന്നത്? ആരാണ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്? ആരാണ് വീട്ടിൽ നിയമങ്ങൾ തീരുമാനിക്കുന്നത്? ആരുടെ അഭിപ്രായത്തിനാണ് കൂടുതൽ വില? ഇത്തരം ചോദ്യങ്ങൾ കുടുംബത്തിലെ അധികാരഘടന വ്യക്തമാക്കുന്നു. വയോജനങ്ങൾ സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവരുടെ തീരുമാനമെടുക്കാനുള്ള അധികാരം കുറയാം. സ്വത്തോ പെൻഷനോ ബാങ്ക് അക്കൌണ്ടോ മറ്റുള്ളവർ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക ആശ്രിതത്വം പീഡനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് തന്നെ വയോജന പീഡനം വ്യക്തികളുടെ സ്വഭാവ പ്രശ്നം മാത്രമായി കാണുന്നത് അപൂർണമാണ്. കുടുംബത്തിലെ അധികാരവിതരണം, സാമ്പത്തിക ആശ്രിതത്വം, സാമൂഹിക മൂല്യങ്ങൾ, തലമുറകൾ തമ്മിലുള്ള ബന്ധം എന്നിവയും ഇതിനെ സ്വാധീനിക്കുന്നു. ഇന്നത്തെ കുടുംബങ്ങളിൽ തലമുറകൾ തമ്മിലുള്ള ജീവിത രീതിയിൽ വലിയ വ്യത്യാസമുണ്ട്. വയോജനങ്ങളുടെ മൂല്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്നിവയും പുതിയ തലമുറയുടെ ജീവിതശൈലിയും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരിക്കാം. ഈ വ്യത്യാസം സ്വാഭാവികമാണ്. പക്ഷേ സംഭാഷണമില്ലാതാകുമ്പോൾ അത് സംഘർഷമായി മാറാം. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല എന്ന വയോജനങ്ങളുടെ സമീപനവും ഇപ്പോ കാലം മാറി എന്ന മക്കളുടെ സമീപനവും പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമമില്ലാതെ മുന്നോട്ടു പോകുമ്പോൾ അകലം വർദ്ധിക്കുന്നു. എന്നാൽ തലമുറകളിലെ അഭിപ്രായ വ്യത്യാസം ഒരിക്കലും പീഡനത്തിന് ന്യായീകരണമാകില്ല. വ്യത്യസ്തമായി ചിന്തിക്കുന്നത് അവകാശമാണ്, മറ്റൊരാളെ അപമാനിക്കുന്നത് അവകാശമല്ല. വയോജന പീഡനത്തിൽ ഏറ്റവും കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് സാമ്പത്തിക പീഡനം. വയോജനത്തിന്റെ പെൻഷൻ, സമ്പാദ്യം, സ്വത്ത്, ബാങ്ക് അക്കൗണ്ട് എന്നിവ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കുക, പണം നൽകാൻ സമ്മർദ്ദം ചെലുത്തുക, സ്വത്ത് കൈമാറാൻ നിർബന്ധിക്കുക, രേഖകളിൽ ഒപ്പിടാൻ സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയവ ഇതിലുൾപ്പെടാം. സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന വയോജനങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് വെറും പണത്തിന്റെ പ്രശ്നമല്ല, അത് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സ്വന്തം പണം പോലും ഇല്ലാത്ത ഒരാൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും ബുദ്ധിമുട്ടാകും. വയോജനങ്ങളുടെ സുരക്ഷ കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്വമാണ്. വാർദ്ധക്യം മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവിക ഘട്ടമാണ്. അതുകൊണ്ട് വയോജനങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതം, ആരോഗ്യ പരിചരണം

സാമൂഹിക സംരക്ഷണം, സാമ്പത്തിക സുരക്ഷ, നിയമപരമായ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ ഒരു ക്ഷേമ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. വയോജന പീഡനം തടയുന്നതിന് നിയമങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമാണ്. എന്നാൽ നിയമം ഉണ്ടായാൽ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. നിയമത്തെക്കുറിച്ച് വയോജനങ്ങൾക്കറിയാമോ? സഹായം തേടാൻ അവർക്ക് കഴിയുന്നുണ്ടോ? പരാതി നൽകാൻ സുരക്ഷിതമായ സംരക്ഷണം ലഭിക്കുമോ? നിയമസഹായം എളുപ്പത്തിൽ ലഭ്യമാണോ? ഇവയാണ് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഭരണകൂടത്തിന്റെ വയോജനക്ഷേമ പദ്ധതികൾ, ആരോഗ്യ സേവനങ്ങൾ, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, നിയമസഹായം, സഹായ കേന്ദ്രങ്ങൾ എന്നിവ യഥാർത്ഥത്തിൽ വയോജനങ്ങളിലെത്തണം. ഒരു നിയമം പുസ്തകത്തിൽ മാത്രം ഉണ്ടാകുന്നതുകൊണ്ട് സംരക്ഷണം ലഭിക്കുന്നില്ല. ആ നിയമം ഉപയോഗിക്കാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സംരക്ഷണം ഉണ്ടാകുന്നത്. വയോജന പീഡനം കണ്ടിട്ടും അത് അവരുടെ കുടുംബകാര്യമാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നത് ശരിയല്ല. അയൽക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പ്രാദേശിക കൂട്ടായ്മകൾ, സന്നദ്ധ സംഘടനകൾ, ആരോഗ്യ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ എന്നിവർ ശ്രദ്ധ പുലർത്തണം. ഒരു വയോജനത്തിന്റെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് വലിയ മാറ്റം കാണുന്നുണ്ടോ? അവർ മുമ്പത്തേക്കാൾ ഭയന്നിരിക്കുന്നുണ്ടോ? പുറത്തുവരുന്നത് കുറഞ്ഞു? മക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയം പ്രകടിപ്പിക്കുന്നുണ്ടോ? ശരീരത്തിൽ ആവർത്തിച്ച് പരിക്കുകൾ കാണുന്നുണ്ടോ? മരുന്ന് കൃത്യമായി ലഭിക്കുന്നില്ലേ? ഇത്തരം സൂചനകൾ അവഗണിക്കരുത്. എന്നാൽ ഇടപെടുമ്പോൾ കുറ്റപ്പെടുത്തുന്ന രീതിയല്ല, സുരക്ഷിതമായും മാന്യമായും സഹായിക്കുന്ന രീതിയിലായിരിക്കണം സമീപനം. വയോജന പീഡനത്തിൽ കൌൺസിലിംഗിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ആദ്യം അവർക്ക് പറയാനുള്ളത് സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ കേൾക്കണം. നിങ്ങളുടെ വേദന യഥാർത്ഥമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണം. അവരെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ആവശ്യം എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. കൌൺസിലിംഗ് വഴി ആത്മാഭിമാനം വീണ്ടെടുക്കാനും ഭയം കുറയ്ക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവ് ശക്തിപ്പെടുത്താനും സാമൂഹിക പിന്തുണയിലേക്ക് തിരിച്ചെത്താനും സഹായിക്കാം. ആവശ്യമായ സാഹചര്യങ്ങളിൽ നിയമസഹായം, സാമൂഹിക സേവനം, ആരോഗ്യ പരിചരണം തുടങ്ങിയ മറ്റ് സംവിധാനങ്ങളുമായി അവരെ ബന്ധിപ്പിക്കുകയും വേണം. വയോജനങ്ങളെ സംരക്ഷിക്കുന്നത് ഒരു ദാനപ്രവർത്തനം പോലെ കാണരുത്. അത് അവരുടെ അവകാശമാണ്. വാർദ്ധക്യം ഒരാളുടെ മനുഷ്യ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നില്ല. പ്രായം കൂടിയതുകൊണ്ട് ഒരാൾക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള അവകാശം നഷ്ടപ്പെടുന്നില്ല. സ്വന്തം സ്വത്ത്, പണം, ജീവിതം, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശവും ഇല്ലാതാകുന്നില്ല. അവർ വയസ്സായി, ഇനി നമ്മൾ പറയുന്നത് കേട്ടാ മതി എന്ന സമീപനം വയോജനങ്ങളുടെ വ്യക്തിത്വത്തെ നിഷേധിക്കുന്നതാണ്. പരിചരണം ആവശ്യമായ ഒരാൾ എന്നത് തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലാത്ത ഒരാൾ എന്നർത്ഥമല്ല. ഇതാണ് വയോജന സംരക്ഷണത്തിന്റെ അടിസ്ഥാന മനുഷ്യത്വപരമായ സമീപനം. വയോജന പീഡനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുടുംബം തകരരുത് എന്ന ആശങ്ക പലർക്കും ഉണ്ടാകും. തീർച്ചയായും കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടണം. പക്ഷേ ഒരു കുടുംബത്തെ സംരക്ഷിക്കുക എന്നതിന്റെ അർത്ഥം അതിനുള്ളിലെ പീഡനം മറച്ചുവെക്കുക എന്നല്ല. പീഡനം മറച്ചുവെച്ചുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. സംഭാഷണം, കൌൺസിലിംഗ്, മധ്യസ്ഥത, നിയമപരമായ ഇടപെടൽ, സാമൂഹിക പിന്തുണ എന്നിവയിലൂടെ ബന്ധങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നിടത്ത് അത് ചെയ്യണം. എന്നാൽ ഒരു വ്യക്തിയുടെ സുരക്ഷ അപകടത്തിലാണെങ്കിൽ ആദ്യം ഉറപ്പാക്കേണ്ടത് ആ വ്യക്തിയുടെ സുരക്ഷയാണ്. വയോജന പീഡനത്തിന്റെ പിന്നിൽ വ്യക്തികളുടെ പെരുമാറ്റം മാത്രമല്ല, സമൂഹത്തിന്റെ വയോജനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമുണ്ട്. വയസ്സായാൽ പ്രയോജനമില്ല, അവർക്കിനി എന്താണ് വേണ്ടത്, അവരുടെ കാലം കഴിഞ്ഞു എന്നിങ്ങനെയുള്ള ചിന്തകൾ വയോജനങ്ങളെ സമൂഹത്തിന്റെ അരികിലേക്ക് മാറ്റുന്നു. എന്നാൽ ഒരു മനുഷ്യന്റെ മൂല്യം അദ്ദേഹത്തിന്റെ ഉൽപ്പാദനക്ഷമത കൊണ്ട് മാത്രം അളക്കാനാവില്ല. ജീവിതകാലം മുഴുവൻ സമൂഹത്തിനും കുടുംബത്തിനും നൽകിയ സംഭാവനകൾക്ക് ബഹുമാനം നൽകേണ്ടതു മാത്രമല്ല, ഇന്നും അവർക്ക് സമൂഹത്തിന്റെ സജീവ അംഗങ്ങളായി ജീവിക്കാനുള്ള അവസരം നൽകുകയും വേണം. വയോജനങ്ങളെ ഒറ്റപ്പെടുത്താതെ സാമൂഹിക പ്രവർത്തനങ്ങളിലും കുടുംബ തീരുമാനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അവരുടെ കഴിവിനനുസരിച്ചുള്ള ഇടപെടലുകളിലും പങ്കാളികളാക്കുന്നത് അവരുടെ ആത്മാഭിമാനം ശക്തിപ്പെടുത്തും. വയോജന പീഡനം തടയാൻ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിന്റെയോ മാത്രം ശ്രമം മതിയാകില്ല. കുടുംബത്തിൽ ബഹുമാനമുള്ള ആശയവിനിമയം വേണം.
വയോജനങ്ങൾക്ക് കഴിയുന്നത്ര സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. അവരുടെ സ്വത്തും പണവും സംബന്ധിച്ച തീരുമാനങ്ങളിൽ സുതാര്യത വേണം. ആവശ്യമുള്ളപ്പോൾ കൗൺസിലിംഗ് ലഭിക്കണം. അവർക്കുള്ള നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം വേണം. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാതെ ജീവിക്കാനുള്ള അവസരം വേണം. അപകട സാഹചര്യങ്ങളിൽ വേഗത്തിൽ സഹായം ലഭിക്കുന്ന പിന്തുണാ സംവിധാനങ്ങൾ വേണം. അതിലുപരി അവരുടെ വാക്കുകൾ കേൾക്കുന്ന ഒരു സമൂഹം വേണം. വയോജന പീഡനത്തിന്റെ ഏറ്റവും വലിയ അപകടം അതിന്റെ പല രൂപങ്ങളും പുറത്തു കാണാത്തതാണ്. ശരീരത്തിലെ മുറിവ് ഒരുപക്ഷെ കാണാൻ കഴിയും, എന്നാൽ അപമാനത്തിൽ തകർന്ന ആത്മാഭിമാനം കാണാൻ കഴിയില്ല. വിശ്വാസവഞ്ചനയുടെ വേദന കാണാൻ കഴിയില്ല. ഒറ്റപ്പെടലിന്റെ നിശബ്ദത കാണാൻ കഴിയില്ല. എന്നെ ഇനി ആർക്കും വേണ്ട എന്ന തോന്നലിന്റെ ആഴം കാണാനും കഴിയില്ല. അതുകൊണ്ടാണ് വയോജന പീഡനത്തെ ശാരീരിക അതിക്രമം എന്നതിലുപരി ഒരു മാനസിക സാമൂഹിക പ്രതിസന്ധിയായി മനസ്സിലാക്കേണ്ടത്. ഒരു വയോജനൻ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർക്ക് പരാതിയില്ല എന്നല്ല. ചിലപ്പോൾ ആ നിശബ്ദതയ്ക്കുള്ളിൽ സ്നേഹവും ഭയവും നാണക്കേടും ആശ്രിതത്വവും പ്രതീക്ഷയും നിസ്സഹായതയും ഒരുമിച്ചുണ്ടായിരിക്കാം. അതിനാൽ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല എന്നല്ല. അവർക്ക് സുരക്ഷിതമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നാണ്. വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നത് അവരുടെ ശരീരത്തെ മാത്രം സംരക്ഷിക്കുന്നതല്ല, അവരുടെ ആത്മാഭിമാനം, സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം, ബന്ധങ്ങൾ, തീരുമാനമെടുക്കാനുള്ള അവകാശം, മനുഷ്യ ഗൗരവം എന്നിവ സംരക്ഷിക്കുകയാണ്. വാർദ്ധക്യം ഒരു ശിക്ഷയല്ല, അത് മനുഷ്യ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. ഒരു സമൂഹം അതിന്റെ വയോജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് ആ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഒരു പ്രധാന അളവുകോലാണ്. വീടിനുള്ളിൽ സുരക്ഷിതരായിരിക്കാനുള്ള അവകാശം ഓരോ വയോജനത്തിനുമുണ്ട്. സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും കേൾക്കപ്പെടാനും ഭയമില്ലാതെ ജീവിക്കാനുമുള്ള അവകാശവും അതുപോലെ തന്നെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: സമീപകാലത്ത് ലോകമെമ്പാടുമുള്ള ദൃശ്യമാധ്യമ ആസ്വാദകർക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വൻ തരംഗമായി മാറിയിരിക്കുന്ന ഒന്നാണ് കൊറിയൻ ഡ്രാമകൾ അഥവാ കെ ഡ്രാമകൾ. എന്നാൽ കേവലമൊരു വിനോദോപാധി എന്നതിനപ്പുറം ഇന്ന് പലരിലും ഇത് കൊറിയൻ ഡ്രാമ അഡിക്ഷൻ എന്ന കടുത്ത മാനസികാവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആകർഷകമായ കഥാഗതികൾ, വൈകാരികമായ ആഴം, മികച്ച പശ്ചാത്തല സംഗീതം, കൊറിയൻ സംസ്കാരത്തിന്റെ ഭംഗി എന്നിവയാണ് ആളുകളെ ഇതിലേക്ക് അമിതമായി ആകർഷിക്കുന്നത്. കൊറിയൻ ഡ്രാമകൾ മിക്ക എപ്പിസോഡുകളും അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡ് കാണാനുള്ള കടുത്ത ജിജ്ഞാസ ബാക്കി വച്ചുകൊണ്ടാണ്. ഇത് പ്രേക്ഷകരെ തുടർച്ചയായി ലാപ്ടോപ്പിന് മുന്നിലോ മൊബൈലിന് മുന്നിലോ തളച്ചിടാൻ പ്രേരിപ്പിക്കുന്നു. ഇത്തരം തുടർച്ചയായ കാഴ്ചകൾ തലച്ചോറിൽ ഡോപമിൻ എന്ന സന്തോഷ ഹോർമോണിന്റെ അളവ് കൂട്ടുകയും തന്മൂലം ഇതൊരു ശീലമായി മാറി ഒടുവിൽ കടുത്ത അഡിക്ഷനിലേക്ക് വ്യക്തിയെ നയിക്കുകയും ചെയ്യുന്നു. ഈ അഡിക്ഷൻ ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തെയും ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കാറുണ്ട്. മണിക്കൂറുകളോളം ഉറക്കമിളച്ച ഡ്രാമകൾ കാണുന്നത് ഉറക്കക്കുറവിനും കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കടുത്ത ശാരീരിക തളർച്ചയ്ക്കും കാരണമാകുന്നു. പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, സാമൂഹികമായ കൂട്ടായ്മകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒറ്റപ്പെട്ട് സ്വന്തം മുറിയിലേക്ക് ചുരുങ്ങുക എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇതിലൊക്കെ ഉപരിയായി കെ ഡ്രാമകളിൽ കാണിക്കുന്ന അതിഭാവുകത്വമുള്ള പ്രണയവും പൂർണ്ണതയുള്ള ജീവിത സാഹചര്യങ്ങളും യഥാർത്ഥ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നത് ആളുകളിൽ നിരാശയും അനാവശ്യമായ മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കാറുണ്ട്. ഈ അവസ്ഥയിൽ നിന്നും മോചനം നേടാൻ കൃത്യമായ സമയക്രമം നിശ്ചയിക്കുക, മറ്റു വിനോദങ്ങളിലും വ്യായാമങ്ങളിലും ഏർപ്പെടുക, സ്വയം നിയന്ത്രണം പാലിക്കുക എന്നിവ അത്യന്താപേക്ഷിതമാണ്. വിനോദങ്ങൾ ജീവിതത്തെ മനോഹരമാക്കാനുള്ളതാണെന്നും എന്നാൽ അവ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് അപകടമാണെന്നുമുള്ള തിരിച്ചറിവാണ് ഈ കൊറിയൻ ഡ്രാമ അഡിക്ഷനെ മറികടക്കാൻ ഏറ്റവും പ്രധാനം.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: കോഴി മുയ്ക്കണുണ്ടോടി?
2: മുയ്ക്കണുണ്ട്, അഞ്ച് മുട്ടയിട്ടിട്ടുണ്ട്.
1: അഞ്ചെണ്ണണ്ട? എന്നാ ഏതോ ഒരുത്തി കാറ്റിന്റെ ഒച്ച കേട്ട് പേടിച്ചിട്ടാവും.
2: ഇന്നലെ നാലെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ.
1: ഇല്ലാലോ, ഇവിടെ
2: എന്തിട്ടില്ല.
1: ഉറങ്ങിക്കോട്ടെ, ഇന്നലത്തെ കാറ്റിന് ഓന്റെ സ്കൂള് പറഞ്ഞങ്ങ് ബദ്രപള്ളീന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. സ്കൂൾ അവിടെ തന്നെ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് വിളിച്ചാ മതി കേട്ടോടയവൻ.
3: പണ്ട് തന്റെ ഉറുമാല് കൊടഞ്ഞപ്പോ തെക്കൊന്നും വടക്കൊന്നും കാറ്റടിച്ചെയ്യാതെ തേക്കോട്ടും പോവണ്ട് പടിഞ്ഞോട്ടും പോവണ്ട് ഒന്നായി ഞമ്മടിച്ച് ദുനിയാവിൽ മുഴുവനും കാറ്റടിച്ച്.
2: ഇങ്ങനെ നിലവിളിച്ച അദ്ദേഹം പേടിച്ചെണിക്കും.
3: ഇത്തിരി പോന്നൊരു ദുനിയാവിന്റെ അവസ്ഥ മുത്തയ്യ നിന്നെയും ചേർത്താണ് ചേരബേ. കൽബിന്റെ സോളിന്റെ സ്നേഹത്തിൻ കൈത്തിരി നിന്നിൽ കെടാതെ ഞാൻ കാത്തുമുള്ളേ.
2: നിർത്തണ്ട, ചെക്കൻ എണീറ്റ്.
1: നിന്റെ മുത്ത പേടിച്ചാടാ,
2: പെട്ടെന്ന് ഇവിടുന്ന് എടിയിട്ടിയത്.
1: എടിപെട്ടിയതൊന്നും അല്ലട മുത്തേ, ഇതെല്ലാം കണ്ട സങ്കടം തീർക്കാനെ കൊണ്ട് ഉമ്മ ഒന്ന് പാടിയതാടാ. എന്റെ റബ്ബേ, അന്റെ വാപ്പാന്റെ കുതിരയും വണ്ടി എന്തടി? അതും കാറ്റ് കൊണ്ടായ?
2: ഉമ്മ ഏത് നോട്ടാ, ബാപ്പ് വണ്ടി കൊണ്ട് വെളിച്ചയപ്പേ പോയി.
3: വെളുപ്പിനെ ബാപ്പ പോയി ബദർമുനീരിക്ക് വെള്ള കുതിരനെ കെട്ടിയ പണ്ടീല്. അല്ലാ, ബദർമുനീരിന്റെ തേനിക്ക്
4: പറപ്പിക്കേ, പറപ്പിക്കേ, ഉള്ള പൊടി മുഴുവൻ പറപ്പിക്കേ. ഈ വണ്ടിക്കാർക്കൊന്ന് മെല്ലെ പോക്കൂടെ.
5: മാഷേ, അത് പോലീസ് വണ്ടിയാണ്.
6: വാടോ.
5: എന്താണ് സാറേ
6: ആ കാട്ടുമാക്കാൻ ഇവിടെ അങ്ങ് കണ്ടോടോ? അബ്ദുള്ള
5: ഇല്ല.
6: എന്നാവും മുങ്ങി? അവന്റെ പരോൾ കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസമായി, ഇതുവരെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല.
5: എന്നാവും പരോളിലിറങ്ങി?
6: അത് രണ്ടാഴ്ചയായി.
5: ഈശ്വര, കുറച്ചു കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു. കാറ്റിനെ പിന്നെയും സഹിക്കാം, കാട്ടുമാക്കാനെ സഹിക്കാനാ പാട്.
6: കറങ്ങിത്തിരിഞ്ഞ് ഈ വഴി തന്നെ വരും. കണ്ട, അവനെ പൊക്കാൻ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക്.
5: പറയാ ഞാൻ, നല്ല കയറ്റിന് മേലെ തലയുണ്ടാവില്ല സാറേ, അതുകൊണ്ട് സാറ് പറഞ്ഞേക്ക്.
6: ഈ കാട്ടുമുക്കിൽ വരാൻ തന്നെ ഒരു ദിവസത്തെ പണിയാ. എന്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ. പറഞ്ഞേക്ക്, വണ്ടി കയറോ.
5: ഔ, വീണിട്ടില്ല അബ്ദുള്ള. ഒക്കെ പടച്ചോന്റെ ഹയറ്. അങ്ങനെയൊന്നും വീണ്ടില്ല മാഷെ. സ്കൂള്, ഈ നാടിന്റെ നസീബ് തന്നെ സ്കൂളല്ലേ.
7: ആരാത്?
5: ഞാൻ പറഞ്ഞില്ലേ, കാട്ടുമാക്കാന്റെ ആൾക്കാർ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഇന്നലെ കാറ്റടിച്ചപ്പോ എല്ലാവരും ഇതിനകത്ത് കയറി കൂടിയതാ.
7: കുടിക്കോ.
5: ഒക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടി ചന്തമുക്കുലി എന്ന് എസ് ഐയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുക. നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കണ ഈ റൗഡിയെ എത്ര കാലം സഹിക്കുക?
8: ഈ പരാതി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആരാണ് പരാതി തന്നതെന്ന് ആ കാട്ടുമാക്കാൻ ചോദിച്ചാൽ എസ് ഐ തന്നെ ഹെഡ്മാസ്റ്റർ പറഞ്ഞു കൊടുക്കും.
5: എന്റെ പേര് എഴുതിയിട്ടില്ല. നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് സമർപ്പിക്കുന്ന സങ്കട ഹരി ജി എന്ന് എഴുതിയിട്ടുള്ളൂ.
7: അപ്പൊ പിന്നെ കുഴപ്പമില്ല.
9: പക്ഷേ ജീപ്പ് വീരാൻകുട്ടിക്കാട് ഓട്ടോ ഉള്ളതാ, പെട്ടെന്ന് വന്നൂടെ.
5: വേഗം വരാടോ, എന്തൊരു കട്ടാത് ജീപ്പ് കാണാത്ത മാതിരി. ആ പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോഴേ എന്താ ശകരമാഷ് വരില്ലേ?
8: നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാ പോരെ ഹെഡ്മാഷെ. അവൻ 10-35 കേസിലെ പ്രതിയാ. ഈ പരാതി കൊടുത്തത് ഹെഡ്മാഷ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കി ഒരു കുത്തുകുത്തിയിട്ട് അവൻ 36-ാമത്തെ കേസിലും പ്രതിയാവും. എന്താ?
5: അല്ല ഒന്നുമില്ല, അവിടെ കാലത്ത് തനിക്ക് വീരാൻകുട്ടറ ഓട്ടണമെന്നല്ല പറഞ്ഞേ. അത് കളയണ്ട, ഞങ്ങൾ ചിലപ്പോ തിരിച്ചു വരാൻ ലേറ്റ് ആയല്ലോ. ഇത് നാളെയാലും കുഴപ്പമില്ലല്ലോ.
8: എനിക്കൊരു വീട് വാടകയ്ക്ക് വേണമല്ലോ അബ്ദുള്ള.
10: മാഷിക്കെന്തിനാണ് വേറെ വീട്?
5: ശേഖരമാഷ ഇന്ന് നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോവാം.
8: ഹെഡ് മാഷ് പോയിക്കോ, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. വീട് എനിക്കല്ല, വേറെ പുതിയൊരു മാഷ് മാറ്റം കിട്ടി വരുന്നുണ്ട്. എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഒരു വീട് കണ്ടുപിടിച്ചേ പറ്റൂ.
10: അത് ചന്തമുക്കില് കൊപ്രക്കച്ചോടുള്ള ഒരു ഇബ്രാഹിം കുട്ടി ആജി പണിതൊരു വീടുണ്ട്. അത് മൂപ്പരം മോൾക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ വീടിനടുത്താണ്, അത് പറ്റുക
8: മറ്റാണ്ടത്. പക്ഷെ ഇബ്രാഹിം കുട്ടി ആജിയുടെ മോളം തീ
10: അയിന് ഇവിടുത്തെ കാറ്റ് ഭയങ്കര പേടിയാണെന്ന്. അതുകൊണ്ട് ആര്യാരത് വാടകയ്ക്ക് കൊടുക്കും.
8: ഈ വരുന്ന മാഷിന് കാറ്റിനെ പേടിയില്ല. അപ്പ ആ വീട് കിട്ടോ?

പങ്കാളിയുടെ സംസാരത്തിലെ ചെറിയൊരു മാറ്റമോ പെരുമാറ്റത്തിലെ നേരിയ വ്യത്യാസമോ പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നവരെ പലപ്പോഴും ഡ്രാമ കാണിക്കുന്നവർ എന്ന് മറ്റുള്ളവർ മുദ്രകുത്താറുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആ ബന്ധത്തോടുള്ള അവരുടെ ആത്മാർത്ഥതയുടെയും ജാഗ്രതയുടെയും പ്രതിഫലനമാണ്. മനഃശാസ്ത്രജ്ഞനായ ജോൺ ബോൾബി മുന്നോട്ട് വച്ച അറ്റാച്ച്മെന്റ് തിയറി പ്രകാരം ഒരു ബന്ധത്തിൽ നാം എത്രത്തോളം സുരക്ഷിതരാണെന്ന് നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ സ്വാഭാവിക രീതിയാണ്. സെൻസിറ്റീവായ വ്യക്തികൾ പങ്കാളിയുടെ ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കുന്നത് ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ്. ഇത് ബന്ധത്തെ തകർക്കാനല്ല, മറിച്ച് സംരക്ഷിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥരാകുന്നവർ യഥാർത്ഥത്തിൽ പങ്കാളിയുമായി വൈകാരികമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നവരാണ്. പങ്കാളിക്ക് തന്നോടുള്ള സ്നേഹത്തിലോ താൽപര്യത്തിലോ കുറവ് വരുന്നുണ്ടോ എന്ന് അവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗുണം ദീർഘകാലാടിസ്ഥാനത്തിൽ പങ്കാളികൾക്ക് പരസ്പരം കൂടുതൽ അംഗീകരിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടാക്കാൻ സഹായിക്കും. മനഃശാസ്ത്രജ്ഞനായ എലൈൻ ആരോണിന്റെ പഠനപ്രകാരം ജനസംഖ്യയുടെ 15-20% ആളുകൾ ഹൈലി സെൻസിറ്റീവ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരുടെ നാഡീവ്യൂഹം വിവരങ്ങളെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. അതിനാൽ ശബ്ദത്തിലോ ഭാവത്തിലോ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവർക്ക് വലിയ കാര്യമായി അനുഭവപ്പെടും. ഇതൊരു മാനസിക രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനമാണ്. സെൻസിറ്റിവിറ്റി ഒരു കരുത്താണെങ്കിലും അത് പങ്കാളിയോട് പ്രകടിപ്പിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആശങ്കകൾ ദേഷ്യത്തോടെയല്ലാതെ എനിക്കിങ്ങനെ തോന്നുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുക. പങ്കാളിയുടെ ഭാഗത്തുനിന്നും കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. പലപ്പോഴും ഒരു ചെറിയ വിശദീകരണം കൊണ്ട് തന്നെ സെൻസിറ്റീവായ വ്യക്തിയുടെ ഉത്കണ്ഠ മാറ്റാൻ സാധിക്കും. ഞാൻ അമിതമായി ചിന്തിക്കുന്നു എന്ന കുറ്റബോധം ഒഴിവാക്കുക. നിങ്ങളുടെ കരുതൽ ആ ബന്ധത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് തിരിച്ചറിയുക. ബന്ധങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ആഴത്തിലുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ഈ സെൻസിറ്റിവിറ്റിയെ പരസ്പര വിശ്വാസം വളർത്താനുള്ള ഒരു പാലമായി ഉപയോഗിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അമൽ കൃഷ്ണ ആലപിച്ച ഗാനം.

ഇതുരമര ഗന്ധർവയാമം, ഇതുരനക സംഗീത സല്ലാപം, അലഞ്ഞൊറിയുമാഷാഠതീരം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അമൽ കൃഷ്ണ ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ശരവണ ഭവ പിക്ചേഴ്സിന്റെ ബാനറിൽ എ കെ ബാലസുബ്രഹ്മണ്യൻ നിർമ്മിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കടത്തുകാരൻ. കഥാസംഭാഷണം എന്നിവ കെ പത്മനാഭൻ നായർ നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. യേശുദാസ്, എൽ ആർ ഈശ്വരി, ബേബി ലത എന്നിവരായിരുന്നു ഗായകർ. 1965 മാർച്ച് 12 പ്രദർശനത്തിലെത്തിയ ചിത്രത്തിൽ സത്യൻ, പ്രേംനവാസ്, ഹരി, ജി കെ പിള്ള, കോട്ടയം ചെല്ലപ്പൻ, അടൂർ ഭാസി, പറവൂർ ഭരതൻ, റഹ്മാൻ, ഷീല, അംബിക എന്നിവർ അഭിനയിച്ചു. 9 പാട്ടുകൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു കടത്തുകാരൻ എന്ന ചിത്രം. കടത്തുകാരൻ എന്ന ചലച്ചിത്രത്തിൽ നിന്നും തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹ്ത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ന്യൂറോ ഡൈവർജന്റ് ആയ വ്യക്തികൾ, പ്രത്യേകിച്ച് ഓട്ടിസം, ADHD തുടങ്ങിയ അവസ്ഥകൾ ഉള്ളവർ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെയാണെന്ന് തോന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തെ മാസ്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് താൽക്കാലികമായ സുരക്ഷിതത്വം നൽകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിനും ബേൺഔട്ടിനും കാരണമാകുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ തങ്ങളുടെ സ്വാഭാവികമായ പെരുമാറ്റങ്ങളെയും താൽപര്യങ്ങളെയും മറച്ചുവെച്ച് എല്ലാവരെയും പോലെയാണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് മാസ്കിംഗ്. ന്യൂറോ ഡൈവർജന്റായ പല കൌമാരക്കാരും തങ്ങൾ നേരിട്ടേക്കാവുന്ന പരിഹാസങ്ങളിൽ നിന്ന്, മാറ്റി നിർത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രതിരോധ തന്ത്രമായി ഇതിനെ ഉപയോഗിക്കുന്നു. കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ നിർബന്ധിക്കുക, അനാവശ്യമായ ചലനങ്ങൾ നിയന്ത്രിക്കുക, ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, ഇവയെല്ലാം മാസ്കിംഗിന്റെ ഭാഗമാണ്. ഇതിലൂടെ ഇവർ പുറമെ സാധാരണക്കാരെ പോലെ കാണപ്പെടുമെങ്കിലും ഉള്ളിൽ വലിയൊരു മാനസിക യുദ്ധമാണ് നടക്കുന്നത്. ഇത് വലിയ ആഘാതങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം. തുടർച്ചയായി മറ്റൊരാളായി അഭിനയിക്കുന്നത് മാനസികമായും ശാരീരികമായും ഇവരെ തളർത്തുന്നു. ഇത് പഠനത്തിലും ദൈനംദിന കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, അതായത് ബേൺ ഔട്ടിലേക്ക് നയിക്കുന്നു. യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വത്വ പ്രതിസന്ധി അഥവാ ലോസ് ഐഡന്റിറ്റിയിൽ ഇവർ കുടുങ്ങിപ്പോകുന്നു. വിട്ടുമാറാത്ത ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്ക് മാസ്കിംഗ് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരു വ്യക്തിക്ക് താൻ അംഗീകരിക്കപ്പെടുമെന്ന സുരക്ഷിത ബോധം ലഭിക്കുമ്പോൾ അവരുടെ നെർവസ് സിസ്റ്റം ശാന്തമാകും. ഈ അവസ്ഥയിൽ അമിഗ്ഡലയുടെ പ്രവർത്തനം കുറയുകയും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇത് കുട്ടികളിലെ പെരുമാറ്റ വെല്ലുവിളികൾ കുറയ്ക്കാനും പഠനശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കുട്ടിയുടെ മോശം പെരുമാറ്റത്തെ വെറുമൊരു പ്രശ്നമായി കാണാതെ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ സൂചനയായി മനസ്സിലാക്കുക. മാറ്റങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം അവർക്ക് സ്വയം വെളിപ്പെടുത്താൻ ആവശ്യമായ സമയം നൽകുക. മാസ്കുകൾ മാറ്റിവെച്ച് സ്വന്തം താൽപര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സുഹൃത്ത് വലയത്തിലേക്കും കൂട്ടായ്മകളിലേക്കും അവരെ നയിക്കുക. ശാന്തമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്ന ചെറിയ ദിനചര്യകൾ അവർക്കായി ക്രമീകരിക്കുക. ന്യൂറോ ഡൈവർജന്റായ കുട്ടികൾക്ക് വേണ്ടത് തിരുത്തലുകളല്ല, മറിച്ച് അംഗീകാരമാണ്. അവർക്ക് തങ്ങളായിരിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സഹായം.
1: രക്ഷിതാക്കളറിയാൻ

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് മിയാവാക്കി വനങ്ങളെക്കുറിച്ച് കേൾക്കാം. ജപ്പാനിലെ സസ്യശാസ്ത്രജ്ഞനായ അഖിര മിയാവാക്കി വികസിപ്പിച്ചെടുത്ത സവിശേഷമായ വനവൽക്കരണ രീതിയാണ് മിയാവാക്കി വനം. മിയാവാക്കി വനങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള മികച്ച ആയുധമായി മാറിക്കഴിഞ്ഞു. ചെറിയ സ്ഥലങ്ങളിൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ നിബിഡ വനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും എന്നതാണ് ഈ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സാംസ്കാരിക ഇടങ്ങളിൽ പരിസ്ഥിതി ബോധം വളർത്താനും നഗരപ്രദേശങ്ങളിലെ പച്ചപ്പ് നിലനിർത്താനും ഈ വനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. 1970കളിൽ ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനും പാരിസ്ഥിതിക വിദഗ്ധനുമായ ഡോക്ടർ അഖിര മിയാവാക്കിയാണ് ഈ രീതി ആവിഷ്കരിച്ചത്. പ്രകൃതിദത്തമായി ഒരു വനം രൂപപ്പെടാൻ ഏകദേശം 200 മുതൽ 300 വർഷം വരെ വേണ്ടിവരുമ്പോൾ മിയാവാക്കി രീതിയിലൂടെ വെറും 20-30 വർഷം കൊണ്ട് സമാനമായ വനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ നാട്ടിൽ സ്വാഭാവികമായി വളരുന്ന സസ്യങ്ങളെ കണ്ടെത്തി അവയെ നിശ്ചിത അനുപാതത്തിൽ ഇടകലർത്തി നട്ടുപിടിപ്പിക്കുന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. സാധാരണ വനങ്ങളെ അപേക്ഷിച്ച് മിയാവാക്കി വനങ്ങൾ 10 മടങ്ങ് വേഗത്തിൽ വളരുകയും 30 മടങ്ങ് സാന്ദ്രത കൈവരിക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യാനുള്ള ശേഷി സാധാരണ വനങ്ങളെക്കാൾ 30 മടങ്ങ് കൂടുതലാണ്. വെറും 10-20 സെന്റ് സ്ഥലത്ത് പോലും ഈ വനം നിർമ്മിക്കാൻ സാധിക്കും. ഇത് നഗരങ്ങളിലെ മൈക്രോ ഫോറസ്റ്റുകൾക്ക് അനുയോജ്യമാണ്. പക്ഷികൾക്കും ഷഡ്പദങ്ങൾക്കും മറ്റ് ചെറുകിട ജീവികൾക്കും അനുയോജ്യമായ ആവാസ വ്യവസ്ഥ നഗരത്തിനുള്ളിൽ തന്നെ ഒരുക്കാൻ ഇതിലൂടെ സാധിക്കും. ആദ്യത്തെ 3 വർഷത്തെ സംരക്ഷണത്തിന് ശേഷം ഈ വനങ്ങൾ സ്വയം നിലനിൽക്കുന്ന രീതിയിലേക്ക് മാറുന്നു. കേരളത്തിൽ മിയാവാക്കി വനവൽക്കരണം വലിയൊരു ഹരിത വിപ്ലവമായി പടരുകയാണ്. വിനോദസഞ്ചാര വകുപ്പും വനം വകുപ്പും സംയുക്തമായി നിരവധി പദ്ധതികളാണ് ഇതിനായി ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ പ്രധാന മിയാവാക്കി പ്രോജക്ടുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ കനകക്കുന്ന്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഏകദേശം 400ലധികം തൈകൾ നട്ടുപിടിച്ച് മികച്ചൊരു വനം സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിലെ 12 ജില്ലകളിലായി 22 പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മിയാവാക്കി വനങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിനുള്ളിൽ മിയാവാക്കി വനം നടപ്പിലാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാതൃകയായിട്ടുണ്ട്. അഴീക്കോട് മുണക്കൽ ബീച്ചിൽ കടൽക്ഷോഭത്തെ പ്രതിരോധിക്കുന്നതിനായി മിയാവാക്കി വനം വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണത്തുള്ള മിയാവാക്കി വനം കേരളത്തിലെ വനവൽക്കരണ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മാതൃകയാണ്. പ്രകൃതി സ്നേഹിയായ എം ആർ ഹരിയുടെ

0: അപൂർവമായ ഷഡ്പദങ്ങളും ഇന്ന് വസിക്കുന്നുണ്ട്. നഗരത്തിന് തൊട്ടടുത്തുള്ള ഈ സ്ഥലം ഇന്ന് വായു ശുദ്ധീകരണത്തിനും താപനില കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ വനത്തിന്റെ വിജയം കണ്ടാണ് കേരള സർക്കാർ ടൂറിസം കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മിയാവാക്കി വനങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പുളിയറക്കോണത്തെ ഈ പരീക്ഷണം കാണാനായി കൃഷിശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും നിരന്തരമായി ഇവിടെ എത്താറുണ്ട്. കൂടാതെ സൈക്കോ പാർക്ക്, ചാലെ എന്നിവിടങ്ങളിലും നിരവധി സ്വകാര്യ ഭൂമികളിലും ക്രൌഡ് ഫോറസ്റ്റിംഗ് രീതിയിലൂടെ ഇത്തരം വനങ്ങൾ കേരളത്തിൽ വ്യാപിക്കുന്നുമുണ്ട്. സാംസ്കാരികമായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മലയാളികൾക്ക് പരിമിതമായ സ്ഥലത്ത് പ്രകൃതിയെ പുനഃസൃഷ്ടിക്കാനുള്ള മികച്ച മാർഗമാണ് മിയാവാക്കി വനങ്ങൾ. നഗരത്തിലെ ചൂട് കുറയ്ക്കാനും വായു ശുദ്ധീകരിക്കാനും ഈ വനങ്ങൾ സഹായിക്കുന്നു. വരും തലമുറയ്ക്കായി നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സാംസ്കാരിക സമ്പത്ത് ഇത്തരം ഹരിതയിടങ്ങൾ തന്നെയായിരിക്കും.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. കാലം അവിശ്രമമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾ ചെറിയ കൈവഴികൾ മാത്രം. കനകസഭാതലത്തിലിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല തന്നെ. ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമി ഒരു പൊട്ടുപോലെ സൂക്ഷ്മമായിരിക്കുന്നു. അതിലെത്രയോ സൂക്ഷ്മതയാർന്ന് നമ്മൾ, അത്രയേറെ സുതാര്യ സൂക്ഷ്മമായിരിക്കുന്ന നമ്മൾ പരസ്പരം മത്സരിക്കുന്നതെന്തിന്? പല കാര്യങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുന്നതെന്തിന്? ജാതിയും മതവുമില്ലാത്ത മനോഹരമായൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ജാതിയും മതവുമില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുക എന്നതിനേക്കാൾ മഹത്വം മറ്റെന്താണുള്ളത്? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കിളിമാനൂരിൽ നിന്നും ചന്ദ്രകുമാർ, സൂര്യകിരൺ, മനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രബിംബം. രചന രവി വിലങ്ങൻ. സംഗീതം ശങ്കർ ഗണേഷ്. ആലാപനം കെ ജെ യേശുദാസ്.

ആളുകൾ എപ്പോഴാണ് അപരിഷ്കൃതരായിത്തീരുന്നത്? സംശയമേതുമില്ല, ഉള്ളിൽ ജാതി ചിന്ത ഉയരുമ്പോൾ തന്നെയാണ്. ജാതി ചിന്തിക്കുന്നതും മതപരമായി ജീവിക്കുന്നതും അവികസിതം തന്നെയാണ്. മനുഷ്യനാണ് ഏറ്റവും പരിഷ്കൃതമായി ജീവിച്ചേ തീരൂ. ഒന്നാലോചിച്ചു നോക്കൂ, ആധുനിക ജീവിത സൗകര്യങ്ങളൊക്കെയുള്ള ഒരാൾ, വലിയ കാറും വീടും ഓഫീസും പണവും ഒക്കെയുണ്ട്, പക്ഷെ മനസ്സ് നിറയെ ജാതിയും മതവും. എങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ മതം പറഞ്ഞ് നടന്നാൽ വിദ്യാഭ്യാസം പ്രയോജനരഹിതമാവുകയല്ലേ ചെയ്യുന്നത്? ഒരാൾ പഠിക്കുന്നതും ജീവിതാനുഭവങ്ങൾ നേടുന്നതും മനുഷ്യർ ഒന്നാണെന്ന് തിരിച്ചറിയാനല്ലേ? അങ്ങനെ തിരിച്ചറിവുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഹൃദയത്തോട് നിങ്ങളെ ചേർത്തു വയ്ക്കുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി പി ഭാസ്കരൻ രചന നിർവഹിച്ച ഗാനം. സംഗീതം എം കെ അർജുനൻ. പുഴ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് കാട്ടായിക്കോണത്തു നിന്നും രവീന്ദ്രൻ, തങ്കപ്പൻ, മീനാക്ഷി, കാർത്തു എന്നിവർ.

വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന പാദങ്ങൾ, മുന്നോട്ടു കുതിക്കുന്ന ജീവിതപാതകൾ. അങ്ങനെയാകുമെങ്കിൽ മനുഷ്യൻ അന്ധകാരം അന്വേഷിക്കുന്നത് എന്തിന്? ജാതിചിന്തകളേക്കാൾ വലിയ ഇരുട്ട് വേറെയില്ല തന്നെ. മതചിന്തകളേക്കാൾ വലിയ മാനക്കേടും വേറെയില്ല തന്നെ. ഒന്നല്ലീ സഹോദരരല്ലീ നമ്മൾ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ഒരൊറ്റ ഭൂമി, ഒരൊറ്റ ജനത, അതിനെ വേർതിരിക്കുന്നത് എന്ത് ക്രൂരമാണ്, ഭീകരമാണ്. മനുഷ്യൻ മനുഷ്യനെ വേറിട്ട് കാണുന്നതിനേക്കാൾ മോശമായ കാര്യം വേറെയില്ല തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പുലയനാർ കോട്ട നിന്നും ജനാർദ്ദനൻ, പ്രഭേന്ദ്രഗുരു, അനിത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ഒരു വർഷം ഒരു മാസം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനത്തിന് തൂലിക ചലിപ്പിച്ചത് പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

എത്രമേൽ നമ്മൾ പുതിയ ലോകത്തിന്റെ പാതയോരങ്ങളിലൂടെ നടന്നു. എന്തൊക്കെ നമ്മൾ നേടി. പര്യവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, ശാസ്ത്രത്തിന്റെ സൗര തേജസ്സുകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ. എന്നിട്ടും ചിലരെങ്കിലും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പാതാളങ്ങളിൽ വീണുകിടക്കുന്നുണ്ടെങ്കിൽ അവരെയും ശാസ്ത്രലോകത്തിന്റെ ഭൂമികയിലൂടെ നടത്തേണ്ടതുണ്ട്. അതൊരു സാമൂഹിക ബോധമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം ആഘോഷമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ലോകം വെളിച്ചം തേടുമ്പോൾ അതറിയാതെ ചിലരെങ്കിലും മതാന്ധതയിൽ മുങ്ങിക്കിടന്നാൽ അവരെ അതിൽ നിന്നും കരകയറ്റാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്നേ പറയാനാവൂ. അല്ലാത്ത പക്ഷം കാലം ഒരുപാട് കഴിയുമ്പോൾ അവർ അവരെ ഓർത്ത് ലജ്ജിക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും അതൊരു ലജ്ജാവഹമായ സംഗതി തന്നെയാണ്. ബസ് കിട്ടാതെ നിൽക്കുന്നവരെ ഉപേക്ഷിച്ചു പോവുകയല്ലോ വേണ്ടത്. മറ്റൊരു ബസ്സിലെങ്കിലും അവരെയും കൂട്ടിക്കൊണ്ടു വരികയല്ലേ വേണ്ടത്. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനം. രചന ഓയിൻമിക്കുറുപ്പ്, സംഗീതം രഘുനാഥ് സേഠ്. ആരണ്യകം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചെല്ലങ്കോട് നിന്നും അജി, ലാലി, ലില്ലി എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശാസ്ത്രത്തിന്റെ ജാലകങ്ങൾ തുറന്നു കഴിഞ്ഞു, യുക്തിയുടെ കാറ്റ് വീശി തുടങ്ങി, ചിന്തയുടെ സൂര്യവെളിച്ചം പരന്നു തുടങ്ങി. യക്ഷിയും ഭൂതവും പിശാചും സാത്താനുമൊക്കെ വെറും കെട്ടുകഥകളായി. ആകാശഗ്രഹങ്ങളായ ചൊവ്വയ്ക്ക് വിവാഹം മുടക്കാനോ ശുക്രന് സമ്പത്ത് കൊണ്ടുവരാനോ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് മിക്കവാറും പേർക്കറിയാം. ഒരു ക്ഷുദ്രപ്രയോഗം കൊണ്ടും ആരെയും ഒന്നും ചെയ്യാനാവില്ലെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും മുട്ടയും ക്ഷുദ്രവുമായി നടക്കുന്നുവെങ്കിൽ അവരെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും അല്ലേ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ജോൺസൺ സംഗീതം നിർവഹിച്ച ഗാനം. രചന ഒ എൻ വി. ഇസബെല്ല എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് വെള്ളാഞ്ചിറ നിന്നും വാസുകി. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

മാറുന്ന ലോകം, മാറ്റം കൊണ്ടുവരുന്ന കാലം, അതിനനുസരിച്ച് മനുഷ്യനും മാറിയേ തീരൂ. മനുഷ്യന്റെ മസ്തിഷ്കം ഒഴുക്കുവെള്ളം പോലെയാണ്. അത് കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെയാകരുത്. ഈ പഴയ കാലത്ത് ഇങ്ങനെ സ്തബ്ധമായി നിൽക്കാനാണ് എനിക്കിഷ്ടം എന്ന് ചിന്തിക്കുന്നവർ ഇഷ്ടംപോലെയുണ്ട്. നോക്കൂ, ചോദ്യം ഇതാണ്: പുനരുത്ഥാനമാണോ വേണ്ടത്, നവോത്ഥാനമാണോ വേണ്ടത്? ഒരു പരിധിവരെ പഴയതിലേക്കുള്ള എത്തിച്ചേരലുകളാണ് പുനരുത്ഥാനം. എന്നാൽ പുതിയതുകളിലേക്കുള്ള കുതിപ്പാണ് നവോത്ഥാനം. ഇതിലേതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ സംശയമേതുമില്ലാതെ പറയാനാവില്ലേ നവോത്ഥാനമാണ് വേണ്ടതെന്ന്? അല്ലാത്ത പക്ഷം ഈ ലോകം ഇരുളടഞ്ഞു പോവുകയില്ലേ? പഴയതിൽ തന്നെ തട്ടിത്തടഞ്ഞു നിന്നു പോവില്ലേ? അയിത്തവും അതുപോലുള്ള ദുരാചാരങ്ങളിലും മനുഷ്യർ ബന്ധിതരായി പോവില്ലേ? ചിന്തിച്ചേ തീരൂ. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് റസൽപുരത്ത് നിന്നും ആനന്ദൻ, രഘു, ഗിരി, മിനി എന്നിവർ.

നമ്മൾ എന്താണോ കുട്ടികളുടെ തലച്ചോറിൽ പകർന്നു കൊടുക്കുന്നത് അതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ഒരു കുട്ടിയും ഒരു മതസ്ഥരായും ജനിക്കുന്നില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അങ്ങനെ അവരെ ആക്കി തീർക്കുന്നത് മുതിർന്നവരാണ്. മതപുസ്തകങ്ങൾക്ക് പകരം ശാസ്ത്ര പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്തെ അവർക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ഉൾക്കൊണ്ടു വളരും. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പിന്നെ എന്തിനാണ് രക്ഷിതാക്കൾ അവരെ കുട്ടിക്കാലം മുതലേ എല്ലാ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്? മത പാഠപുസ്തകങ്ങളെക്കാൾ കുട്ടികൾ ആദ്യം പരിചയിക്കേണ്ടത് ശാസ്ത്രാവബോധം നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കാൻ അവയ്ക്കേ കഴിയൂ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൈതപ്പുറം രചന നിർവഹിച്ച ഗാനം. സംഗീതം ജോൺസൺ, ഗാനം ആലപിച്ചത് എം ജി ശ്രീകുമാർ. തലയണ മന്ത്രം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളാഞ്ചറ നിന്നും ഗിരികുമാർ, അശോകൻ, മജു, ലീല എന്നിവർ.

ചോദ്യമുന്നയിക്കൽ എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതെന്താ, ഇതെന്താ, ഇതെന്തുകൊണ്ടാ, അതെന്തുകൊണ്ടാ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ശരിയായ ശാസ്ത്രാവബോധത്തിന് അത് വഴിതെളിക്കും. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കേൾക്കാം മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ. ജി വേണുഗോപാലും സംഘവും ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാമോട്ടുവിള നിന്നും ജോഷി, സിന്ധു, ഭാരതി എന്നിവർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് മഴയെക്കുറിച്ച് പറയാം. എവിടെ നിന്നാണമ്മേ ഈ മഴ വരുന്നത്? പെയ്തു കഴിഞ്ഞ് എങ്ങോട്ടാണിത് പോകുന്നത്? അമ്മയും പണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ആലോചിച്ചത്. ആകാശം ചോരുന്നതാണെന്ന് അമ്മൂമ്മ പറഞ്ഞു തന്നു. നിനക്കറിയുമോ, ആകാശം കൂടി അലിഞ്ഞു പെയ്യുന്ന നീലമഴ അമ്മ സ്വപ്നം കണ്ടിട്ടുണ്ട്. കൊള്ളിയാനകൾ കണ്ടപ്പോൾ മഴയ്ക്ക് തീപിടിച്ചെന്ന് കരുതി അമ്മൂമ്മയെ കെട്ടിപ്പിടിക്കും. ഇടിമുഴങ്ങുമ്പോൾ ചെവിയടയ്ക്കും. മഴക്കാര്യങ്ങൾ അങ്ങനെ ഏറെയുണ്ട്. പെരുമഴയുള്ള ദിവസമാണ് മോള് ജനിച്ചത്. നിന്റെ കരച്ചിലിനും മീതയായിരുന്നു മഴ. ആശുപത്രിയുടെ ജനാലയ്ക്ക് പുറത്ത് ഇരമ്പിയാർക്കുന്ന മഴ കേട്ട് ഉറങ്ങാതെ അമ്മ മോളെ ചേർത്ത് കിടന്നു. വളർന്നപ്പോൾ മഴ നനയരുതെന്ന് അമ്മ വിലക്കി. നനത്തതാണെങ്കിലും മഴയുടെ സ്പർശത്തിൽ ഒരു പനിച്ചോട് ബാക്കി നിൽക്കുന്നു. ജീവിതത്തിന്റെ മഹായാനങ്ങൾക്കിടയിൽ എത്രയെത്ര മഴകൾ പെയ്യുകയും തോരുകയും ചെയ്തു. മഴയൊന്ന് പെയ്തു കിട്ടാൻ കാത്തുകാത്തിരുന്ന ദിവസങ്ങൾ, മുടിഞ്ഞ മഴയെന്ന് ശപിച്ചുപോയ നിമിഷങ്ങൾ, മഴ പല കാലദേശങ്ങളിലൂടെ കൊട്ടിപ്പാടി കടന്നുപോകുന്നു.

കുടയ്ക്ക് താങ്ങാനാവുന്നതിലും അധികം മഴ, പുതപ്പിന് താങ്ങാനാവുന്നതിനുമപ്പുറം തണുപ്പ്. വയലും വരമ്പും റോഡും തോടുമെല്ലാം ഒന്നായി അങ്ങനെ ഒഴുകുന്ന കാഴ്ച. മേൽപ്പുരയിൽ നിന്ന് മഴനാരുകൾ ഊർന്നിറങ്ങുന്നു. തിമർത്തു പെയ്യുന്ന മഴയിൽ അലിഞ്ഞു ചേർന്ന് ആർത്തുല്ലസിക്കുന്ന കുട്ടികൾ പണ്ട് നിരത്തുകളിലെ നിത്യകാഴ്ചകളായിരുന്നു. പുസ്തകങ്ങൾ ഉടുപ്പിനുള്ളിൽ തിരുകി മഴയിലോടിയും വെള്ളച്ചാലുകൾ നീന്തിയും കളിച്ചും നടന്നത് ഓർമ്മ. സ്കൂൾ ബസിന്റെ ജനൽക്കമ്പികൾക്കിടയിലൂടെ കൈനീട്ടി മഴയെ തൊട്ടുനോക്കിയ കുട്ടിക്കാലം.

ഇടവവും തുലാമാസവും മഴയുടെ രാഗമാലികാ കാലങ്ങൾ, കാശിയുടെ അതർവരമ്പുകൾക്കും അപ്പുറം ആർത്തു പെയ്യുന്ന മഴയുടെ ഋതുചര്യകൾ, ധാരമുറിയാതെ പെയ്യുന്ന ഇടവപ്പാതിയാണ് ആണ്ടിൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ മഴ. രോഹിണി ഞാറ്റുവേല മുതൽ തിരുവാതിര ഞാറ്റുവേല വരെ നിർത്താതെ പെയ്യുന്ന മഴ. തണുത്തു വീഴുന്ന ഇടവപ്പാതി കഴിഞ്ഞാൽ തുലാവർഷമാണ് അടുത്ത മഴക്കാലം. എത്രയെത്ര ഓർമ്മകൾ! മഴയെ ചൊല്ലി ആർക്കെല്ലാം എന്തെല്ലാം പറയാനുണ്ടാകും! ജാലകങ്ങൾ തുറന്നിട്ടാൽ മഴ കാണാവുന്ന വിധത്തിൽ വേണം ഒരു മുറിയെങ്കിലുമെന്ന് കുഞ്ഞുലക്ഷ്മിക്ക് നിർബന്ധമായിരുന്നു. ഒടുവിൽ മരണം അവളെ തേടി വന്നതും മഴയായി തന്നെ. മുറ്റത്ത് പെരുമഴയിൽ കിടന്ന് ചുഴലിദീനം വന്ന് കുഞ്ഞുലക്ഷ്മി. മരണവും പ്രളയവും ദുരിതവും പ്രണയവുമൊക്കെയായി മഴ പെയ്യുകയും തോരുകയും ചെയ്യുന്നു. സാഹിത്യത്തിലേക്കും സിനിമയിലേക്കും മഴയെ കഥാപാത്രമായും അതിഥി താരമായും ക്ഷണിച്ചുകൊണ്ടുവന്ന ഭാഷ ഒരുപക്ഷെ മലയാളം പോലെ മറ്റൊന്നുണ്ടാവില്ല.

മേഘങ്ങൾ പറന്നു താണുവന്ന് കൈക്കുമ്പിളിൽ മഴ പെയ്യിച്ചു പോകുന്ന ചിറാപ്പുഞ്ചി, മലഞ്ചെരിവുകളിലൂടെ മെല്ലെ ഇറങ്ങി വരുന്ന ബസ്സുകളിലിരുന്ന് വേണമെങ്കിൽ മേഘങ്ങളെ തൊടാം. കനത്ത മഴയും നേർത്ത മഴയും ചാറ്റൽ മഴയും ഒക്കെയായി മഴയുടെ കളിവിളയാട്ടം. ആരാവും ഈ ജില്ലയ്ക്ക് മേഘാലയ എന്ന് പേരിട്ടത്? ശരിക്കും മേഘാലയ മേഘങ്ങളുടെ ഒരു അയ്യിരുകളി. അല്ലാതെന്തു പറയാൻ, ചിറാപുഞ്ചിയിൽ മഴ പെയ്താൽ ഇന്നും ബംഗ്ലാദേശിലെ സിൽഹട്ടും ചട്ടക്കും ജില്ലയിലെ ആളുകളുടെ നെഞ്ചിടിക്കും. കാരണം ചിറാപുഞ്ചിയിലെ കനത്ത മഴ ഈ ജില്ലകളെ മുക്കിക്കളയും. മഴ നനഞ്ഞ് കുളിച്ചു നിൽക്കുന്ന ഖാസിക്കുന്നുകളിലെ ചിറാപുഞ്ചിക്ക് മുകളിൽ നിന്ന് മേഘമാലകൾക്കിടയിലൂടെ നോക്കിയാൽ ബംഗ്ലാദേശ് കാണാം. 200 വർഷം മുൻപ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കാലാവസ്ഥാ കേന്ദ്രം മഴയുടെ ഹൃദയത്തുടിപ്പുകൾ രേഖപ്പെടുത്തി. ചിറാപുഞ്ചിയിൽ ഇന്നും സജീവം മഴ ഊഞ്ഞാല് കെട്ടിയാടുന്ന മേഘച്ചില്ലകൾ. അതിന്റെ നൂലുകൾ നമ്മെ അവിടെ കെട്ടിയിടും.

മരങ്ങൾക്ക് മേലിൽ നിന്ന് ആവിയിൽ പുതഞ്ഞ മഴ. മഴയുടെ തുള്ളി വയനമരത്തോട് തൊട്ട് നിൽക്കുന്ന കൊന്നത്തെങ്ങിന്റെ തുഞ്ചാണിയോലയുടെ തുമ്പിലങ്ങനെ കുരുങ്ങി കിഴോട്ടൊഴുകി ഒഴുകി ഒഴുകി മടലിലുടക്കാതെ ഓലയിൽ ചിതറാതെ തടിയിലൂടെ നെടുനീളെ കിഴോട്ടൊരുണ്ട് തടിയോടൊരുമ്മിക്കിടക്കുന്ന മണലിൽ ഒരു തുളയുണ്ടാക്കി മറയുമ്പോൾ കുട്ടി വാതിലിൻ്റെ സാക്ഷിയിളക്കി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങുന്നു. പുറത്തിരുട്ടാണ്. ഇരുട്ടിൽ മഴ കനക്കുന്നു. പാറി വന്ന മഴ, ചിറകുകൾ വിതർത്തിപ്പറക്കുന്ന കഴുകൻ മഴ, മഴ എന്ന കഥ പത്മരാജൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. തൂവാനത്തുമ്പികളിൽ പത്മരാജൻ മഴയെ കഥാപാത്രമാക്കി. ക്ലാരയ്ക്കും ജയകൃഷ്ണനുമിടയിൽ അജ്ഞേയമായ പ്രണയത്തിൻ്റെ മഴ തിമിർത്തു പെയ്തു.

നരച്ച ദിക്കുകൾ ഇരുളുകയും പേമാരി കലങ്ങി ചുകന്ന ചുഴുകുത്തി കൂരകൾ വിഴുങ്ങുകയും ചെയ്യുന്ന ഈ മഴക്കോളിൽ ഓർക്കുന്നുവോ പഴയൊരു വെള്ളപ്പൊക്കത്തെ എന്ന് എൻ എൻ കക്കാട്. അമ്മയെ വരൂ വരൂ, വെക്കം വെളിയിലേക്കില്ലെങ്കിലേ മഴ തോർന്നു പോമേ എന്ന് ബാലാമണിയമ്മ. ഏറ്റവും ഇറക്കവും മറ്റൊരൻ സ്നേഹത്തിൻ്റെ ആർദ്രമാം തീരത്തു ഞാൻ അഭയം കണ്ടെത്തുമ്പോൾ നഷ്ടാവസരങ്ങൾ തൻ വഴിത്താറയിൽ മഴ കൊട്ടിപ്പാടുന്നു ഞാൻ ആ പാട്ടോർത്ത് ചിരിക്കുന്നു എന്ന് ഒ എൻ വി. രാത്രി മഴ ചുമ്മാതെ കേണം ചിരിച്ചും വിതമ്പിയും നിർത്താതെ പെറുപെറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്ന ഒരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ എന്ന സുഗതകുമാരി. മഴക്കാലമാണ്, മറക്കേണ്ട കുഞ്ഞേ, മനസ്സീർപ്പമാർന്ന മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞേ എന്ന അൻവർ അലിയും.

ഭൂമിയുടെ ഭൗതികവും രസതന്ത്രപരവുമായ മാറ്റങ്ങൾക്കെല്ലാം ഹേതുവാണ് മഴ. ജീവൻ ഉദിക്കുന്നതിനും പൊലിക്കുന്നതിനും ആധാരം. മഴയൊന്നു വരാൻ വൈകിയാൽ ഉള്ളു തേങ്ങിയിരുന്ന കാലമുണ്ടായിരുന്നു. മഴയെത്താത്തത് പരാതിപ്പെട്ട് ചാരുകസാലയിലിരുന്ന് സങ്കടപ്പെടുന്ന അച്ഛനു വേണ്ടിയാകണം രാത്രിയിൽ ആ മഴ പെയ്തത്. മഴ മാറിയാൽ കൃഷി പിഴയ്ക്കും, കൃഷി പിഴച്ചാൽ ജീവിതത്തിന്റെ മാനവും ഭൂമിയും എല്ലാം തകിടം മറിയും. മഴയുടെ ഗതിവേഗങ്ങൾക്കനുസരിച്ച് ജീവിതത്തിന് താളക്രമങ്ങൾ ഉണ്ടാക്കി വെച്ച പഴയ കാലം, അതൊരു നല്ല കാലമെന്ന് പറയുന്നവരാണ് കൂടുതലും. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞിരുന്ന കാലമായിരുന്നു അത്. ആണോ? അങ്ങനെയായിരുന്നു. ജന്മി കുടിയാൻ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ നല്ല കാലം തന്നെ ആയിരുന്നിരിക്കണം.

മഴയും കുടയും തമ്മിൽ എന്നു മുതലാവും ഒരു ബന്ധം വന്നത്? ഓർമ്മയുടെ നാൾവഴികളിലൂടെ നടന്നാൽ ഓലക്കുടകളും പിന്നെ മാന്മാർക്ക് ശീലക്കുടകളും നീണ്ട കാലൻ കുടകളും രണ്ടും നാലുമായി മടങ്ങുന്ന ഫോൾഡിംഗ് കുടകളും ഇപ്പം പിന്നെ പേഴ്സിൽ ഒതുങ്ങാനാവുന്ന നാനോ കുടകളും. മഴ മാത്രം പക്ഷേ കുടകളുടെ രൂപവും നിറവും നോക്കാതെ സമത്വസുന്ദരമായി പെയ്യുകയും തോരുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു.

മാനത്തിൻ്റെ കടക്കണ്ണിൽ നിന്ന് ചിലപ്പോഴെങ്കിലും പെയ്യുന്ന കള്ളമഴ, നനച്ചിരിക്കാതെ ഒരു ചാറ്റൽ മഴ, വെയിലോട് ചാഞ്ഞു നിന്ന് ഒരു പൊടിമഴ, ഒരു കാക്കപ്പറക്കൽ ദൂരെ നാലുമുക്കിൽ പെയ്തിട്ടും കള്ളമഴ ഇവിടെ ഭൂതംകോട്ട് പെയ്തില്ല. വരയിട്ട് അതിരു തിരിച്ച് പെയ്തു കളഞ്ഞു. മഴയുടെ ലീലാവിലാസങ്ങൾ, പെരുങ്കളിയാട്ടങ്ങൾ, ലാസ്യ താണ്ഡവങ്ങൾ, കേളികൊട്ടുകൾ, അഷ്ടപതിയുടെ ആവർത്തനങ്ങൾ, നവരസഭാവങ്ങളാർന്ന് മഴ മണ്ണിൻ്റെ സംവേദനങ്ങളെ പിന്നെയും പിന്നെയും തൊട്ടുണർത്തുന്നു.

ിന്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടുവരിയോല വെള്ളത്തിനടിയിലാണ്. ഭയങ്കരമായ മഴ തോർന്നിട്ട് മൂന്ന് ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി നാലു ചുറ്റിനും നോക്കി. വടക്ക് ഒരു കെട്ടുവെള്ളം പോകുന്നു. ഇങ്ങനെ യഥാർത്ഥമായി എഴുതാനാവുക എന്നത് ഒരത്ഭുതമാണ്.

അയാൾ ആകാശത്തിലേക്ക് നോക്കി അസ്വസ്ഥനായി നിന്നു. കടുത്ത ചാരനിറത്തിലുള്ള ആകാശം നനഞ്ഞൊലിക്കുകയായിരുന്നു. ഈ ചാരനിറത്തിന്റെ ഇടയിൽ വല്ല വിടവുകളുമുണ്ടോ? വെളിച്ചം ഏതിലൂടെയെങ്കിലും അരിച്ചു വരുന്നുണ്ടോ എന്ന് അയാൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. പക്ഷേ എവിടെയും വെളിച്ചമുണ്ടായിരുന്നില്ല. മഴയുടെ ശക്തി കൂടുകയായിരുന്നു. കാറ്റ് മൂളിക്കൊണ്ടിരുന്നു. മുളം കാടുകളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ശരം പോലെ പാഞ്ഞു പോകുന്ന കാറ്റ്. കാറ്റിന്റെ മുഴക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറ്റ് ഊക്കോടെ വീശുമ്പോൾ മഴയുടെ ശബ്ദം നിലച്ചു പോകുന്നു. താളം തെറ്റിപ്പോകുന്നു. കാറ്റിന്റെ ശക്തി കുറയുമ്പോൾ വീണ്ടും മഴ. മഴയുടെ ശബ്ദം, മഴയുടെ താളം. മഴ, മഴ. ടി പത്മനാഭന്റെ കഥയിൽ നിന്ന് മഴ ആസ്വാദന ഹൃദയം.

മഴ വരും പോകും, പല കാലവർഷങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നുപോകും. ഭൂമിയിൽ നീർപ്പോളകൾ വിരിയിച്ച് കുസൃതിയിടുന്ന മഴയുടെ സംഗീതം, മഴയുടെ സ്പർശം. മഴ എത്ര സുന്ദരമായ പദമാണത്! ഒരു പെൺകുട്ടിക്ക് ചേരുന്ന എത്ര നല്ല പേര് മഴ! എന്തുകൊണ്ടോ മഴയെ ആണായി കാണാൻ എനിക്ക് വയ്യ. മഴ അതൊരു ഗ്രാമീണ പെൺകുട്ടിയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ HIV അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. വയോജനങ്ങൾ സ്വന്തം കുടുംബത്തിനുള്ളിൽ നേരിടുന്ന വാക്കാലുള്ളതും ശാരീരികവും മാനസികവുമായ പീഡനം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പുറത്തു കാണാത്ത ഒരു ദുരന്തമാണ്. വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വീടിനുള്ളിൽ തന്നെ തീരണം എന്ന ധാരണ കാരണം ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും പുറത്തുവരാറില്ല. അതുകൊണ്ടുതന്നെ വയോജന പീഡനത്തിന്റെ യഥാർത്ഥ വ്യാപ്തി സമൂഹത്തിന് പൂർണ്ണമായി മനസ്സിലാകാറില്ല. വയോജനങ്ങളെ മർദ്ദിക്കുന്നത് മാത്രമല്ല പീഡനം, നിരന്തരം അപമാനിക്കുക, മോശമായി സംസാരിക്കുക, ഭീഷണിപ്പെടുത്തുക, അവഗണിക്കുക, മറ്റുള്ളവരുമായി സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, ഭക്ഷണം നൽകാതിരിക്കുക, മരുന്ന് നിഷേധിക്കുക, അവരുടെ പണം സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കുക, സ്വത്ത് കൈക്കലാക്കാൻ സമ്മർദ്ദം ചെലുത്തുക, വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവയും പീഡനത്തിന്റെ വിവിധ രൂപങ്ങളാണ്. അതുകൊണ്ടുതന്നെ വയോജന പീഡനം കേവലമൊരു നിയമപ്രശ്നമായി കാണാൻ കഴിയില്ല. അത് മനഃശാസ്ത്രപരവും സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും രാഷ്ട്രീയവുമായൊരു പ്രശ്നമാണ്. ഒരാളുടെ ശരീരത്തെ മാത്രമല്ല, അയാളുടെ ആത്മാഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും ബന്ധങ്ങളെയും സുരക്ഷിതത്വ ബോധത്തെയും ജീവിതത്തോടുള്ള പ്രതീക്ഷയെയും ഇത് ബാധിക്കുന്നു. ഒരു വയോജനത്തിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം സ്വന്തം വീടായിരിക്കണം എന്നാണ് സ്വാഭാവിക പ്രതീക്ഷ. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കുടുംബത്തിനായി ചെലവഴിച്ച ഒരാൾ വാർദ്ധക്യത്തിൽ കുടുംബത്തിൽ നിന്ന് സ്നേഹവും പരിചരണവും ബഹുമാനവുമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതേ വീട്ടിൽ നിന്ന് അപമാനവും ഭീഷണിയും അവഗണനയും ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ആഘാതം വളരെ ആഴത്തിലുള്ളതായിരിക്കും. അപരിചിതനായ ഒരാൾ ഉപദ്രവിച്ചാൽ അതിനെ പുറത്തുനിന്നുള്ള ആക്രമണമായി കാണാൻ കഴിയും. എന്നാൽ സ്വന്തം മകനോ മകളോ അടുത്ത ബന്ധുവോ ഉപദ്രവിക്കുമ്പോൾ പ്രശ്നം അത്ര ലളിതമല്ല. കാരണം ഇവിടെ പീഡിപ്പിക്കുന്ന വ്യക്തിയോടൊപ്പം തന്നെ സ്നേഹവും ഓർമ്മകളും ആശ്രിതത്വവും കുടുംബ ബന്ധവും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ വയോജനത്തിന്റെ മനസ്സിൽ പലപ്പോഴും രണ്ട് വികാരങ്ങൾ ഒരേ സമയമുണ്ടാകും. അവർ എന്നെ വേദനിപ്പിക്കുന്നു, അതോടൊപ്പം എങ്കിലും അവർ എന്റെ മക്കളാണ്. ഈ വൈരുദ്ധ്യമാണ് പലരെയും പരാതിപ്പെടുന്നതിൽ നിന്ന് തടയുന്നത്. വയോജന പീഡനത്തിന്റെ ആദ്യത്തെ വലിയ ആഘാതം പലപ്പോഴും ശരീരത്തിലല്ല, മനസ്സിലാണ് ഉണ്ടാകുന്നത്. നിരന്തരം മോശമായി സംസാരിക്കപ്പെടുമ്പോൾ വ്യക്തിയുടെ ആത്മാഭിമാനം ക്രമേണ തകരാൻ തുടങ്ങും. ജീവിതത്തിൽ ഒരു കാലത്ത് കുടുംബത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരാൾ വാർദ്ധക്യത്തിൽ മറ്റുള്ളവരുടെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലെത്താം. നിങ്ങൾക്കിനി ഒന്നും അറിയില്ല, നിങ്ങളെക്കൊണ്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ വെറുതെ ഭാരമാണ് തുടങ്ങിയ വാക്കുകൾ നിരന്തരം കേൾക്കേണ്ടി വരുമ്പോൾ വ്യക്തിയുടെ സ്വമൂല്യബോധം കുറയുന്നു. ഇവിടെ മറ്റൊരു പ്രശ്നവും ഉണ്ടാകാം. ഞാൻ മക്കളെ വളർത്തിയതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ എന്ന കുറ്റബോധം, മക്കളുടെ പെരുമാറ്റത്തിന് താനാണ് ഉത്തരവാദി എന്ന് വയോജനങ്ങൾ കരുതാൻ തുടങ്ങാം. ഇത് യഥാർത്ഥത്തിൽ അവരുടെ കുറ്റമല്ലെങ്കിലും അവർ കുറ്റം സ്വയം ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടാകാം. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പുറത്തു പറയുന്നത് കുടുംബത്തിന്റെ മാന്യതയ്ക്ക് കളങ്കമാകും എന്ന ചിന്തയും അവരെ നിശബ്ദരാക്കുന്നു. അങ്ങനെ പീഡനം തുടരുകയും വയോജനത്തിന്റെ ആത്മാഭിമാനം ക്രമേണ തകരുകയും ചെയ്യുന്നു. വീട് മനുഷ്യന് സുരക്ഷിതത്വത്തിന്റെ പ്രതീകമാണ്.
2: എന്നാൽ വീട്ടിനുള്ളിൽ തന്നെ ഭയമുണ്ടാകുമ്പോൾ സുരക്ഷിതത്വബോധം തകരുന്നു. വയോജനത്തിന് എപ്പോൾ വഴക്കുണ്ടാകും, എപ്പോൾ അപമാനിക്കപ്പെടും, എപ്പോൾ ഭക്ഷണം നിഷേധിക്കപ്പെടും, എപ്പോൾ മർദ്ദിക്കപ്പെടും എന്നറിയാതെ ജീവിക്കേണ്ടി വന്നാൽ അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്ഥിരമായ ഉത്കണ്ഠയിൽ കഴിയാം. ഇത് ശരീരത്തെയും ബാധിക്കും. ഉറക്കക്കുറവ്, വിശപ്പിലെ മാറ്റം, ക്ഷീണം, ഭയം, നിരന്തരമായ അസ്വസ്ഥത തുടങ്ങിയവ ഉണ്ടാകാം. ഇവിടെ വിശ്വാസവഞ്ചനയുടെ അനുഭവം വളരെ പ്രധാനമാണ്. തന്നെ സംരക്ഷിക്കേണ്ട ആളുകളാണ് തന്നെ ഉപദ്രവിക്കുന്നത്. സ്നേഹിക്കേണ്ട ബന്ധങ്ങളാണ് ഭയത്തിന്റെ കാരണമാകുന്നത്. ഇതൊരു സാധാരണ കുടുംബ വഴക്കല്ല, അത് വ്യക്തിയുടെ അടിസ്ഥാന സുരക്ഷിതത്വ ബോധത്തെ തന്നെ തകർക്കുന്ന അനുഭവമാണ്. വയോജന പീഡനത്തിന്റെ മറ്റൊരു പ്രധാന ഫലം ഒറ്റപ്പെടലാണ്. പല വയോജനങ്ങളും തങ്ങളുടെ പ്രശ്നങ്ങൾ അയൽക്കാരോടോ ബന്ധുക്കളോടോ പറയാൻ മടിക്കും. മക്കളെക്കുറിച്ച് മറ്റുള്ളവരോട് പരാതി പറയുന്നത് ശരിയല്ല എന്ന ചിന്ത അവരെ തടയും. ചിലർക്ക് സമൂഹത്തിന്റെ പ്രതികരണത്തെക്കുറിച്ചും ഭയമുണ്ടാകാം. മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നുവെന്ന് ആളുകൾ അറിഞ്ഞാൽ എന്ത് പറയും എന്ന ചിന്ത അവരെ കൂടുതൽ അടച്ചുപൂട്ടാം. ഇങ്ങനെ പതുക്കെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു. ഫോൺ വിളികൾ കുറയുന്നു, അയൽക്കാരുമായി സംസാരിക്കുന്നത് കുറയുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുറയുന്നു. അവസാനം വ്യക്തി സ്വന്തം ലോകത്തിനുള്ളിൽ ഒറ്റപ്പെടുന്നു. ശാരീരികമായി ആളുകൾക്കിടയിലായിരിക്കുമ്പോഴും മാനസികമായി ഒറ്റപ്പെട്ടിരിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. തുടർച്ചയായ അപമാനവും ഭീഷണിയും വയോജനങ്ങളിൽ വലിയ ഭയം സൃഷ്ടിക്കും. പരാതിപ്പെട്ടാൽ മക്കൾ എന്നെ ഉപേക്ഷിച്ചാലോ, എന്നെ വയോജന മന്ദിരത്തിലേക്ക് അയച്ചാലോ, പീഡനം കൂടുതൽ രൂക്ഷമായാലോ, എന്റെ മരുന്നും ഭക്ഷണവും ആരാണ് നോക്കുക? ഇത്തരം ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ നിരന്തരം ഉണ്ടാകാം. ഇതിന്റെ ഫലമായി വിഷാദം രൂപപ്പെടാം. ഒന്നിനും താൽപ്പര്യമില്ലാതാകുക, മറ്റുള്ളവരോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലാതാകുക, കരച്ചിൽ, പ്രതീക്ഷ നഷ്ടപ്പെടൽ, സ്വയം വില കുറച്ചു കാണൽ തുടങ്ങിയ മാറ്റങ്ങളുണ്ടാകാം. തുടർച്ചയായ നിസ്സഹായത, ലേൺഡ് ഹെൽപ്ലെസ്നെസ് അഥവാ പഠിച്ച നിസ്സഹായത എന്ന അവസ്ഥയിലേക്കും നയിക്കാം. എന്ത് ചെയ്താലും ഒന്നും മാറില്ല, എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, എനിക്കാരും സഹായിക്കാനില്ല എന്ന ചിന്തകൾ ശക്തമാകുമ്പോഴാണ് ഈ അവസ്ഥ രൂപപ്പെടുന്നത്. ഇത് വളരെ അപകടകരമാണ്. കാരണം സഹായം ലഭിക്കാനുള്ള അവസരമുണ്ടായിട്ടും വ്യക്തി സഹായം തേടാൻ ശ്രമിക്കാതിരിക്കാം. വയോജന പീഡനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉയരുന്ന ചോദ്യമാണ്, ഇത്രയും പീഡനം നേരിട്ടിട്ടും അവർ എന്തുകൊണ്ട് പരാതി പറയുന്നില്ല? ഇതിനൊരു ലളിതമായ ഉത്തരമില്ല. ആദ്യ കാരണം മക്കളോടുള്ള സ്നേഹമാണ്. ഒരു മകൻ തെറ്റു ചെയ്താലും അവൻ ജയിലിൽ പോകണമെന്ന് ഒരമ്മ ആഗ്രഹിക്കണമെന്നില്ല. ഒരു മകൾ നിയമ നടപടി നേരിടണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കണമെന്നില്ല. രണ്ടാമത്തെ കാരണം ആശ്രിതത്വമാണ്. വയോജനത്തിന് ഭക്ഷണം, മരുന്ന്, സമയം, ആശുപത്രിയിലെത്തിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മക്കളെ ആശ്രയിക്കേണ്ടി വരാം. പരാതി നൽകിയാൽ ഈ സഹായങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടാകും. മൂന്നാമത്തെ കാരണം സാമൂഹിക അപമാനത്തെക്കുറിച്ചുള്ള ഭയമാണ്. മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു എന്ന വാർത്ത പുറത്തറിഞ്ഞാൽ കുടുംബത്തിന്റെ മാന്യത നഷ്ടപ്പെടും എന്ന ധാരണ പല കുടുംബങ്ങളിലും ശക്തമാണ്. നാലാമത്തെ കാരണം പ്രതീക്ഷയാണ്. അവൻ മാറും, അവൾക്ക് ഇപ്പോ ചില പ്രശ്നങ്ങളുണ്ട്, കുറച്ചു ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയിൽ പലരും വർഷങ്ങളോളം പീഡനം സഹിച്ചേക്കാം.

സാമൂഹിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ കുടുംബം സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും സ്ഥലം മാത്രമല്ല, അത് അധികാരബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സ്ഥാപനവുമാണ്. ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? ആരാണ് പണം നിയന്ത്രിക്കുന്നത്? ആരാണ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്? ആരാണ് വീട്ടിൽ നിയമങ്ങൾ തീരുമാനിക്കുന്നത്? ആരുടെ അഭിപ്രായത്തിനാണ് കൂടുതൽ വില? ഇത്തരം ചോദ്യങ്ങൾ കുടുംബത്തിലെ അധികാരഘടന വ്യക്തമാക്കുന്നു. വയോജനങ്ങൾ സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവരുടെ തീരുമാനമെടുക്കാനുള്ള അധികാരം കുറയാം. സ്വത്തോ പെൻഷനോ ബാങ്ക് അക്കൌണ്ടോ മറ്റുള്ളവർ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക ആശ്രിതത്വം പീഡനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് തന്നെ വയോജന പീഡനം വ്യക്തികളുടെ സ്വഭാവ പ്രശ്നം മാത്രമായി കാണുന്നത് അപൂർണമാണ്. കുടുംബത്തിലെ അധികാര വിതരണം, സാമ്പത്തിക ആശ്രിതത്വം, സാമൂഹിക മൂല്യങ്ങൾ, തലമുറകൾ തമ്മിലുള്ള ബന്ധം എന്നിവയും ഇതിനെ സ്വാധീനിക്കുന്നു. ഇന്നത്തെ കുടുംബങ്ങളിൽ തലമുറകൾ തമ്മിലുള്ള ജീവിത രീതിയിൽ വലിയ വ്യത്യാസമുണ്ട്. വയോജനങ്ങളുടെ മൂല്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്നിവയും പുതിയ തലമുറയുടെ ജീവിതശൈലിയും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരിക്കാം. ഈ വ്യത്യാസം സ്വാഭാവികമാണ്. പക്ഷേ സംഭാഷണമില്ലാതാകുമ്പോൾ അത് സംഘർഷമായി മാറാം. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല എന്ന വയോജനങ്ങളുടെ സമീപനവും ഇപ്പോ കാലം മാറി എന്ന മക്കളുടെ സമീപനവും പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമമില്ലാതെ മുന്നോട്ടു പോകുമ്പോൾ അകലം വർദ്ധിക്കുന്നു. എന്നാൽ തലമുറകളിലെ അഭിപ്രായ വ്യത്യാസം ഒരിക്കലും പീഡനത്തിന് ന്യായീകരണമാകില്ല. വ്യത്യസ്തമായി ചിന്തിക്കുന്നത് അവകാശമാണ്, മറ്റൊരാളെ അപമാനിക്കുന്നത് അവകാശമല്ല. വയോജന പീഡനത്തിൽ ഏറ്റവും കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് സാമ്പത്തിക പീഡനം. വയോജനത്തിന്റെ പെൻഷൻ, സമ്പാദ്യം, സ്വത്ത്, ബാങ്ക് അക്കൗണ്ട് എന്നിവ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കുക, പണം നൽകാൻ സമ്മർദ്ദം ചെലുത്തുക, സ്വത്ത് കൈമാറാൻ നിർബന്ധിക്കുക, രേഖകളിൽ ഒപ്പിടാൻ സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയവ ഇതിലുൾപ്പെടാം. സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന വയോജനങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് വെറും പണത്തിന്റെ പ്രശ്നമല്ല, അത് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സ്വന്തം പണം പോലും ഇല്ലാത്ത ഒരാൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും ബുദ്ധിമുട്ടാകും. വയോജനങ്ങളുടെ സുരക്ഷ കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്തമാണ്. വാർദ്ധക്യം മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവിക ഘട്ടമാണ്. അതുകൊണ്ട് വയോജനങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതം, ആരോഗ്യ പരിചരണം, സാമൂഹിക സംരക്ഷണം, സാമ്പത്തിക സുരക്ഷ, നിയമപരമായ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ ഒരു ക്ഷേമ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. വയോജന പീഡനം തടയുന്നതിന് നിയമങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമാണ്. എന്നാൽ നിയമം ഉണ്ടായാൽ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. നിയമത്തെക്കുറിച്ച് വയോജനങ്ങൾക്കറിയാമോ? സഹായം തേടാൻ അവർക്ക് കഴിയുന്നുണ്ടോ? പരാതി നൽകാൻ സുരക്ഷിതമായ സംരക്ഷണം ലഭിക്കുമോ? നിയമസഹായം എളുപ്പത്തിൽ ലഭ്യമാണോ? ഇവയാണ് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഭരണകൂടത്തിന്റെ വയോജനക്ഷേമ പദ്ധതികൾ, ആരോഗ്യ സേവനങ്ങൾ, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, നിയമസഹായം, സഹായ കേന്ദ്രങ്ങൾ എന്നിവ യഥാർത്ഥത്തിൽ വയോജനങ്ങളിലെത്തണം. ഒരു നിയമം പുസ്തകത്തിൽ മാത്രം ഉണ്ടാകുന്നതുകൊണ്ട് സംരക്ഷണം ലഭിക്കുന്നില്ല. ആ നിയമം ഉപയോഗിക്കാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സംരക്ഷണം ഉണ്ടാകുന്നത്. വയോജന പീഡനം കണ്ടിട്ടും അത് അവരുടെ കുടുംബകാര്യമാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നത് ശരിയല്ല. അയൽക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പ്രാദേശിക കൂട്ടായ്മകൾ, സന്നദ്ധ സംഘടനകൾ, ആരോഗ്യ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ എന്നിവർ ശ്രദ്ധ പുലർത്തണം. ഒരു വയോജനത്തിന്റെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് വലിയ മാറ്റം കാണുന്നുണ്ടോ? അവർ മുമ്പത്തേക്കാൾ ഭയന്നിരിക്കുന്നുണ്ടോ? പുറത്തുവരുന്നത് കുറഞ്ഞു? മക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയം പ്രകടിപ്പിക്കുന്നുണ്ടോ? ശരീരത്തിൽ ആവർത്തിച്ച് പരിക്കുകൾ കാണുന്നുണ്ടോ? മരുന്ന് കൃത്യമായി ലഭിക്കുന്നില്ലേ? ഇത്തരം സൂചനകൾ അവഗണിക്കരുത്. എന്നാൽ ഇടപെടുമ്പോൾ കുറ്റപ്പെടുത്തുന്ന രീതിയല്ല, സുരക്ഷിതമായും മാന്യമായും സഹായിക്കുന്ന രീതിയിലായിരിക്കണം സമീപനം. വയോജന പീഡനത്തിൽ കൗൺസിലിംഗിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ആദ്യം അവർക്ക് പറയാനുള്ളത് സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ
കേൾക്കണം. നിങ്ങളുടെ വേദന യഥാർത്ഥമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണം. അവരെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ആവശ്യം എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. കൗൺസിലിംഗ് വഴി ആത്മാഭിമാനം വീണ്ടെടുക്കാനും ഭയം കുറയ്ക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവ് ശക്തിപ്പെടുത്താനും സാമൂഹിക പിന്തുണയിലേക്ക് തിരിച്ചെത്താനും സഹായിക്കാം. ആവശ്യമായ സാഹചര്യങ്ങളിൽ നിയമസഹായം, സാമൂഹിക സേവനം, ആരോഗ്യ പരിചരണം തുടങ്ങിയ മറ്റ് സംവിധാനങ്ങളുമായി അവരെ ബന്ധിപ്പിക്കുകയും വേണം. വയോജനങ്ങളെ സംരക്ഷിക്കുന്നത് ഒരു ദാനപ്രവർത്തനം പോലെ കാണരുത്. അത് അവരുടെ അവകാശമാണ്. വാർദ്ധക്യം ഒരാളുടെ മനുഷ്യ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നില്ല. പ്രായം കൂടിയതുകൊണ്ട് ഒരാൾക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള അവകാശം നഷ്ടപ്പെടുന്നില്ല. സ്വന്തം സ്വത്ത്, പണം, ജീവിതം, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശവും ഇല്ലാതാകുന്നില്ല. അവർ വയസ്സായി, ഇനി നമ്മൾ പറയുന്നത് കേട്ടാ മതി എന്ന സമീപനം വയോജനങ്ങളുടെ വ്യക്തിത്വത്തെ നിഷേധിക്കുന്നതാണ്. പരിചരണം ആവശ്യമായ ഒരാൾ എന്നത് തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലാത്ത ഒരാൾ എന്നർത്ഥമല്ല. ഇതാണ് വയോജന സംരക്ഷണത്തിന്റെ അടിസ്ഥാന മനുഷ്യത്വപരമായ സമീപനം. വയോജന പീഡനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുടുംബം തകരരുത് എന്ന ആശങ്ക പലർക്കുമുണ്ടാകും. തീർച്ചയായും കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടണം. പക്ഷേ ഒരു കുടുംബത്തെ സംരക്ഷിക്കുക എന്നതിന്റെ അർത്ഥം അതിനുള്ളിലെ പീഡനം മറച്ചുവെക്കുക എന്നല്ല. പീഡനം മറച്ചുവെച്ചുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. സംഭാഷണം, കൗൺസിലിംഗ്, മധ്യസ്ഥത, നിയമപരമായ ഇടപെടൽ, സാമൂഹിക പിന്തുണ എന്നിവയിലൂടെ ബന്ധങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നിടത്ത് അത് ചെയ്യണം. എന്നാൽ ഒരു വ്യക്തിയുടെ സുരക്ഷ അപകടത്തിലാണെങ്കിൽ ആദ്യം ഉറപ്പാക്കേണ്ടത് ആ വ്യക്തിയുടെ സുരക്ഷയാണ്. വയോജന പീഡനത്തിന്റെ പിന്നിൽ വ്യക്തികളുടെ പെരുമാറ്റം മാത്രമല്ല, സമൂഹത്തിന്റെ വയോജനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമുണ്ട്. വയസ്സായാൽ പ്രയോജനമില്ല, അവർക്കിനി എന്താണ് വേണ്ടത്, അവരുടെ കാലം കഴിഞ്ഞു എന്നിങ്ങനെയുള്ള ചിന്തകൾ വയോജനങ്ങളെ സമൂഹത്തിന്റെ അരികിലേക്ക് മാറ്റുന്നു. എന്നാൽ ഒരു മനുഷ്യന്റെ മൂല്യം അദ്ദേഹത്തിന്റെ ഉൽപ്പാദനക്ഷമത കൊണ്ട് മാത്രം അളക്കാനാവില്ല. ജീവിതകാലം മുഴുവൻ സമൂഹത്തിനും കുടുംബത്തിനും നൽകിയ സംഭാവനകൾക്ക് ബഹുമാനം നൽകേണ്ടത് മാത്രമല്ല, ഇന്നും അവർക്ക് സമൂഹത്തിന്റെ സജീവ അംഗങ്ങളായി ജീവിക്കാനുള്ള അവസരം നൽകുകയും വേണം. വയോജനങ്ങളെ ഒറ്റപ്പെടുത്താതെ സാമൂഹിക പ്രവർത്തനങ്ങളിലും കുടുംബ തീരുമാനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അവരുടെ കഴിവിനനുസരിച്ചുള്ള ഇടപെടലുകളിലും പങ്കാളികളാക്കുന്നത് അവരുടെ ആത്മാഭിമാനം ശക്തിപ്പെടുത്തും. വയോജന പീഡനം തടയാൻ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിന്റെയോ മാത്രം ശ്രമം മതിയാകില്ല. കുടുംബത്തിൽ ബഹുമാനമുള്ള ആശയവിനിമയം വേണം. വയോജനങ്ങൾക്ക് കഴിയുന്നത്ര സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. അവരുടെ സ്വത്തും പണവും സംബന്ധിച്ച തീരുമാനങ്ങളിൽ സുതാര്യത വേണം. ആവശ്യമുള്ളപ്പോൾ കൗൺസിലിംഗ് ലഭിക്കണം. അവർക്കുള്ള നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം വേണം. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാതെ ജീവിക്കാനുള്ള അവസരം വേണം. അപകട സാഹചര്യങ്ങളിൽ വേഗത്തിൽ സഹായം ലഭിക്കുന്ന പിന്തുണാ സംവിധാനങ്ങൾ വേണം. അതിലുപരി അവരുടെ വാക്കുകൾ കേൾക്കുന്ന ഒരു സമൂഹം വേണം. വയോജന പീഡനത്തിന്റെ ഏറ്റവും വലിയ അപകടം അതിന്റെ പല രൂപങ്ങളും പുറത്തു കാണാത്തതാണ്. ശരീരത്തിലെ മുറിവ് ഒരുപക്ഷെ കാണാൻ കഴിയും, എന്നാൽ അപമാനത്തിൽ തകർന്ന ആത്മാഭിമാനം കാണാൻ കഴിയില്ല. വിശ്വാസവഞ്ചനയുടെ വേദന കാണാൻ കഴിയില്ല. ഒറ്റപ്പെടലിന്റെ നിശബ്ദത കാണാൻ കഴിയില്ല. എന്നെ ഇനി ആർക്കും വേണ്ട എന്ന തോന്നലിന്റെ ആഴം കാണാനും കഴിയില്ല. അതുകൊണ്ടാണ് വയോജന പീഡനത്തെ ശാരീരിക അതിക്രമം എന്നതിലുപരി ഒരു മാനസിക സാമൂഹിക പ്രതിസന്ധിയായി മനസ്സിലാക്കേണ്ടത്. ഒരു വയോജനൻ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർക്ക് പരാതിയില്ല എന്നല്ല. ചിലപ്പോൾ ആ നിശബ്ദതയ്ക്കുള്ളിൽ സ്നേഹവും ഭയവും നാണക്കേടും ആശ്രിതത്വവും പ്രതീക്ഷയും നിസ്സഹായതയും ഒരുമിച്ചുണ്ടായിരിക്കാം. അതിനാൽ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല എന്നല്ല. അവർക്ക് സുരക്ഷിതമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നാണ്. വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നത് അവരുടെ ശരീരത്തെ മാത്രം സംരക്ഷിക്കുന്നതല്ല, അവരുടെ ആത്മാഭിമാനം, സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം, ബന്ധങ്ങൾ, തീരുമാനമെടുക്കാനുള്ള അവകാശം, മനുഷ്യ ഗൗരവം എന്നിവ സംരക്ഷിക്കുകയാണ്. വാർദ്ധക്യം ഒരു ശിക്ഷയല്ല, അത് മനുഷ്യ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. ഒരു സമൂഹം അതിന്റെ വയോജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നത്
ആ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഒരു പ്രധാന അളവുകോലാണ്. വീടിനുള്ളിൽ സുരക്ഷിതരായിരിക്കാനുള്ള അവകാശം ഓരോ വയോജനത്തിനുമുണ്ട്. സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും കേൾക്കപ്പെടാനും ഭയമില്ലാതെ ജീവിക്കാനുമുള്ള അവകാശവും അതുപോലെ തന്നെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്കു കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൾ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലു ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം. ഇതോടെ സംസ്ഥാനത്തെ ആകെ 375 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. പൊതു ആരോഗ്യ മേഖലയിലെ സൌകര്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്. അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും 2 ലക്ഷം രൂപ വീതവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന് 18,000 രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപയും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൾ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതി 5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികളുടെ സർഗോത്സവം അരങ്ങേറി. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മുൻ ചിറ്റൂർ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ചിറ്റൂർ മേഖലയിലെ ജലക്ഷാമം 1-ാം വിള നെൽകൃഷി പ്രതിസന്ധിയിലാക്കിയതായി കർഷകർ. നടീൽ കഴിഞ്ഞ 2 മാസമായ കൃഷിയാണ് ഉണക്ക ഭീഷണി നേരിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പൂന്തൻ കണ്ടങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. കുഴൽക്കിണറുകളും കുളങ്ങളും ഇല്ലാത്ത മേഖലയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. നല്ലേപ്പള്ളി മേഖലയിലാണ് കൂടുതൽ നെൽപ്പാടങ്ങൾ വരണ്ടു തുടങ്ങിയിരിക്കുന്നത്. കനാൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന അവസ്ഥയാണ് ഉള്ളത്. തേമ്പാറമട, കുന്നം കാട്ടുപതി സിസ്റ്റങ്ങളിൽ നിന്ന് ഉടൻ വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം.

0: സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അസൌകര്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് തീരുമാനം. യോഗം മാറ്റിവച്ചതിനെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗോവയിലെ പനാജിയിൽ ഇന്ന് നടക്കുന്ന പടിഞ്ഞാറൻ മേഖലാ കൌൺസിലിന്റെ 28 യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ അന്തർ സംസ്ഥാന കൌൺസിൽ സെക്രട്ടേറിയറ്റാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ഗോവ സർക്കാരിന്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയോ അടക്കമുള്ള അംഗങ്ങൾ പങ്കെടുക്കും. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രോ വ്യക്തമാക്കി. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് 75 നിറവ്. പുറമേ പരുക്കൻ ഭാവമാണെങ്കിലും പ്രകടനങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യനാണ് മമ്മൂട്ടിയെന്ന് ജന്മദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് സഹപ്രവർത്തകനും പ്രശസ്ത അഭിനേതാവുമായ ശ്രീ MR ഗോപകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയാം, പ്രകടനങ്ങളില്ലാത്തൊരു മനുഷ്യൻ, അതാണ് നല്ലത്. വളരെ പരുക്കനായിട്ട് തോന്നുമെങ്കിലും വളരെ ധനികമ്പയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ എനിക്ക് ആ വിധേയന്റെ സമയത്ത് എനിക്ക് ഫുഡിന്റെ ഒക്കെ പ്രശ്നമായിട്ട് വയറൊന്ന് കേടായി. അപ്പൊ പുള്ളി പറഞ്ഞു, അത് നിങ്ങൾ എന്റെ ഫുഡ് കഴിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അത് നിങ്ങളോട് സ്നേഹങ്ങളൊന്നുമല്ല, നിങ്ങളോട് കിടന്ന് ഞാനേ കിടന്നു പോകും, എനിക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ അതിലാവട്ടെ, ജനിച്ചിരുന്ന ഒരാളാണെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇപ്പോഴും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നുണ്ട്, എന്നാലും കുറെ കൂടി ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു നടനായിട്ട് മാറുമായിരുന്നു.
0: ന്യൂഡൽഹിയിലെ സത്യാനികേതൻ പ്രദേശത്ത് കെട്ടിടം തകർന്ന സ്ഥലം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസയും സന്ദർശിച്ചു. കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതായി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ 6 മരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. കെട്ടിട ഉടമയുടെ അശ്രദ്ധ മൂലമാണ് ദുരന്തം സംഭവിച്ചതെന്നും ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും രേഖാ ഗുപ്ത പറഞ്ഞു. സമീപത്തുള്ള മറ്റ് അപകടകരമായ കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചുമാറ്റുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ R. Sharath അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശരത് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഛായാഗ്രാഹകൻ TN കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. 70 പരം സിനിമകളുടെ ഛായാഗ്രാഹകനാണ്. 1960 ഉദയ നിർമ്മിച്ച് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഉമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി ക്യാമറ ചലിപ്പിച്ചത്. സംസ്കാരം ഉച്ചയ്ക്ക് ആലപ്പുഴയിലെ വീട്ടുവളപ്പിൽ. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഈസ്റ്റ് സോൺ 5 491 റൺസ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 171 റൺസുമായി ക്രീസിലുണ്ട്. കുമാർ കുശാഗ്ര സെഞ്ചുറി നേടി പുറത്തായി. Under-20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇടം നേടി ഇന്ത്യ. താഷ്കണ്ടിൽ ഇന്നലെ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം March 24 ചൈനയിലാണ് ടൂർണമെന്റ്. രാജ്യത്തെ GST സംവിധാനത്തിലെ 2 തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായുള്ള ദ്വിദിന ദേശീയ സെമിനാർ തിരുവനന്തപുരത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ സെമിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6 അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ജീവിതപാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.0.

0: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീര വികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതികവിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI-ഉം ഫയൽ സൈസ് കുറഞ്ഞത് 3 MB-ഉം വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക് ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീര വികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 14 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0741-241-9091-9068-24 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-2962-296 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-243-8139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. 1st വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaadi.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ഡ്രൈക്കോഗ്രമ സൈലോണിസ് കാർഡും തുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പാനിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറു പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാടുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ക്ലോറോൺട്രാ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടാബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 gr 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ അവസാനിച്ചു.
1: ടൈം ട്രാവലർ.
0: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 7 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1533 സെപ്റ്റംബർ 7, ഇംഗ്ലണ്ടിൻ്റെയും അയർലൻഡിൻ്റെയും രാജ്ഞി എന്ന നിലയിൽ ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച എലിസബത്ത് രാജ്ഞി ഗ്രീൻവിച്ചിൽ ജനിച്ചിരിക്കുന്നു. 1822 സെപ്റ്റംബർ 7, ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വിസ്തൃതമായ രാജ്യം എന്ന നിലയിൽ ബ്രസീൽ ദേ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. 1899 സെപ്റ്റംബർ 7, ഇംഗ്ലീഷ് നോവലുകളുടെ മാതൃക സ്വീകരിച്ച് പൂർണ്ണമായും 19 അവസാന പാദത്തിലെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചുകൊണ്ട് മലയാളത്തിലെ നോവൽ സാഹിത്യത്തിൽ ലക്ഷണമൊത്ത ആദ്യ കൃതി സംഭാവന ചെയ്ത ഒയ്യാരത്ത് ചന്തുമേനോൻ കഥാവിശേഷനായി.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: बीते वर्षों में भारत और फ्रांस के संबंध नई ऊंचाइयों तक पहुंचे हैं. मेरे मित्र प्रेसिडेंट मैक्रों के साथ मिलकर दोनों देश एक स्पेशल ग्लोबल स्ट्रेटेजिक पार्टनरशिप बना रहे. टेक्नोलॉजी, AI और डिफेंस से लेकर स्पेस और क्लाइमेट एक्शन तक हम एक नई गति और नई ऊर्जा के साथ मिलकर के आगे बढ़ रहे हैं. हम 2026 को इंडिया फ्रांस ईयर ऑफ इनोवेशन के रूप में भी सेलिब्रेट कर रहे हैं.
0: ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ സത്യനികേതൻ മേഖലയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6, പരിക്കേറ്റ 3 ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നയിടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ധൌള കുവാനിലേക്കുള്ള ഗതാഗതം ഇന്ന് തടസ്സപ്പെടും. RTR ബെനിറ്റോ ജുവാരസ് മാർഗ് വഴിയുള്ള ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. യാത്രക്കാർ ഈ വഴികൾ പരമാവധി ഒഴിവാക്കി ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രാഫിക് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി അപകടസ്ഥലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തുകയോ ആളുകൾ തടിച്ചുകൂടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ നടക്കും. കേന്ദ്രവും അംഗസംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് യോഗം വഴിയൊരുക്കും. തുടർന്ന് ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം ശ്രീ അമിത്ഷാ സമ്മാനിക്കും. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ അതിന്റെ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് സ്ഥാപന അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ISRO സ്വകാര്യവൽക്കരിക്കാനോ അതിന്റെ പങ്ക് കുറയ്ക്കാനോ ശ്രമം നടക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളോടുള്ള പ്രതികരണമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISRO പ്രാപ്തമാക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു.

0: 9 ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ബുധനാഴ്ച വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയുടെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ അംഗണവാടികളുടെ സംയുക്ത ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്രാങ്ങിലും നംപൂളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായി രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒക്ടോബർ മാസത്തെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ 7 പ്രധാന OPEC+ രാജ്യങ്ങളാണ് ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നത്. സെപ്റ്റംബറിൽ എണ്ണയുടെ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇറാൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത്. വിപണി സാഹചര്യങ്ങളും ഉൽപ്പാദന നിരക്കും വിലയിരുത്താൻ OPEC+ രാജ്യങ്ങൾ ഒക്ടോബറിൽ വീണ്ടും യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ദുബായിലെത്തി. ദുബായിൽ നടക്കുന്ന വാർഷിക നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലോജിസ്റ്റിക്സ്, ഖനനം, കൃഷി, ഭക്ഷ്യസംസ്കരണം, തുണിത്തരങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയസ്ഥിതി രൂക്ഷം. ഗംഗയും മറ്റ് നിരവധി നദികളും ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. എന്നാൽ സോൺ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ദിഘയിലും ഗാന്ധിഘട്ടിലും വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി. സങ്കീർണമായ വിഷയങ്ങൾ ഉന്നത നേതാക്കളുടെ തലത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. പ്രാദേശിക വിഷയങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, യുക്രൈന്റെ ഭാവി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോസ്കോയിൽ US സംഘം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: കഥ പറയാനും കഥ കേൾക്കാനും ഞാനൊരു കഥ പറയട്ടെ.
1: ഞാനൊരു കഥ പറയാമെന്ന പംക്തിയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളെക്കുറിച്ചാണ്. എഴുത്തുകാരനും മനുഷ്യസ്നേഹിയും സ്വാതന്ത്ര്യ സമര സേനാനിയും നോവലിസ്റ്റും ചരകഥാകൃത്തുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണമാണ് അതിസാധാരണക്കാരനായ ഈ എഴുത്തുകാരനുള്ളത്. 1982 പത്മശ്രീ ലഭിച്ച എഴുത്തുകാരന്റെ ബാല്യകാല സഖി, ശബ്ദങ്ങൾ, ഇൻ്റുപ്പാക്കൊരാനയുണ്ടാർന്നു, പാത്തുമ്മയടാട്, മതിലുകൾ, ജന്മദിനം, അനർഘ നിമിഷം എന്നീ കൃതികൾ മലയാള ഭാഷയുടെ ഹൃദയത്തുടിപ്പുകളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം എന്ന കഥയാണ് ഞാനൊരു കഥ പറയാം എന്ന പംക്തിയിൽ ഇന്ന് കേൾക്കുന്നത്.
2: മകരം 8-ാം തീയതി ഇന്നെന്റെ ജന്മദിനമാണ്. പതിവിന് വിപരീതമായി വെളുപ്പിനെ ഞാൻ എണീറ്റ് കുളി മുതലായവയൊക്കെ കഴിച്ചു. ഇന്നേക്ക് കരുതി വെച്ചിരുന്ന വെള്ള ഖദർ ഷർട്ടും വെള്ള ഖദർ മുണ്ടും വെള്ള ക്യാൻവാസ് ഷൂസും ധരിച്ച് മുറിയിൽ എന്റെ ചാരു കസേരയിൽ വേവുന്ന ഹൃദയത്തോടെ ഞാൻ മലർന്നു കിടക്കുകയായിരുന്നു. എന്നെ വെളുപ്പിനെ കണ്ടതിനാൽ എന്റെ മുറിയുടെ അടുത്ത് വലിയ നിലയിൽ കഴിഞ്ഞുകൂടുന്ന BA വിദ്യാർത്ഥി മാത്യുവിന് വലിയ അത്ഭുതം തോന്നി. അദ്ദേഹം മന്ദഹാസത്തോടെ എനിക്ക് പ്രഭാതവന്ദനം നൽകി. ഹലോ, ഗുഡ് മോർണിംഗ്, ഞാൻ പറഞ്ഞു. യെസ്, ഗുഡ് മോർണിംഗ്, അദ്ദേഹം ചോദിച്ചു. എന്തായത്, പതിവില്ലാത്തതുപോലെ വെളുപ്പിനെ വല്ലയിടത്തും പോകുന്നുണ്ടോ? ഓ, ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. ഇന്ന് എന്റെ ജന്മദിനമാണ്. യു ആർ ബർത്ത്ഡേ? യെസ്. ഓ, ഐ വിഷ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. മാത്യു കയ്യിലിരുന്ന ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി. അങ്ങുമിങ്ങുമായി കൂക്കിവിളി, ബഹളം, ഇടയ്ക്ക് ശൃംഗാരഗാനങ്ങൾ. വിദ്യാർത്ഥികളും ക്ലർക്കന്മാരുമാണ്. വല്ലവർക്കും വല്ല അല്ലലുമുണ്ടോ? ജീവിതമുല്ലാസകരം. ഞാൻ ഒരു ചെറിയ ചായയ്ക്ക് എന്തുവഴി എന്നാലോചിക്കുകയായിരുന്നു. ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അകാരണമായി ഹമീദ് എന്നെ ഉണ്ണാൻ ക്ഷണിച്ചു. ഇന്നലെ ഞാൻ ബസാറിലൂടെ പോകുമ്പോൾ അദ്ദേഹം ചെറിയൊരു കവിയും വലിയൊരു ധനികനുമാണ്. ഏതായാലും ഉച്ചവരെ ചായ കുടിക്കാതിരിക്കാൻ വിഷമം. ഒരു ചൂട് ചായയ്ക്ക് എന്തു വഴി? മാത്യുവിൻ്റെ വേലക്കാരൻ വൃദ്ധൻ മാത്യുവിന് ചായ ഉണ്ടാക്കുന്ന ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണ് എന്നുള്ള സംഗതി എന്റെ മുറിയിലിരുന്ന് ഞാൻ ഗ്രഹിച്ചു. അതിന് കാരണം എന്റെ മുറി മാത്യുവിൻ്റെ അടുക്കളയുടെ സ്റ്റോർ മുറിയാണ്. മാസത്തിൽ 8 വീട്ടുടമസ്ഥനാണ് അതെനിക്ക് വാടകയ്ക്ക് തന്നത്. കെട്ടിടത്തിലെ മോശപ്പെട്ട ഏറ്റവും ചെറിയ മുറി. അതിലെൻ്റെ ചാരു കസേര, മേശ, ഷെൽഫ്, കിടക്ക, ഇത്രയും കഴിച്ചാൽ പിന്നെ ശ്വാസം കഴിക്കാൻ ഇടമില്ല. വലിയ മതിൽക്കെട്ടിനകത്തുള്ള 3 കെട്ടിടങ്ങളിൽ മുകളിലും താഴെയുമുള്ള മുറികളിലെല്ലാം വിദ്യാർത്ഥികളും ക്ലർക്കന്മാരുമാണ്. വീട്ടുടമസ്ഥന് വേണ്ടാത്തതായ ഒരൊറ്റ ആൾ ഞാൻ മാത്രം. എന്നോടുള്ള ഇഷ്ടക്കുറവിന് കാരണം ശരിക്കും വാടക കൊടുക്കാത്തത് തന്നെ. എന്നോട് ഇഷ്ടമില്ലാത്തതായി വേറെ 2 കൂട്ടരുണ്ട്, ഹോട്ടൽകാരനും ഗവൺമെന്റും. ഹോട്ടൽകാരനാണെങ്കിൽ ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ട്. സർക്കാരിന് ഒന്നുമില്ല, എങ്കിലും എന്നെ കണ്ടുകൂടാ. അങ്ങനെ താമസം, ആഹാരം, 4 ഇനി എന്റെ വസ്ത്രങ്ങളുടെയും ഷൂസിന്റെയും വിളക്കിന്റെയും കാര്യമുണ്ട്. സംഗതികളെല്ലാം എഴുതുന്നതിന് മുൻപ് ഒന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആദ്യരാത്രി കഴിഞ്ഞിട്ടുണ്ട്. കടലാസും പേനയുമായി എന്റെ മുറിയിൽ നിന്നിറങ്ങി വളരെ സമയമായി ഈ പട്ടണത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. വേറെ വിശേഷത്തിനൊന്നുമല്ല, ഈയൊരു ദിവസത്തെ ഡയറി ആദ്യം മുതൽ അവസാനം വരെ എഴുതണം. സാമാന്യം ഭേദപ്പെട്ട ചെറുകഥയ്ക്കുള്ള സാധ്യതകൾ ഇതിലുണ്ട്. പക്ഷെ എന്റെ മുറിയിലെ വിളക്കിൽ എണ്ണയില്ല. എഴുതുവാൻ വളരെയുണ്ട് താനും. അതുകൊണ്ടാണ് കിടക്കപ്പായിൽ നിന്ന് എണീറ്റു വന്ന് ഈ കായലോരത്തെ ഏകാന്തമായ വിളക്കുകാലിൽ ചാരിയിരുന്ന് സംഗതികളുടെ ചൂടാറ മുമ്പ് എഴുതാൻ തുടങ്ങിയത്. പെയ്യുവാൻ പോകുന്ന കാർമേഘങ്ങൾ പോലെ ഈ ദിവസത്തെ സംഭവങ്ങളെല്ലാം എന്റെ അന്തരംഗം പൊട്ടുമാറ് തിങ്ങി വിങ്ങി നിൽക്കുന്നു. അസാധാരണമായി ഒന്നുമില്ല. പക്ഷേ എന്റെ ജന്മദിനം. ഞാൻ സ്വദേശത്തിൽ നിന്നെല്ലാം വളരെ ദൂരെ അന്യനാട്ടിൽ. കയ്യിൽ കാശില്ല, കടം കിട്ടാൻ വഴിയില്ല. ഉടുത്തിരിക്കുന്നതും മറ്റും പല സുഹൃത്തുക്കളുടേത്. ഒന്നും എൻ്റേത് എന്ന് പറയാനില്ല. ഈ നിലയിലുള്ള ജന്മദിനത്തിൻ്റെ അനേകം പുനരാവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്യു ആശംസിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകക്കാമ്പ് ലേശം വേദനിച്ചു. ഞാൻ ഓർക്കുകയാണ്, മണി 7, ഞാൻ ചാരുകസേരയിൽ കിടന്നുകൊണ്ടോർത്തു, ഈ ദിനമെങ്കിലും കളങ്കമില്ലാതെ സൂക്ഷിക്കണം, ആരോടും ഇന്ന് കടം വാങ്ങാൻ പാടില്ല, ഒരു കുഴപ്പവും ഇന്നുണ്ടാവരുത്, ഈ ദിവസം മംഗളകരമായി തന്നെ പര്യവസാനിക്കണം. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളുടെ വെള്ളയും കറുപ്പുമായ ചങ്ങല വളയങ്ങളിൽ ഞാൻ കാണുന്ന ആ 100 ഞാനായിരിക്കരുത് ഇന്നത്തെ ഞാൻ. ഇന്നെനിക്ക് എത്ര വയസ്സ് കാണും? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഒന്നുകൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിൽ 26, അല്ല 32, അതോ 47. എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം. ഞാൻ എണീറ്റ് ചെന്ന് കണ്ണാടി എടുത്തു നോക്കി. തരക്കേടില്ല, സാമാന്യം ഭേദപ്പെട്ട മുഖം, നല്ല ഭീതിയും മുഴുപ്പുമുള്ള നെറ്റി, അനക്കമില്ലാത്ത കണ്ണുകൾ, വളഞ്ഞ വാൾ പോലത്തെ നേരിയ മീശ, ആകെപ്പാടെ മോശമില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് എൻ്റെ ഹൃദയം കഠിനമായി വേദനിച്ചു. ഒരു നരച്ച മുടി, എൻ്റെ ചെവിയുടെ മുകൾ ഭാഗത്തായി കറുത്ത മുടിയുടെ ഇടയ്ക്ക് ഒരു വെള്ളരേഖ. ഞാനത് വളരെ പണിപ്പെട്ട് പറിച്ചു കളഞ്ഞു, എന്നിട്ട് തല തടവിക്കൊണ്ടിരുന്നു. പിൻഭാഗത്ത് നല്ല മിനുസം, കഷണ്ടിയാണ്. ഞാനത് തടവിക്കൊണ്ടിരിക്കുമ്പോൾ തലവേദനയുടെ നേരിയ ലാഞ്ചന. ചൂട് ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കുമോ? 9. എന്നെ കണ്ടപ്പോൾ ദുർമുഖത്തോടെ ഹോട്ടൽകാരൻ ഉള്ളിലേക്ക് വലിഞ്ഞു. ചായ കൂട്ടുന്ന വൃത്തികെട്ട പയ്യൻ കുടിശ്ശിക കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഓ, അത് നാളെ തന്നേക്കാം. അവന് വിശ്വാസമായില്ല. നിങ്ങൾ ഇന്നലെയും പറഞ്ഞു ഇന്ന് കിട്ടുമെന്നല്ലേ വിചാരിച്ചത്. പയേ കാസ് തരാണ്ട് നിങ്ങൾക്ക് ചായ തരണ്ടാന്ന് പറഞ്ഞു. ഓ, 10. ചുണ്ടുണങ്ങി, വായിൽ വെള്ളമില്ല, നല്ല ഉച്ച സമയത്തെ ചൂട്, ക്ഷീണത്തിൻ്റെ മഹാഭാരം എന്നിൽ അമരുകയാണ്. അപ്പോൾ പുതിയ മെതിയടി വിൽക്കാനായി വെളുത്ത് മെലിഞ്ഞ് 8 വയസ്സായ 2 ക്രിസ്ത്യാനി പയ്യന്മാർ എൻ്റെ മുറിവാതിൽക്കൽ വന്നു. ഞാൻ 2 മെതിയടി വാങ്ങിക്കണം, ജോഡിക്ക് 3 വിലയുള്ളൂ. 3 വേണ്ട കുഞ്ഞുങ്ങളെ. എന്നാലും സാറിനെ പോലുള്ളവർ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ആരാ വാങ്ങണേ? കുഞ്ഞുങ്ങളെ, എനിക്ക് വേണ്ട, കാശില്ല. ഓ, അവിശ്വാസം സ്ഫുരിക്കുന്ന കൊച്ചുമുഖങ്ങൾ, ഒന്നിൻ്റെയും ഉള്ളറിയാൻ കഴിയാത്ത ശുദ്ധഹൃദയങ്ങൾ, ഈ വേഷവും ചാരുകസേരയിലെ എൻ്റെ ഈ കിടപ്പും. ഞാനൊരു സാർ ആണത്രേ. ചാരുകസേരയും ഷർട്ടും മുണ്ടും ഷൂസും ഒന്നും എൻ്റേതല്ല കുഞ്ഞുങ്ങളെ. എനിക്ക് യാതൊന്നും ഈ ലോകത്തിൽ സ്വന്തമായില്ല. നഗ്നനായ ഞാനും എൻ്റേതാണോ? ഭാരതത്തിൻ്റെ ഓരോ പട്ടണങ്ങളിലും എത്രയെത്ര കൊല്ലം അലഞ്ഞു നടന്ന് എത്രയെത്ര ജാതിയായി എവിടെയെല്ലാം ഞാൻ താമസിച്ചു, ആരുടെയൊക്കെയോ ആഹാരമാണ് ഞാൻ. എൻ്റെ രക്തവും എൻ്റെ മാംസവും എൻ്റെ അസ്ഥിയും ഭാരതത്തിൻ്റേത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കറാച്ചി മുതൽ കൽക്കട്ട വരെയും അങ്ങനെ ഭാരതത്തിൻ്റെ മിക്ക ഭാഗത്തും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. പെണ്ണും ആണുമായ ഓരോ സുഹൃത്തിനെയും ഞാനിന്ന് സ്മരിക്കുന്നു. സ്മരണ ഓരോരുത്തരെയും തഴുകിക്കൊണ്ട് എൻ്റെ സ്നേഹം അങ്ങനെ പരക്കട്ടെ. ഭാരതം കവിഞ്ഞു, ഭൂഗോളം കവിഞ്ഞു, സുഗന്ധത്തിൽ മുഴുകിയ നറും പൂനിലാവു പോലെ സ്നേഹം. എന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നവർ വല്ലവരുമുണ്ടോ അറിയുക. എനിക്ക് തോന്നുന്നു നിഗൂഢതയുടെ ആ മറനീക്കലാണെന്ന്. കുറവുകളും ബലഹീനതകളും കഴിച്ചാൽ പിന്നെന്താണ് ബാക്കി? ആകർഷകമായി എന്തെങ്കിലും വേണം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും. ഹോ, കാലം എത്ര ത്വരിതമായി ഗമിക്കുന്നു. പിതാവിൻ്റെ ചൂണ്ടുവിരലിൽ എത്തിപ്പിടിച്ച് കൊഞ്ചിക്കളിച്ച് നടന്ന ഞാൻ, ഉമ്മാ വിശക്കുന്നു എന്ന് അമ്മയുടെ പുടവത്തുമ്പിൽ തൂങ്ങിക്കേണ ഞാൻ, ഇന്ന് ഹോ, കാലത്തിൻ്റെ ഈ ഉഗ്രമായ പരക്കം പാച്ചിൽ, ആദർശങ്ങളുടെ എത്രയെത്ര ബോംബുകൾ എൻ്റെ അന്തരംഗത്തിൽ വീണ് പൊട്ടിത്തെറിച്ചു. ഭീകരമായ പടക്കളമാണ് എൻ്റെ ഹൃദയം. ഇന്ന് ഞാൻ ആരാണ്? വിപ്ലവകാരി, രാജ്യദ്രോഹി, ദൈവദ്രോഹി, കമ്മ്യൂണിസ്റ്റ്, പിന്നെയും എന്തൊക്കെയോ ആണ് ഞാൻ. വാസ്തവത്തിൽ ഇത് വല്ലതുമാണോ ഞാൻ? ഹാവു, എന്തൊരു വല്ലായ്മ. ദൈവമേ, തലയ്ക്കകത്തിരുന്ന് ചുളുചുളാ കുത്തുന്നു. ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കും, തല നേരെ നിൽക്കുന്നില്ല. പോയി ഊണ് കഴിക്കുക തന്നെ. തലവേദനയോടുകൂടി 1 മൈൽ നടക്കണം. എങ്കിലും വയറിനിറയെ ഇന്ന് ഒന്നും ഉണ്ണാമല്ലോ. മണി 11. ഹമീദ് കടയിലില്ല, വീട്ടിലായിരിക്കുമോ? എന്നെയും കൊണ്ടുപോവുകയായിരുന്നു യോഗ്യത. ഒരുപക്ഷേ അദ്ദേഹം മറന്നുപോയിരിക്കാം. വീട്ടിലേക്ക് ചെന്നാലോ? ശരി. 11:00. ഹമീദിൻ്റെ മാളിക വീട്ടിലേക്കുള്ള തകരവാതിൽ അടച്ചിരുന്നു. ഞാനതിൽ മുട്ടി. ഏയ് മിസ്റ്റർ ഹമീദ്! ഉത്തരമില്ല. ഏയ് മിസ്റ്റർ ഹമീദ്! കോപിഷ്ഠയായ ഒരു സ്ത്രീയുടെ ഗർജനം. ഇവിടില്ല. എവിടെ പോയി? നിശബ്ദത. പിന്നെയും ഞാൻ കതികിൽ മുട്ടി. മനസ്സ് വല്ലാതെ ക്ഷീണിച്ചു. ഞാൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. അപ്പോൾ ആരോ അടുത്തു വരുന്നൊരു കാലച്ച, ഒരു വളകിലുക്കവും. വാതിൽ അല്പം തുറന്നു ഒരു യുവതി. ഞാൻ ചോദിച്ചു, ഹമീദ് എവിടെ പോയി? അത്യാവശ്യമായി ഒരിടത്ത് പോയി. വളരെ സൗമ്യതയോടെയാണ്. എപ്പോൾ വരും? സന്ധ്യ കഴിഞ്ഞ്. സന്ധ്യ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വന്ന് തിരക്കി എന്ന് പറയണം. ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല, ഒന്നും പറയണമെന്നില്ല. ഞാൻ തിരിഞ്ഞു നടന്നു. പൊള്ളുന്ന കുഴഞ്ഞ പഞ്ചസാരമാണ്. അത് കഴിഞ്ഞ് കണ്ണാടി ചില്ലുപോലെ വെട്ടിത്തിളങ്ങുന്ന കായൽ പരപ്പ്. കണ്ണും തലയും ഇരുട്ടിച്ചുപോയി. വല്ലാത്ത വിഷമം. അസ്ഥികൾ വേവുന്നു. ദാഹം, വിശപ്പ്, ആർത്തി. ലോകം വിഴുങ്ങുവാനാർത്തി. കിട്ടാൻ വഴിയില്ല എന്ന ധാരണയോടെ എണ്ണമില്ലാതെ രാപ്പകലുകൾ എൻ്റെ മുമ്പിൽ. ഞാൻ തളർന്നു. വീണുപോയേക്കുമോ? തളരാൻ പാടില്ല. നടക്കുക, നടക്കുക. 12:00. പരിചയക്കാരെല്ലാം കണ്ട ഭാവം നടിക്കാതെ കടന്നുപോകുന്നു. സഖാക്കളെ, ഇന്നെൻ്റെ ജന്മദിനമാണ്, എനിക്ക് മംഗളം ആശംസിച്ചിട്ട് പോകുവിൻ എന്ന് എൻ്റെ ഹൃദയം മന്ത്രിച്ചു. നിഴൽപ്പാടുകൾ എന്നെ മറികടന്നുപോയി. സുഹൃത്തുക്കൾ എന്താണ് എന്നെ കണ്ടിട്ടും ഇണ്ടാത്തത്? അത് ശരി. എൻ്റെ പിറകെ ഒരു CID. 1:00. പണ്ട് പത്രാധിപരും ഇപ്പോൾ കച്ചവടക്കാരനുമായ മിസ്റ്റർ പിയുടെ അടുത്ത് ഞാൻ ചെന്നു. കണ്ണു കാണുന്നില്ല, ഭാരവശ്യം. പി ചോദിച്ചു, വിപ്ലവമൊക്കെ എത്രയിടമായി? ഞാൻ പറഞ്ഞു, അടുത്തു വന്നു കഴിഞ്ഞു. എവിടുന്നാ? കണ്ടിട്ട് കുറെ ആയല്ലോ. ആ, വിശേഷിച്ച്? ഓ, ഒന്നുമില്ല, വെറുതെ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കസേരയിലിരുന്നു. ആ, വിശേഷിച്ച്? ഓ, ഒന്നുമില്ല, വെറുതെ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കസേരയിലിരുന്നു. എൻ്റെ ലേഖനങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ മഹത്വം കാണിക്കാൻ പഴയ പത്രങ്ങൾ ബൈൻഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെടുത്ത് തല കറങ്ങലോടെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു.

0: എനിക്കൊരു ചൂട് ചായ വേണം, ഞാൻ വളരെ അവശനായിരിക്കുന്നു എന്ന് എൻ്റെ ഹൃദയം ദ്രുതമായി ഇടിച്ചുകൊണ്ടിരുന്നു. പി എന്തുകൊണ്ട് എന്നോടൊന്നും ചോദിക്കുന്നില്ല? അദ്ദേഹം എൻ്റെ ക്ഷീണം കാണുന്നില്ലേ? അദ്ദേഹം പണപ്പെട്ടിയുടെ അടുത്ത് ഗാംഭീര്യത്തോടെ ഇരിക്കുന്നു. ഞാൻ മൂകനായി തെരുവിലേക്ക് നോക്കി. കാനയിൽ കിടന്ന ഒരു കഷ്ണം ദോശയ്ക്ക് രണ്ട് തെണ്ടിപ്പിള്ളാർ വഴക്കടിക്കുന്നു. ഒരു ചൂട് ചായ. മൂകമായി എൻ്റെ സർവവും കേണു. പി പെട്ടി തുറന്നു. ഉറുപ്പികയുടെയും ചില്ലറയുടെയും ഇടയിൽ നിന്ന് അദ്ദേഹം ഒരണയെടുത്ത് ഒരു പയ്യന്റെ പക്കൽ കൊടുത്തു. ചായ കൊണ്ടുവാടാ. പയ്യനോടി. എൻ്റെ ഹൃദയം തണുത്തു. എത്ര നല്ല മനുഷ്യൻ. പയ്യൻ കൊണ്ടുവന്ന ചായ പി വാങ്ങിച്ചിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് ചായ വേണോ? ഞാൻ പറഞ്ഞു, വേണ്ട. എന്നിട്ട് ഷൂസിൻ്റെ ലേസ് മുറുക്കാനെന്ന നാട്യത്തിൽ കുനിഞ്ഞു. എൻ്റെ മുഖം അയാൾ കാണും, എൻ്റെ മനക്ഷോഭം അയാൾ അറിയും. പി പരിഭവപ്പെട്ടു. നിങ്ങളുടെ പുസ്തകങ്ങളൊന്നും എനിക്ക് തന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, തരാം. അതിനെയൊക്കെ പറ്റിയുള്ള പത്രാഭിപ്രായങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നല്ലത്. എന്നിട്ട് ഒന്ന് മന്ദഹസിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹൃദയത്തിൽ വെളിച്ചമില്ലാതെ മുഖമെങ്ങനെ മന്ദഹസിക്കും? ഞാൻ യാത്ര പറഞ്ഞ് എണീറ്റ് തെരുവിലിറങ്ങി നടന്നു. എൻ്റെ പിറകെ ആ CID. മണി രണ്ട്. ഞാൻ തളർന്ന് അവശനായി മുറിയിലെ ചാരുകസേരയിൽ കിടക്കുകയായിരുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശിയ അപരിചിതയായ ഒരു സ്ത്രീ എൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്നു. ദൂരദേശത്തുകാരിയാണ്. വെള്ളപ്പൊക്കം മൂലം നാട് നശിച്ചുപോയി. എന്തെങ്കിലും സഹായം ചെയ്യണം. നേരിയ പുഞ്ചിരിയോടെ അവൾ എന്നെ നോക്കി. മാരടം കട്ടിലപ്പടിയിൽ അമർത്തിക്കൊണ്ട് എന്നെ നോക്കി. എൻ്റെ ഹൃദയത്തിൽ ചൂട് പരത്തിക്കൊണ്ട് ഒരു വികാരം ഉദിച്ചു. അത് ആളിപ്പടർന്ന് എൻ്റെ നാഡീഞരമ്പുകളിലെങ്ങും വ്യാപിച്ചു. എൻ്റെ ഹൃദയസ്പന്ദനം എനിക്ക് കേൾക്കാമെന്ന് തോന്നി. അപകടം പിടിച്ചൊരു ഭയങ്കര നിമിഷം. സഹോദരി, എൻ്റെ പക്കലൊന്നുമില്ല. നിങ്ങൾ വേറെ ആരുടെ അടുത്തെങ്കിലും ചെന്ന് ചോദിക്കൂ. എൻ്റെ പക്കലൊന്നുമില്ല. ഒന്നുമില്ലേ? ഇല്ല. എന്നിട്ടും അവൾ പോകാതെ നിന്നു. ഉച്ചത്തിൽ ഞാൻ പറഞ്ഞു, പൊയ്ക്കോളൂ, ഒന്നുമില്ല. ഓ, അവൾ പരിഭവത്തോടെ കുണുങ്ങിക്കുണുങ്ങി നടന്നുപോയി. എങ്കിലും അവളിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്ന പരിമളം. മണി മൂന്ന്. ആരോടെങ്കിലും കടം വാങ്ങിച്ചാലോ? ഭയങ്കരമായ ക്ഷീണം. വല്ലാത്ത നിസ്സഹായാവസ്ഥ. ആരോട് ചോദിക്കാനാണ്? പല പേരുകളും എൻ്റെ ഓർമ്മയിൽ വന്നു. പക്ഷേ കടം വാങ്ങുക സ്നേഹബഹുമാനത്തെ കുറയ്ക്കുന്നൊരു ഏർപ്പാടാണ്. മരിച്ചു കളഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. മരണം എങ്ങനെയായിരിക്കണം? മണി മൂന്നര. നാവ് താണുപോകുന്നു. തീരെ ആവതില്ല. കുളിർ ജലാശയത്തിൽ ഒന്ന് മുങ്ങിയെങ്കിൽ, ആകെ കുളിർമയോടെ ഒന്ന് തണുത്തെങ്കിൽ. അങ്ങനെ കിടക്കുമ്പോൾ ചില പത്രാധിപരുടെ എഴുത്തുകൾ വന്നു. കഥകൾ ഉടനെ കിട്ടണം, മടക്കത്തപാലിൽ അയച്ചേക്കണം. എഴുത്തുകൾ അവിടെ ഇട്ടിട്ട് ഞാനങ്ങനെ ആവതില്ലാതെ കിടന്നു. ബാങ്ക് ക്ലാർക്ക് കൃഷ്ണപിള്ളയുടെ വേലക്കാരൻ പയ്യൻ ഒരു തീപ്പട്ടിക്കോലിന് വന്നു. അവനെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം വരുത്തിച്ച് ഞാൻ കുടിച്ചു. സാറിന് സുഖമില്ലേ? 11 വയസ്സായ ആ പയ്യൻ അറിയണം. ഞാൻ പറഞ്ഞു, സുഖക്കേടൊന്നുമില്ല. പിന്നെ സാറുണ്ടില്ലേ? ഇല്ല. അയ്യോ, അതെന്താ ഉണ്ണാഞ്ഞേ? ആ ചെറിയ മുഖവും കറുത്ത കണ്ണുകളും ഉടുത്തിരിക്കുന്ന കരിപുരണ്ടത്തോർത്തു അവൻ ജിജ്ഞാസയോടെ നിൽക്കുകയാണ്. ഞാൻ കണ്ണടച്ചു. പതുക്കെ അവൻ വിളിച്ചു, സാറേ. സാറേ. ഞാൻ കണ്ണു തുറന്നു. അവൻ പറഞ്ഞു, എൻ്റെ രണ്ടണയുണ്ട്. അതിന്? അവൻ പരിങ്ങി. ഞാൻ വരുന്ന മാസത്തിൽ വീട്ടിൽ പോകുമ്പോൾ സാറ് തന്നേച്ചാൽ മതി. എൻ്റെ ഹൃദയം വിങ്ങി. അല്ലാഹുവേ, കൊണ്ടുവരൂ. അത് കേൾക്കാത്ത പാട് അവനോടി. അപ്പോൾ സഖാവ് ഗംഗാധരൻ വന്നു. വെള്ള ഖദർ മുണ്ട്, വെള്ള ഖദർ ജുബ, മീതെ പുതച്ച നീലഷാളും, കറുത്ത് നീണ്ടുരുണ്ട മുഖവും കാര്യഗൗരവമുള്ള നോട്ടവും. ചാരുകസേരയിൽ ഗമയിലുള്ള എൻ്റെ കിടപ്പ് കണ്ട് ആ നേതാവ് പറയുകയാണ്, അമ്പട, നീ വലിയ ബൂർഷുവായി പോയല്ലേ. എൻ്റെ തലയ്ക്ക് നല്ല കറക്കം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ചിരി വന്നു. ആ നേതാവിൻ്റെ വസ്ത്രങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കുള്ളതായിരിക്കുമെന്ന് ഞാൻ പതുക്കെ ചിന്തിച്ചുപോയി. എനിക്ക് പരിചയമുള്ള ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെയും ചിത്രം എൻ്റെ ഭാവനയിൽ വന്നു. എന്താണ് നേടാനുള്ളത്? ഗംഗാധരൻ ചോദിച്ചു. നീ എന്താ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല മോനെ, നമ്മുടെ ഈ വേഷവിധാനങ്ങൾ ഓർത്ത് ചിരിച്ചു പോയതാണ്. നിന്റെ തമാശ കളഞ്ഞിട്ട് കേൾക്ക്, വലിയ കുഴപ്പം നടക്കുന്നു. ലാത്തിചാർജും ടിയർ ഗ്യാസും വെടിവെപ്പും നടന്നേക്കും. 10,000 തൊഴിലാളികൾ പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 1.5 ആഴ്ചയായി അവർ പട്ടിണി കിടക്കുന്നു. വലിയ ബഹളം നടന്നേക്കും. മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ എന്തും സംഭവിക്കും. ഞാൻ ഈ വിവരങ്ങളൊന്നും പത്രങ്ങളിൽ വായിച്ചില്ലല്ലോ. പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു പോകരുതെന്ന് താക്കിയതുണ്ട്. അതുകൊള്ളാം. ഞാൻ ആയതിലേക്ക് എന്ത് ചെയ്യണം? അവരുടെ വക പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. ഞാനാണ് അധ്യക്ഷൻ. അവിടെ ചെന്ന് പറ്റാൻ വോട്ടുകാർക്ക് കടത്തുകൂലിക്ക് ഒരണ വേണം. പിന്നെ ഞാൻ ഇതൊന്ന് കഴിച്ചിട്ടുമില്ല. നീയും എൻ്റെ കൂട്ടത്തിൽ വാ. മോനെ, കാര്യം നല്ലത് തന്നെ. പക്ഷേ എൻ്റെ വക്കൽ കാശൊന്നുമില്ല. കുറേ അധികം ദിവസമായി ഞാനും വല്ലതും കഴിച്ചിട്ട്. നേരം വെളുത്തിട്ട് ഇതുവരെ ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. പോരെങ്കിൽ ഇന്ന് എൻ്റെ ജന്മദിനവുമാണ്. ജന്മദിനം? നമുക്കൊക്കെ എന്ത് ജന്മദിനം? പ്രപഞ്ചങ്ങളിലുള്ള എല്ലാറ്റിനും ഉണ്ടല്ലോ ജന്മദിനം. അങ്ങനെ വർത്തമാനം പല വഴിക്ക് പോയി. ഗംഗാധരൻ തൊഴിലാളികളെപ്പറ്റിയും രാഷ്ട്രീയ പ്രവർത്തകരെപ്പറ്റിയും ഗവൺമെൻറ്റിനെ പറ്റിയും സംസാരിച്ചു. ഞാൻ ജീവിതത്തെപ്പറ്റിയും പത്രാധിപന്മാരെക്കുറിച്ചും സാഹിത്യകാരന്മാരെക്കുറിച്ചും സംസാരിച്ചു. അതിനിടയിൽ പയ്യൻ വന്നു. ഒരണ ഞാൻ കയ്യിൽ വാങ്ങി. ബാക്കി ഒരണയ്ക്ക് ചായയും ബീഡിയും ദോശയും കൊണ്ടുവരാൻ പറഞ്ഞു. കാലണ ചായ, അരയണ ദോശ, കാലണ ബീഡി. ദോശ പൊതിഞ്ഞുകൊണ്ടുവന്ന അമേരിക്കൻ പത്രക്കടലാസിൻ്റെ തുണ്ടിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതെന്നെ വളരെ ആകർഷിച്ചു. ഞാനും ഗംഗാധരനും കൂടി ദോശ തിന്നു. ഓരോ ഗ്ലാസ് വെള്ളം വീതം കുടിച്ചു. പിറകെ കുറേശ്ശെ ചായയും. അതിനുശേഷം ഒരു ബീഡി കത്തിച്ച് പുക വിട്ടുകൊണ്ട് ഗംഗാധരന് ഒരണ കൊടുത്തു. പോകാൻ നേരത്ത് തമാശയായി ഗംഗാധരൻ ചോദിച്ചു, ഇന്ന് നിന്റെ ജന്മദിനമല്ലേ? നിനക്ക് ലോകത്തിനായിക്കൊണ്ട് വല്ല സന്ദേശവും കൊടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട് മോനെ. വിപ്ലവ സംബന്ധിയായ ഒന്ന് കേൾക്കട്ടെ. വിപ്ലവത്തിന്റെ അഗ്നിജ്വാലകൾ എങ്ങും ആളിപ്പടർന്നുയരട്ടെ. ഇന്നത്തെ സമുദായ ഘടന എല്ലാം കത്തിദഹിച്ച് സുഖസമ്പൂർണവും സമത്വസുന്ദരവുമായ പുതിയ ലോകം സംജാതമാവട്ടെ. ഭേഷ്, ഞാൻ ഇന്ന് ഇതവിടെ തൊഴിലാളി മീറ്റിംഗിൽ പറയാം എന്ന് പറഞ്ഞ് ഗംഗാധരൻ ധൃതിയിൽ നടന്നുപോയി. ഞാൻ ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്മാരെപ്പറ്റി ചിന്തിച്ചു. ഓരോ എഴുത്തുകാരെപ്പറ്റിയും എല്ലാത്തരം സ്ത്രീ പുരുഷന്മാരെപ്പറ്റിയും. അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു? അങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ ആ ദോശ പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസ് എടുത്തു. അപ്പോൾ പടികടന്ന് വീട്ടുടമസ്ഥൻ മുഖം വീർപ്പിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അയാളോട് ഇനി എന്തവധിയാണ് പറയേണ്ടതെന്ന് ആലോചിച്ചു. ചിത്രത്തിൽ നോക്കി. ആകാശചുംബികളായ കൂറ്റൻ മണിമേടകൾ നിറഞ്ഞ മഹാനഗരം. അതിൻ്റെ നടുക്ക് ശിരസ്സുയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇരുമ്പ് ചങ്ങലകളാൽ അയാളെ വരിഞ്ഞുമുറുക്കി ഭൂമിയോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. എങ്കിലും അയാളുടെ നോട്ടം ബന്ധനത്തിലോ ഭൂമിയിലോ അല്ല, വിദൂരതയിൽ. ഉയരെ സൗരയൂഥങ്ങൾക്കപ്പുറത്ത് അന്തമില്ലാത്ത ദൂരത്തിൽ കതിരുകൾ ചിതറുന്ന മഹാതേജപുഞ്ചത്തിൽ അയാളുടെ കാലുകൾക്ക് സമീപം ഒരു തുറന്ന പുസ്തകം. അതിൻ്റെ 2 പേജുകളിലുമായി ആ മനുഷ്യൻ്റെ, എന്നല്ല എല്ലാ മനുഷ്യരുടെയും ചരിത്രം. അതിപ്രകാരമാണ്: ചങ്ങലകളാലെന്ന പോലെ മണ്ണോട് ബന്ധിതനെങ്കിലും അവൻ നോക്കുകയാണ് സമയകാലങ്ങളെ പിന്നിട്ട് ധീരമോഹനമായ നാളെയിലേക്ക്. എവിടെയാണ് നാളെ? എന്താ മിസ്റ്റർ? വീട്ടുടമസ്ഥൻ്റെ തണുത്ത ചോദ്യം. ഇന്നെങ്കിലും തരാമോ? ഞാൻ പറഞ്ഞു, പണമൊന്നും വന്നു ചേർന്നിട്ടില്ല. അടുത്ത ഏതെങ്കിലും ദിവസം തരാം. പക്ഷേ അദ്ദേഹം ഇനി അവധി കേൾക്കാൻ ഭാവമില്ല. ഇങ്ങനെ എന്തിനു ജീവിക്കുന്നു? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് വളരെ പരമാർത്ഥം. ഇങ്ങനെ എന്തിനു ജീവിക്കുന്നു? ഞാൻ ഈ കെട്ടിടത്തിൽ വന്നിട്ട് 3 കൊല്ലം തികയാറായി. 3 അടുക്കളയും ഞാൻ നന്നാക്കി. അതിനൊക്കെ ഇപ്പോൾ നല്ല വാടക കിട്ടുന്നുണ്ട്. ഈ 4-ാമത്തെ സ്റ്റോർ റൂം ഞാൻ മനുഷ്യവാസയോഗ്യമാക്കി തീർത്തപ്പോൾ കൂടുതൽ വാടകയ്ക്കെടുക്കാൻ വേറെ ആളുണ്ടത്രേ. കൂടുതൽ വാടക കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചാൽ പോരാ, ഇറങ്ങി മാറിക്കൊടുക്കണം. ഇല്ല, എനിക്ക് സമ്മതമില്ല. ഇറങ്ങി മാറാനൊട്ടും ഭാവവുമില്ല. എന്താ ചെയ്യാൻ പോകുന്നത്? 4:00. എനിക്ക് ഈ നാട് മടുത്തു. എന്നെ ആകർഷിക്കുവാൻ ഈ പട്ടണത്തിൽ ഒന്നുമില്ല. നിത്യവും സഞ്ചരിക്കുന്ന റോഡുകൾ, നിത്യവും കാണുന്ന കടകളും മുഖങ്ങളും, കണ്ടത് തന്നെ കാണുക. കേട്ടത് തന്നെ കേൾക്കുക. എന്തൊരു മനമടുപ്പ്! ഒന്നും എഴുതാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്താണ് എഴുതാനുള്ളത്? മണി 6. പ്രസന്നമായ സായാഹ്നം. കടൽ വിഴുങ്ങിയ ജ്വലിക്കുന്ന വൃത്തത്തിനുള്ളിൽ ചോരക്കട്ടയായ അന്തിമ സൂര്യൻ. കനകമേഘങ്ങൾ നിറഞ്ഞ പശ്ചിമ ചക്രവാളം. കര കാണാത്ത സമുദ്രം. തൊട്ട് അലകളിളകുന്ന കായൽ. തീരത്ത് സുന്ദരമായ ആരാമം. ഉടുത്തൊരുങ്ങി സിഗരറ്റും പുകച്ച് വിഹരിക്കുന്ന ചെറുപ്പക്കാർ. തെറിക്കുന്ന കണ്ണുകളോടെ വർണ്ണസാരികളും പറത്തി മന്ദസ്മേരവചനകളായി വിലസുന്ന യുവതികൾ. പ്രേമനാടകങ്ങളുടെ പശ്ചാത്തലമായി ഹൃദയം കുളിർപ്പിക്കുന്ന പാർക്കിലെ റേഡിയോ ഗാനവും. ഇടയ്ക്ക് പുഷ്പങ്ങളെ തഴുകി വരുന്ന സുഗന്ധവാഹിയായ ഇളം കാറ്റും. പക്ഷേ ഞാൻ തളർന്ന് വീഴാൻ പോകുകയാണ്. മണി 7. ഒരു പോലീസുകാരൻ എന്റെ താമസസ്ഥലത്ത് വന്ന് ഇന്നും എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ണഞ്ചിപ്പിക്കുന്ന പെട്രോമാക്സ് വിളക്കിന്റെ മുമ്പിൽ എന്നെ ഇരുത്തി. ചോദ്യങ്ങൾക്ക് സമാധാനം പറയുമ്പോൾ എന്റെ മുഖത്തെ ഭാവഭേദങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പിറകിൽ കയ്യും കെട്ടി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അങ്ങുമിങ്ങും നടന്നു. നോട്ടം എപ്പോഴും എന്റെ മുഖത്ത് തന്നെ. എന്തൊരു ഭാവം, എന്തൊരു നില! ഞാൻ ഏതോ വലിയ കുറ്റം ചെയ്ത പിടികിട്ടാ പുള്ളിയാണെന്ന മട്ട്. ഒരു മണിക്കൂർ നേരത്തെ ചോദ്യങ്ങൾ. ആരെല്ലാമാണ് എന്റെ കൂട്ടുകാർ? എവിടുന്നൊക്കെയാണ് എനിക്ക് എഴുത്തുകൾ വരുന്നത്? ഗവൺമെന്റിനെ തകിടം മറിക്കാനുള്ള ഗൂഢസംഘത്തിലെ അംഗമല്ലേ ഞാൻ? പുതുതായി എന്തൊക്കെയാണ് ഞാൻ എഴുതുന്നത്? എല്ലാം സത്യമായി പറയണം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ ഇവിടുന്ന് നാട് കടത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന്. അറിയാം, ഞാൻ നിസ്സഹായനാണ്. വെറും ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതി എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട്. മണി 7. ഞാൻ മുറിയിൽ വന്ന് ഇരുട്ടത്തിരുന്ന് നന്നായി ഒന്ന് വിയർത്തു. ജന്മദിനം. ഇന്ന് എന്റെ താമസ സ്ഥലത്ത് വെളിച്ചമില്ല. മണ്ണെണ്ണയ്ക്കെന്ത് വഴി? പശിയടങ്ങി വല്ലതും തിന്നുകയും വേണം. ദൈവമേ, ആര് തരും? ഒരുത്തരോടും കടം വാങ്ങാൻ കഴിയുകയില്ല. പക്ഷേ മാത്യുവിനോട് ചോദിച്ചാലോ? വേണ്ട, മറ്റേ കെട്ടിടത്തിൽ താമസിക്കുന്ന കന്നടക്കാരൻ വിദ്യാർത്ഥിയോട് ഒരു ഉറുപ്പിക ചോദിക്കാം. അയാൾ ആ ഉഗ്രമായ സുഖക്കേടിന് വളരെ പണം ഇഞ്ചക്ഷനും മുടക്കിയതാണ്. ഒടുവിൽ എന്റെ 4 അണയുടെ മരുന്നുകൊണ്ടാണ് സുഖപ്പെട്ടത്. അതിന് പ്രതിഫലമായി എന്നെ ഒരു തവണ സിനിമ കാണാൻ കൊണ്ടുപോയി. ചെന്ന് ഒരു ഉറുപ്പിക ചോദിച്ചാൽ തരാതിരിക്കുമോ? മണി 8:30. വഴിക്ക് മാത്യുവിനെ അന്വേഷിച്ചു. അദ്ദേഹം സിനിമ കാണാൻ പോയിരിക്കുന്നു. ഉറച്ചുള്ള സംസാരവും പൊട്ടിച്ചിരിയും കേട്ടുകൊണ്ട് ഞാൻ മറ്റേ കെട്ടിടത്തിന്റെ മുകൾ തട്ടിൽ ചെന്നു. പുകയുന്ന സിഗരറ്റിന്റെ ഗന്ധം, മേശപ്പുറത്തെരിയുന്ന ശരറാന്തലിന്റെ പ്രഭ, തട്ടിത്തിളങ്ങുന്ന പല്ലുകൾ, റിസ്റ്റ് വാച്ചുകൾ, സ്വർണ്ണ കുടുക്കുകൾ. നിസ്സഹായതയുടെ മൂർത്തീകരണമായി ഞാൻ കസേരയിലിരുന്നു. അവർ വർത്തമാനം തുടങ്ങി. രാഷ്ട്രീയ കാര്യങ്ങൾ, സിനിമ, കോളേജിലെ വിദ്യാർത്ഥിനികളുടെ അംഗവർണ്ണന, ദിവസത്തിൽ 2 പ്രാവശ്യം സാരികൾ മാറ്റിവരുന്ന വിദ്യാർത്ഥിനികളുടെ പേരുകൾ, അങ്ങനെ പലതും. അതിലൊക്കെ ഞാനും അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ കടലാസ് തുണ്ടെടുത്ത് കുറിപ്പെഴുതും. ഒരു ഉറുപ്പിക വേണം, വളരെ അത്യാവശ്യമായിട്ടാണ്. 2-3 ദിവസത്തിനകം തിരിച്ചു തന്നേക്കാം. അപ്പോൾ കന്നടക്കാരൻ ചിരിച്ചു. എന്താ, വല്ല ചെറുകഥയ്ക്കും പ്ലോട്ട് കുറിക്കുകയാണോ? ഞാൻ പറഞ്ഞു, അല്ല. അതിനെ തുടർന്ന് സംഭാഷണം ചെറുകഥാസാഹിത്യത്തിലെത്തി. സുമുഖനായ പൊടിമീശക്കാരൻ പരാതിപ്പെട്ടു, നമ്മുടെ ഭാഷയിൽ നല്ല ചെറുകഥകളൊന്നുമില്ല. ഭാഷയിലും നാട്ടിലും നല്ലതു വല്ലതും ഉണ്ടോ? നല്ല ആണുങ്ങളും നല്ല പെണ്ണുങ്ങളും ഉള്ളത് കടലുകൾക്കപ്പുറത്ത്. ഞാൻ ചോദിച്ചു, ആരുടെയൊക്കെ ചെറുകഥകൾ വായിച്ചിട്ടുണ്ട്? അധികം ആരുടേതൊന്നും വായിച്ചിട്ടില്ല. ഒന്നാമത് മാതൃഭാഷയിൽ വല്ലതും വായിക്കുന്നത് തന്നെ ഒരു അന്തസ്സു കുറഞ്ഞ പണിയാണ്. ഞാൻ നമ്മുടെ കുറേ ചെറുകഥാകൃത്തുക്കളുടെ പേര് പറഞ്ഞു. അവരിൽ മിക്ക പേരുടെയും പേരുകൾ പോലും ഇവർ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിലെന്നല്ല, ലോകത്തിലെ എല്ലാ ഭാഷകളിലെയും ചെറുകഥകളോട് മത്സരിക്കത്തക്ക നല്ല ചെറുകഥകൾ നമ്മുടെ ഭാഷയിൽ ഇന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല? ഓ, ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ മിക്കതും ദാരിദ്ര്യത്തെപ്പറ്റി പറയുന്ന കഥകളാണ്. എന്തിനാണ് അതൊക്കെ എഴുതുന്നത്? ഞാനൊന്നും മിണ്ടിയില്ല. നിങ്ങളുടെയൊക്കെ കഥകൾ വായിച്ചാൽ, സ്വർണ്ണക്കണ്ണടക്കാരൻ വിധി പറഞ്ഞു, ലോകത്തിനെന്തോ വലിയ തകരാറൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പോകും. ലോകത്തിനെന്ത് തകരാറ്? അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് മാസം തോറും പണം അയച്ചു കൊടുക്കുന്നു. അത് ചെലവാക്കി വിദ്യാഭ്യാസം ചെയ്യുന്നു. സിഗരറ്റ്, ചായ, കോഫി, ഐസ്ക്രീം, സിനിമ, കുട്ടിക്കൂറ പൗഡർ, വാസ്ലിൻ, സ്പ്രേ, വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ആഹാരം, മദ്യം, മയക്കുമരുന്ന്, സിഫിലിസ്, ഗുണോറിയ, അങ്ങനെ പോകുന്നു. ഭാവിയിലെ പൗരന്മാർ, നാട് ഭരിക്കേണ്ടവരും നിയമം നടപ്പാക്കേണ്ടവരും, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, മതനേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ദാർശനികർ. ലോകത്തിന് എന്ത് തകരാറ്? എനിക്ക് ഭയങ്കരമായ ഒരു പ്രസംഗം ചെയ്യണമെന്ന് തോന്നി. ഇന്നത്തെ ലോകം ഞാൻ ആരംഭിച്ചു. അപ്പോഴേക്കും അടിയിൽ നിന്ന് തളർന്ന ചെറു ശബ്ദം. മെതിയടി വേണോ? മെതിയടി കൊണ്ടുവാ. ചിരിച്ചുകൊണ്ട് കന്നടക്കാരൻ ആജ്ഞാപിച്ചു. അങ്ങനെ വിഷയം മാറി. മുകളിലേക്ക് കയറി വന്നത് ഞാൻ കാലത്ത് കണ്ട പിഞ്ചു പൈതങ്ങൾ. അവർ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ നട്ട്, മുഖങ്ങൾ വാടി, ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരുന്നു. നിമിട്ടത്തോടെ മുതിർന്നവൻ പറഞ്ഞു, സാരന്മാർക്ക് വേണമെങ്കിൽ രണ്ടരയാണ്. കാലത്ത് മൂന്നണയായിരുന്നു. രണ്ടരയണയും? സംശയത്തോടെ സ്വർണ്ണക്കന്നടക്കാരൻ തിരിച്ചു മറിച്ചു നോക്കി. കരിങ്ങോട്ടയിലല്ലോടാ. അതേ സാറേ, കരിങ്ങോട്ടയാ. വീടെവിടെയാ കുഞ്ഞുങ്ങളുടെ? എന്റെ ചോദ്യത്തിന് മുതിർന്നവൻ സമാധാനം പറഞ്ഞു, ഇവിടെ നിന്ന് 3 മൈൽ ദൂരെയുള്ളൊരു സ്ഥലം. രണ്ടണ, സ്വർണ്ണക്കന്നടക്കാരൻ പറഞ്ഞു. സാറ് രണ്ടേകാലാണ് തന്നേര്. വേണ്ട. ഓ, വിഷാദത്തോടെ അവരിറങ്ങി. സ്വർണ്ണക്കന്നടക്കാരൻ വീണ്ടും വിളിച്ചു, കൊണ്ടുവാടാ. അവർ വീണ്ടും വന്നു. നല്ലത് നോക്കി ഒരു ജോഡി തിരഞ്ഞെടുത്തിട്ട് ഒരു 10 രൂപ നോട്ട് വെച്ച് നീട്ടി. ആ കുഞ്ഞുങ്ങളുടെ പക്കൽ ഒറ്റ കാശു പോലുമില്ല. അവർ ഒന്നും വിറ്റിട്ടില്ല. നേരം വെളുത്തതു മുതൽ നടക്കുകയായിരുന്നു. 3 മൈൽ ദൂരെ ഏതോ കുടിലിൽ വെള്ളവും അടുപ്പത്തിട്ട് മക്കളുടെ വരവും കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രം എന്റെ ഭാവനയിൽ വന്നു. സ്വർണ്ണക്കന്നടക്കാരൻ എവിടുന്നോ 2 അണ തപ്പിയെടുത്തു കൊടുത്തു. കാലണ സാർ, ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നാ മെതിയടി. കുട്ടികൾ അന്യോന്യം നോക്കി മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഇലക്ട്രിക് വിളക്കിന്റെ താഴത്ത് റോഡിലൂടെ ആ പിഞ്ചു പൈതങ്ങൾ പോകുന്നത് നോക്കിക്കൊണ്ട് സ്വർണ്ണക്കന്നടക്കാരൻ ചിരിച്ചു. ഞാനൊരു വേല ചെയ്തിട്ടുണ്ട്, ഒന്ന് കള്ളയണയാ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഞാൻ വിചാരിച്ചു, വിദ്യാർത്ഥികളല്ലേ, എന്തു പറയാനാണ്? ദാരിദ്ര്യവും വിഷമതകളുമൊക്കെ എന്തെന്നറിയാറായിട്ടില്ല. ഞാൻ എഴുതി വച്ചിരുന്ന കുറിപ്പ് മറ്റാരും കാണാതെ സ്വർണ്ണക്കണ്ണടക്കാരന് കൊടുത്തു. അദ്ദേഹം അത് വായിക്കുമ്പോൾ എൻ്റെ ഭാവന ഹോട്ടലിലായിരുന്നു. ചൂട് പറക്കുന്ന ചോറിൻ്റെ മുമ്പിൽ ഞാനിരിക്കുന്നതും മറ്റും. പക്ഷേ കുറിപ്പ് വായിച്ചിട്ട് സ്വർണ്ണക്കന്നടക്കാരൻ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു, സോറി, ചേഞ്ചസ് ഒന്നുമില്ല. അത് കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ചൂടാവി പൊന്തി. വിയർപ്പ് തുടച്ചുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങി മുറിയിലേക്ക് നടന്നു. 9:00. ഞാൻ പായ വിരിച്ച് കിടന്നു. പക്ഷേ കണ്ണുകൾ അടയുന്നില്ല. തലയ്ക്ക് നല്ല വിങ്ങലി. എങ്കിലും ഞാൻ കിടന്നു. ലോകത്തിലെ നിസ്സഹായരെപ്പറ്റി ഞാൻ ഓർത്തോ? എവിടെയെല്ലാം എത്രയെത്ര കോടി സ്ത്രീ പുരുഷന്മാർ ഈ സുന്ദരമായ ഭൂഗോളത്തിൽ പട്ടിണി കിടക്കുന്നു. അക്കൂട്ടത്തിൽ ഞാനും. എനിക്കെന്തൊരു പ്രത്യേകത? ഞാനും ഒരു ദരിദ്രൻ, അത്ര തന്നെ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എൻ്റെ വായിൽ ഉമിനീർ നിറഞ്ഞു. മാത്യുവിൻ്റെ അടുക്കളയിൽ കടുകുറക്കുന്ന ശബ്ദം, വെന്തുമലർന്ന ചോറിൻ്റെ വാസന. 9:00. ഞാൻ വെളിയിലിറങ്ങി. ഹൃദയം പൊട്ടിപ്പോകുന്ന ഇടിപ്പ്. വല്ലവരും കണ്ടാലോ? ഞാൻ വിയർത്ത് കുളിക്കുന്നു. ഞാൻ മുറ്റത്ത് കാത്തുനിന്നു. ഭാഗ്യം. വൃദ്ധൻ വിളക്കുമെടുത്ത് കുടവുമായി വെളിയിലേക്കിറങ്ങി. അടുക്കളവാതിൽ പതുക്കെ ചാരിയിട്ട് പൈപ്പിൻ്റെ അടുത്തേക്ക് പോയി. കുറഞ്ഞത് 10 മിനിറ്റ് പിടിക്കും. ശബ്ദം കേൾപ്പിക്കാതെ ഹൃദയത്തുടിപ്പോടെ ഞാൻ വാതിൽ പതുക്കെ തുറന്ന് അടുക്കളയ്ക്കകത്ത് കയറി. 10:00. സംതൃപ്തമായ നിറഞ്ഞ വയറോടെ വിയർത്തു കുളിച്ച് ഞാൻ വെളിയിലിറങ്ങി. വൃദ്ധൻ മടങ്ങിയപ്പോൾ ഞാൻ പൈപ്പിൻ്റെ അടുത്ത് ചെന്ന് വെള്ളം കുടിച്ച് കൈകാൽ മുഖം കഴുകി തിരികെ എൻ്റെ മുറിയിൽ വന്ന് ഒരു ബീഡി കത്തിച്ചു വലിച്ചു. ആകെ സുഖസംതൃപ്ത. എങ്കിലും ഒരു വല്ലായ്മ, നല്ല ക്ഷീണവും തോന്നി. ഞാൻ കിടന്നു. ഉറക്കം വരുന്നതിന് മുൻപേ ശകലം ആലോചനയുണ്ടായി. വൃദ്ധൻ അറിഞ്ഞു കാണുമോ? എങ്കിൽ മാത്യു അറിയും, മറ്റു വിദ്യാർത്ഥികളും ക്ലർക്കന്മാരും അറിയും. കുറച്ചിലാകും. ഏതായാലും വരുന്നത് വരട്ടെ. ജന്മദിനം. സുഖമായി ഉറങ്ങാം. എല്ലാവരുടെയും എല്ലാ ജന്മദിനങ്ങളും. മനുഷ്യൻ, പാവപ്പെട്ട ജീവി. ഞാൻ അങ്ങനെ മയങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ എൻ്റെ മുറിയുടെ അടുത്തേക്ക് ആരോ വരുന്നു. ഹലോ മിസ്റ്റർ, മാത്യുവിൻ്റെ ശബ്ദം. എനിക്ക് വിയർപ്പൊട്ടി. എൻ്റെ ഉറക്കം പമ്പ കടന്നു. ഉണ്ടതൊക്കെ ദഹിച്ചു. എനിക്ക് മനസ്സിലായി, മാത്യു അറിഞ്ഞുപോയിരിക്കുന്നു. വൃദ്ധൻ കണ്ടുപിടിച്ചായിരിക്കും. ഞാൻ വാതിൽ തുറന്നു. ഇരുളിൻ്റെ ഹൃദയത്തിൽ നിന്നോണം തീക്ഷ്ണ വെളിച്ചത്തിൻ്റെ നീണ്ട കുന്തമെന്ന് വണ്ണം ഒരു ടോർച്ച് ലൈറ്റ്. ഞാൻ ആ വെളിച്ചത്തിൽ എന്താണ് മാത്യു ചോദിക്കാൻ പോകുന്നത്? പരിഭ്രമം കൊണ്ട് എൻ്റെ ഹൃദയം നൂറു നൂറ് കഷ്ണങ്ങളായി പൊട്ടിപ്പോകുന്നുവെന്ന് തോന്നി. മാത്യു പറഞ്ഞു, ഐസേ സിനിമയ്ക്ക് പോയിരുന്നു. വിക്ടർ ഹ്യൂഗോവിൻ്റെ പാപങ്ങൾ നിങ്ങൾ കാണേണ്ട ഒന്നാന്തരം ചിത്രമാണ്. നിങ്ങൾ ഊണ് കഴിച്ചോ? എനിക്ക് തീരെ വിശപ്പില്ല, ചോറ് വെറുതെ ആകും, വന്ന് ഊണ് കഴിക്കും. വഴിക്ക് ഞങ്ങളൊന്ന് മോഡേൺ ഹോട്ടലിൽ കയറി. താങ്ക്സ്, ഞാൻ ഊണ് കഴിച്ചു. ഓഹോ, എന്നാൽ ഉറങ്ങൂ. ഗുഡ് നൈറ്റ്. യെസ്, ഗുഡ് നൈറ്റ്.
1: ഞാനൊരു കഥ പറയട്ടെ എന്ന പംക്തിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം എന്ന കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരണം ഗായത്രി ദേവി, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കരുണാസായി റേഡിയോയിൽ ഇനി കരുണാസായി വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും സെപ്റ്റംബർ 18 കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിൽ സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം കവി സമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ ചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, T ജോസ്, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക്ക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി, വെള്ളനാട്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ karunasai.tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ, വെള്ളനാട്, 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡിഅഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240854 95392404 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട്, 6955543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai.tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9061155919 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള

0: ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പരിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
1: സഞ്ചരിക്കാൻ എക്കാലത്തും സത്യത്തിന്റെ പാതയാണ് നല്ലത്. കാരണം ആ പാതയിൽ എന്നും തിരക്ക് കുറവാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. പടച്ചോനെ ഇങ്ങള് കാത്തോളി ഈ ചിത്രത്തിലെ പാട്ടാണ് ഇന്ന് ശ്രുതി സ്മൃതികളിൽ ആദ്യം. ഷാൻ റഹ്മാന്റെ സംഗീതമാണ്, ഗാനരചന നിധീഷ് നഥേരി, ആലപിച്ചത് സൻ

0: உலகி வரும் காலம் ஒரு
1: അശ്വമേധം എന്ന ചിത്രത്തിനു വേണ്ടി വയലാറും ദേവരാജനും ഒരുക്കി പി. സുശീല പാടിയ ഗാനം

ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. സംഗീത സംവിധാനം ജി ദേവരാജൻ, ഗാനരചയിതാവ് വയലാർ രാമവർമ്മ, ആലാപനം കെ ജെ യേശുദാസ്.

അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. സംഗീത സംവിധാനം ജി ദേവരാജൻ, ഗാനരചന പി ഭാസ്കരൻ, ആലപിച്ചത് പി മാധുരിയും പി ജയചന്ദ്രനും.

0: ആനത്തടി അനുമാനക്കൊടി അനുമാനത്തൊടിയിൽ നിലയില്ല അമ്പാടി ചെറു തവള കുഞ്ഞിന് തലയറ്റം വരെ അയ്യയ്യ
1: തല ഇവിടെ ഇരിക്കുമ്പോ വാലിൽ തനങ്ങല്ലടാ
0: മടികൊടുത്തടി കിട്ടാൻ ഒരു മിട്ട നടക്കല്ലടാ
1: ഒരു കൈ ഒരുതാം കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയിലോ രൂപത്തിലോ ഉള്ള ചെറിയ പോരായ്മകളിൽ ആകുലപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സാരമായ ഒരു ശാരീരിക പ്രത്യേകതയെ, ഉദാഹരണത്തിന് മൂക്കിന്റെ വലിപ്പം, ചർമ്മത്തിലെ ചെറിയ പാട് തുടങ്ങിയവ വലിയൊരു വൈകല്യമായി കാണുകയും അതിൽ മണിക്കൂറുകളോളം ആശങ്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അഥവാ BDD എന്ന് വിളിക്കുന്നത്. ഇത് കേവലം സൗന്ദര്യത്തോടുള്ള അമിത താൽപര്യമല്ല, മറിച്ച് ഗൗരവകരമായ ഒരു മാനസിക ആരോഗ്യ അവസ്ഥയാണ്. ഇത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച്, ഉദാഹരണത്തിന് ചർമ്മം, മുടി, മൂക്ക്, മുഖം, ഇവയെക്കുറിച്ചൊക്കെ അമിതമായ ഉത്കണ്ഠയുണ്ടാവുക, ദീർഘനേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക, വസ്ത്രം, മേക്കപ്പ് അല്ലെങ്കിൽ തൊപ്പി എന്നിവ ഉപയോഗിച്ച് താൻ പോരായ്മയായി കാണുന്ന ഭാഗം എപ്പോഴും മറച്ചു പിടിക്കാൻ ശ്രമിക്കുക, സ്വന്തം രൂപത്തെ എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും താൻ മോശമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക, തന്റെ രൂപത്തെക്കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കുമോ എന്ന പേടി കാരണം ആൾക്കൂട്ടങ്ങളിൽ നിന്നും സൌഹൃദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവയാണ് BDD ബാധിച്ച് ഒരാളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. BDDയുടെ കൃത്യമായ കാരണം ഇപ്പോഴും ഗവേഷണ വിഷയമാണെങ്കിലും പ്രധാനമായും മൂന്ന് ഘടകങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നു. ഒന്ന്, ജനിതക കാരണങ്ങൾ. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ട്, തലച്ചോറിലെ മാറ്റങ്ങൾ. തലച്ചോറിലെ സെറോട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ ഇതിന് കാരണമാകാറുണ്ട്. മൂന്ന്, സാമൂഹിക ഘടകങ്ങൾ. കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, ബോഡി ഷെയ്മിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നൽകുന്ന അയഥാർത്ഥമായ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നിവ ഈ അവസ്ഥയെ വഷളാക്കും. യേൽ ബ്രൌൺ ഒബ്സസീവ് കമ്പൽസീവ് സ്കെയിൽ പോലുള്ള പരിശോധനകൾ വഴി ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് ഈ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കും. കൃത്യമായ ചികിത്സയിലൂടെ ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനും കഴിയും. തെറ്റായ ചിന്താഗതികളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഫലപ്രദമായ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഫലപ്രദമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുന്ന സെറോട്ടോണിനെ നിയന്ത്രിക്കുന്ന മരുന്നുകൾ ഉത്കണ്ഠ കുറയാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശരീരത്തോടുള്ള പോസിറ്റീവ് മനോഭാവം വളർത്താനും കൌൺസിലിംഗ് സഹായിക്കും. ശാരീരിക രൂപത്തേക്കാൾ പ്രധാനം മാനസിക ആരോഗ്യമാണ്. ഇത്തരം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ വിദഗ്ധ സഹായം തേടുകയാണ് വേണ്ടത്. സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുക എന്നതാണ് രോഗമുക്തിയിലേക്കുള്ള ആദ്യപടി.

0: ബോധപൗർണമിയിൽ ഇന്ന് ചീപ്പ് ഡോപ്പമിൻ എന്താണെന്നും അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നും കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി ചീപ്പ് ഡോപ്പമിൻ എന്താണെന്നും അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നും കേൾക്കാം. ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ചീപ്പ് ഡോപ്പമിൻ എന്ന അവസ്ഥ. അതിനെങ്ങനെ മറികടക്കാം എന്നത് വളരെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, ജങ്ക് ഫുഡ്, ഗെയിമിംഗ് തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന പെട്ടെന്നുള്ള ഡോപ്പമിൻ വർദ്ധനവ് തലച്ചോറിനെ ക്ഷീണിപ്പിക്കുമ്പോൾ പ്രകൃതിദത്തമായ ഉറവിടങ്ങൾ തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഡോപ്പമിൻ എന്ന രാസവസ്തുവിലൂടെയാണ്. എന്നാൽ ഈ ഡോപ്പമിൻ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കൃത്രിമമായ മാർഗങ്ങളിലൂടെയുള്ള ഡോപ്പമിൻ വേട്ട അവസാനിപ്പിച്ച് സ്വാഭാവിക ഉറവിടങ്ങളിലേക്ക് മടങ്ങേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, ഷോർട്ട് വീഡിയോകൾ എന്നിവ നൽകുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഇത് ഡോപ്പമിൻ നില പെട്ടെന്ന് ഉയർത്തുകയും അത്ര തന്നെ വേഗത്തിൽ താഴുകയും ചെയ്യുന്നു. ഇത് വ്യക്തിയെ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വ്യായാമം, പ്രകൃതിയുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെ ലഭിക്കുന്ന ഡോപ്പമിൻ സാവധാനത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ദീർഘനേരം നിലനിൽക്കുകയും മനസ്സിന് യഥാർത്ഥ സംതൃപ്തി നൽകുകയും ചെയ്യുന്നു. മറ്റുള്ളവരുമായി നേരിട്ട് ഇടപഴകുമ്പോൾ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെ ലവ് ഹോർമോൺ അല്ലെങ്കിൽ ബോണ്ടിംഗ് ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഇത് ഡോപ്പമിൻ നൽകുന്ന ആവേശത്തെക്കാൾ ഉപരിയായി സുരക്ഷിതബോധവും ശാന്തതയും നൽകുന്നു. ആഴത്തിലുള്ള സൌഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. സൂര്യപ്രകാശമേൽക്കുമ്പോൾ തലച്ചോറിൽ സെറോട്ടോസിൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ മൂഡ് ശരിയാക്കാനും രാത്രിയിൽ നല്ല ഉറക്കം നൽകുന്ന മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് തലച്ചോറിലെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തെ ശാന്തമാക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശാരീരിക അധ്വാനത്തിലൂടെ പുറപ്പെടുവിക്കപ്പെടുന്ന എൻഡോർഫിനുകൾ സ്വാഭാവികമായ വേദന സംഹാരികളായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുന്നത് തലച്ചോറിലെ ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും സർഗാത്മകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയൊന്നും തന്നെ കൃത്രിമമായ ലഹരികൾ നൽകുന്നതുപോലെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ഫോൺ നോക്കുന്ന ശീലം ഒഴിവാക്കുക, അതായത് ഡിജിറ്റൽ മിതത്വം പാലിക്കുക. ഔട്ട്ഡോർ ആക്ടിവിറ്റി ശീലിക്കുക. ഉദാഹരണത്തിന് ദിവസവും കുറഞ്ഞത് 15-20 മിനിറ്റ് എങ്കിലും സൂര്യപ്രകാശം ഏറ്റ് നടക്കുക. ചാറ്റിംഗിന് പകരം പ്രിയപ്പെട്ടവരോട് നേരിട്ടോ ഫോൺ വിളിച്ചോ സംസാരിക്കുക. പരമാവധി ചാറ്റിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കുക. സംഗീതം കേൾക്കുകയോ ഏതെങ്കിലും കലകളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് തലച്ചോറിന് ആരോഗ്യകരമായ ഉത്തേജനം നൽകും. തലച്ചോറിന്റെ ആരോഗ്യമെന്നത് നാം തിരഞ്ഞെടുക്കുന്ന റിവാർഡുകളെ ആശ്രയിച്ചിരിക്കുന്നു. താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുന്നത് ദീർഘകാല മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. എന്റെ മുൻപിൽ ഇരിക്കുന്ന കുട്ടി എന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, അവൻ കുനിഞ്ഞ് മേശപ്പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവന്റെ അച്ഛനും അമ്മയും ചുറ്റുമുണ്ട്, അവന്റെ ഒരു വയസ്സ് പ്രായം കുറഞ്ഞ ഇളയ സഹോദരിയും ഒപ്പമിരിപ്പുണ്ട്. അവർ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ കുട്ടിക്ക് ബുദ്ധി വളർച്ച കുറവുണ്ട്, 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞു, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് ബുദ്ധി വളർച്ച കുറവുള്ളതുകൊണ്ട്. സ്വാഭാവികമായും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് പരീക്ഷ എഴുതി കൊടുക്കാനായിട്ട് സ്ക്രൈബിന്റെ സേവനം ലഭിക്കും. സ്ക്രൈബാണ് പരീക്ഷ എഴുതിയത്. ഇവരായിട്ട് യാതൊന്നും ചെയ്യാറുമില്ല, പഠിക്കാറുമില്ല, ആൾക്കാരോട് സംസാരിക്കാറുമില്ല, ഒന്നുമില്ല. മാതാപിതാക്കൾ വന്നതിന്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഇനി 10-ാം ക്ലാസ് വരെ ഞങ്ങൾ ഇവനെ പഠിപ്പിച്ചു, ഇനിയിപ്പോ ഇവനെ നോക്കിക്കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള കുട്ടികളെ താമസിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും അനാഥ മന്ദിരങ്ങളോ ബാലമന്ദിരങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കോണ്ടാക്ട് വേണം. അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. ഇളയ മകള് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരു വയസ്സ് ഇളയതാണ് ഈ കുട്ടിയേക്കാൾ. അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവളുടെ പഠിത്തത്തിൽ ഞങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവൾ നന്നായിട്ട് പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. നാട്ടും പുറത്തുനിന്ന് വരുന്ന കർഷകരായിട്ടുള്ള മാതാപിതാക്കളാണ്. അപ്പൊ ഇത്രയും നാളും ഈ മൂത്ത കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമയം ചെലവഴിച്ചു, പക്ഷേ അത് നേരെയാകുന്നില്ല. അവന് ഇടയ്ക്കിടയ്ക്ക് പെരുമാറ്റ വ്യത്യാസങ്ങളൊക്കെ കാണിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും, അനിയത്തിയെ അടിക്കും, ചിലപ്പോൾ ചീത്ത വിളിക്കും. ഇനി ഇവനെ നോക്കിക്കൊണ്ട് നടക്കാൻ വയ്യ, ഇവനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ആക്കണം, ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ട് ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ സംസാരം നടക്കുന്നതിനിടയിൽ ഈ കുട്ടി ഒരു പേപ്പർ എടുത്തിട്ട് എന്തോ വരയ്ക്കുന്നുണ്ട്. അപ്പൊ എന്താ വരയ്ക്കുന്നതെന്ന് ഞാനും ശ്രദ്ധിക്കുന്നില്ല, മാതാപിതാക്കൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാന് ഇതെല്ലാം കേട്ടതിന് ശേഷം അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. ആ കുട്ടിയെ ഒന്ന് പരിശോധിച്ചപ്പോ രണ്ട് വിഷയങ്ങൾ ആ കുട്ടിക്കുണ്ട്. ഒന്ന്, മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ബുദ്ധി വളർച്ചക്കുറവ്, അതൊരു സാമാന്യ തീവ്രതയുള്ള ഒരു ബുദ്ധി വളർച്ചക്കുറവ് ആ കുട്ടിക്കുണ്ടെന്ന് പറയാം. രണ്ട്, തീവ്രമായിട്ടുള്ള ഓട്ടിസം, ആരുടെയും മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഓട്ടിസത്തിന്റെ ഒരു തീവ്ര അവസ്ഥയുമുണ്ട്. ഈ രണ്ട് അവസ്ഥകളും ആ കുട്ടിക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആ കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ മുഖത്ത് നോക്കാൻ മടി കാണിക്കുന്നു, വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ നോക്കുന്നു, പറയുന്ന വാക്കുകളിൽ വ്യക്തത കുറവുണ്ട്. പേരെന്താന്ന് ചോദിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മറ്റു പല കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ട്. എന്തായാലും അവന് അതിനുശേഷം അവൻ ഈ വരച്ചുകൊണ്ടിരുന്ന പേപ്പർ എന്റെ നേരെ ഇങ്ങനെയൊന്ന് നീക്കി. ഞാൻ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴത്തേക്കൊണ്ട് ആ കുട്ടി എന്റെ പടം വരച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഒരു പ്രത്യേക ആക്ഷനും കാണിച്ച് പ്രത്യേക മുഖഭാവത്തോട് പറയുന്ന ആ ചിത്രം ആ കുട്ടി ഒരു പേന കൊണ്ടങ്ങ് വരച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും ഇല്ല, മുഖത്ത് യാതൊരു ഭാവവും വരുന്നില്ല, പക്ഷെ അവൻ വരച്ച പടത്തിൽ വളരെ മികച്ച ഭാവങ്ങളോടുകൂടിയുള്ളൊരു പടമാണ്. ഇങ്ങനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് അസാമാന്യമായിട്ടുള്ളൊരു പ്രതിഭ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. കാരണം മുഖത്തെ ആ ഒരു ഭാവം വരെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് അവൻ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന പോലും ഇങ്ങനെ ഒന്ന് പാളി നോക്കുന്നേ ഉള്ളൂ, ബാക്കി കൂടുതൽ സമയം ഈ താഴേക്ക് ഇങ്ങനെ നോക്കിയാണ് ഇരിക്കുന്നത്. അസാമാന്യമായിട്ടുള്ളൊരു കഴിവുള്ളൊരു കുട്ടിയാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഒരു 10% കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അസാമാന്യമായിട്ടുള്ളൊരു പ്രതിഭ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ പാട്ട് പാടുന്നതിലായിരിക്കാം, കണക്ക് കൂട്ടുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പടം വരയ്ക്കുന്നതിലായിരിക്കാം, സംഗീതത്തിലായിരിക്കാം. സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഭകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സംഗീതം പഠിക്കാതെ തന്നെ കേൾക്കുന്ന ഏത് പാട്ടും അതിന്റെ എല്ലാ ഭാവങ്ങളോടും സംഗതികളോടും കൂടി ഒപ്പിയെടുത്ത് പാടി പ്രഗത്ഭരായ സംഗീതജ്ഞരെ പോലും അതിശയിപ്പിച്ച് വാട്ട് എ പെർഫെക്ഷൻ എന്നൊക്കെ പറയിച്ച ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ തന്നെ

വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. ഇവന്റെ കഴിവ് ഏറ്റവും ശക്തമായിട്ടുള്ളത് ചിത്രരചനയിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയെ സാവന്റ് സിൻഡ്രോം എന്ന് വിളിക്കും. അപ്പൊ സാവന്റ് എന്ന് പറഞ്ഞാൽ അസാമാന്യമായ പ്രതിഭയുള്ളൊരു കുട്ടി. അപ്പൊ ഇവിടെ ഈ കുട്ടിക്ക് ആ ചിത്രകല എന്ന മേഖലയിൽ അസാമാന്യമായ പ്രതിഭയുണ്ട്. പക്ഷെ അവന്റെ മറ്റ് പരിമിതികൾ, സംസാരിക്കുന്നില്ല, ആശയവിനിമയത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ അതിനെ പുറകോട്ടടിക്കുകയും ചെയ്യുന്നു. എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഈ ഗ്രാഫിക്സ് ആനിമേഷൻ ഇത്തരം സംഗതികളൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരാളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മുമ്പിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ അതിമനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ട്, ഒരുപക്ഷെ നിനക്ക് പരിശീലിപ്പിക്കാൻ പറ്റിയ ഒരാളായിരിക്കും എന്ന് തോന്നുന്നു, പക്ഷെ കുഴപ്പം ഓട്ടിസം ഉള്ള കുട്ടിയാണ്, നമ്മൾ പറയുന്ന സമയത്തൊന്നും അവൻ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. ആ വെല്ലുവിളി എന്റെ ആ സുഹൃത്ത് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ആ സുഹൃത്തിന്റെ ട്രെയിനിങ് സെന്ററിൽ ഈ കുട്ടിയെ പിറ്റേ ദിവസം തൊട്ട് കൊണ്ടുചെല്ലുന്നു. അപ്പൊ ഈ ഓട്ടിസം ഉള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ രാവിലെ 10 മണി തൊട്ട് 11 മണി വരെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. അവർക്ക് മൂഡുള്ളപ്പോൾ മാത്രം, അവർക്ക് തോന്നുമ്പോൾ മാത്രമേ ചെയ്യൂ. അപ്പൊ ഈ ഫ്ലെക്സിബിളായ രീതിയിൽ നമ്മൾ അവരോട് പെരുമാറേണ്ടി വരും. ഈ പരിശീലകൻ അങ്ങനെ നല്ല കാര്യം ചെയ്തു. ആ പരിശീലകനെ കൊണ്ട് ഞാൻ ഈ ഇവരുടെ സവിശേഷതകളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി. 10 മണിക്ക് രാവിലെ മാതാപിതാക്കൾ അവനെ അവിടെ കൊണ്ടുവിടും. അവനവിടെ ഇരിക്കും, അവൻ കുറെ നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ബാക്കിയുള്ളവർ ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കും. കുറെ കഴിഞ്ഞ് അവനൊരു മൂഡ് വരുമ്പോൾ, അവൻ താല്പര്യം കാണുമ്പോൾ അവനെ ഇദ്ദേഹം പരിശീലിപ്പിക്കും. ഒരു ഒരു മണിക്കൂർ നേരമൊക്കെ ഒരു ദിവസം അയാൾ ചെയ്യുകയുള്ളൂ. പക്ഷേ ക്രമേണ വളരെ മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു 3 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഈ കുട്ടിക്ക് വളരെ അസാമാന്യമായിട്ടുള്ള ചില ആർട്ട് വർക്കുകളൊക്കെ കമ്പ്യൂട്ടറിലും മറ്റുമൊക്കെ അവൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എന്റെ ഈ സുഹൃത്തായിട്ടുള്ള ഈ ഗ്രാഫിക് ഡിസൈനർ മുഖാന്തരം തന്നെ ബാംഗ്ലൂരുള്ളൊരു പരസ്യ ഡിസൈനിങ് ഏജൻസിയിൽ ഈ കുട്ടിക്ക് ജോലി കിട്ടുകയാണ്. ഇന്ന് മാസം 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു ഡിസൈനിങ് ജോലി ഈ കുട്ടി ചെയ്യുകയാണ്. നാട്ടും പുറത്ത് കഴിഞ്ഞിരുന്ന അച്ഛനും അമ്മയും, ഇവനെ കൊണ്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചാൽ മതി എന്ന് കരുതിയിരുന്ന അച്ഛനും അമ്മയും ഇന്നിപ്പോ അവന്റെ ഒപ്പം ബാംഗ്ലൂർ താമസിക്കുകയാണ്. ആ പരസ്യ കമ്പനി അവർക്കൊരു ഫ്ലാറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവന്റെ ഇളയ സഹോദരി ഇപ്പൊ ബാംഗ്ലൂരിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി അവിടെ പഠിക്കുകയാണ്. വളരെ ഉന്നതമായ നിലയിൽ അവന്റെ സാമ്പത്തിക സാമൂഹ്യ നിലയൊക്കെ മാറി എന്നുള്ളതാണ്. ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും അവന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നല്ല അർത്ഥം. ഒരു ഹോട്ടലിൽ പോയിട്ട് ദോശ വേണം എന്ന് അവന് പറയാനറിയാം. ഒരു 10-20 ദോശകളുടെ പേരങ്ങോട്ട് പറഞ്ഞാൽ അവൻ ആശയക്കുഴപ്പത്തിലാവും. ചുറ്റും ആളുടെ സഹായം വേണ്ടി വരും. നാളെ രാവിലെ 11 മണിക്കകത്ത് ഇന്ന അസൈൻമെന്റ് ഫിനിഷ് ചെയ്ത് തരണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യില്ല. അപ്പോ ആ പരസ്യ കമ്പനി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വളരെ മികച്ച വലിയ പ്രോജക്റ്റുകൾ ഈ കുട്ടിക്ക് കൊടുക്കുന്നു. അവൻ സമയമെടുത്ത് അവന്റെ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അവൻ ചെയ്തു കൊടുക്കുന്ന വർക്ക് അസാമാന്യമായ സംഗതികളാണ്. ടൈം ബൗണ്ടായിട്ട് ചെയ്തു തീർക്കേണ്ട ചെറിയ വർക്കുകളെല്ലാം മറ്റു ഡിസൈനേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു അനാഥാലയത്തിൽ പോയി പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെടുമായിരുന്ന, ആരും അറിയാതെ പോകുമായിരുന്ന ഒരു കുട്ടി ഇന്നിപ്പോ ലോകത്തിന് മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കലാപരമായ കഴിവുകൾ കൊണ്ട് ലോകത്തിന് മുൻപിൽ സ്വയം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ അംഗവൈകല്യമുള്ള കുട്ടികളാണെങ്കിലും ശരി, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളാണെങ്കിലും ശരി, ഓട്ടിസം ഉള്ള കുട്ടികളാണെങ്കിലും, ചെറിയൊരു ശതമാനം കുട്ടികൾക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കാണും. ആ സ്കിൽ അസസ്മെന്റ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ, അവരുടെ ആ നിപുണതകൾ തിരിച്ചറിഞ്ഞ് അത് പരിശീലിപ്പിച്ച് അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അവരെ ഒരുപക്ഷെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. നമസ്കാരം.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ക്ലിനിക്കിലേക്ക് ഒരു ദിവസം ഒരു യുവതി എത്തി. സ്വാഭാവികമാണ്, കൂടെ ഒരു യുവാവുമുണ്ട്. അയാൾ അവളുടെ സഹോദരനല്ല, ഭർത്താവോ കാമുകനോ അല്ല. സാധാരണ അർത്ഥത്തിൽ ഒരു സുഹൃത്താണെന്ന് പറയുന്നതും ശരിയാകില്ല. എങ്കിലും അവളുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾക്കെല്ലാം അയാൾ ഒപ്പമുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, ഫോൺ വിളിച്ചാൽ ഓടിയെത്താൻ, മണിക്കൂറുകളോളം വിഷമങ്ങൾ കേട്ടിരിക്കാനൊക്കെ സ്വന്തം തിരക്കുകൾ മാറ്റിവെച്ച് അയാൾ എപ്പോഴും സമയം കണ്ടെത്തുന്നു. ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമ്മളിൽ ഉയർന്നു വരുന്ന ലളിതമായ ഒരു ചോദ്യമുണ്ട്: ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ എന്ത് ബന്ധമാണ്? ഒരു ബന്ധത്തിന്റെ സ്വഭാവം നിർണയിക്കുന്നത് സമൂഹം അതിന് നൽകുന്ന പേരുകളല്ല, മറിച്ച് അതിൽ നടക്കുന്ന വൈകാരികമായ സ്വഭാവം നിർണയിക്കുന്നത് സമൂഹം അതിന് നൽകുന്ന പേരുകളല്ല, മറിച്ച് അതിൽ നടക്കുന്ന വൈകാരികമായ കൊടുക്കൽ വാങ്ങലുകളാണ്. മനുഷ്യജീവിതത്തിൽ ചിലപ്പോൾ വ്യക്തമായി നിർവചിക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവിടെ രണ്ടുപേരും പരസ്പരം എന്തോ ആവശ്യപ്പെടുന്നുണ്ട്. അത് പണമോ ലൈംഗികതയോ സാമൂഹിക അംഗീകാരമോ ആയിരിക്കണമെന്നില്ല. ഒരാൾക്ക് വേണ്ടത് എന്നെ വിട്ടുപോകാത്ത ഒരാളെ ആയിരിക്കും. മറ്റേയാൾക്ക് വേണ്ടത് ആർക്കെങ്കിലും എന്നെ ആവശ്യമുണ്ട് എന്ന ആത്മസംതൃപ്തിയായിരിക്കും. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ചില ആളുകളിൽ ആശ്രിതത്വത്തിന്റെ ലക്ഷണങ്ങൾ കാണാം. സ്വന്തം ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ മറ്റൊരാൾ എടുക്കണം എന്നാഗ്രഹിക്കുക, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുക, പിന്തുണ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാതിരിക്കുക എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇത്തരം വ്യക്തികൾക്ക് കൂടെയുള്ള ആൾ ഒരു മനുഷ്യൻ എന്നതിലുപരി ഒരു വൈകാരിക സുരക്ഷാ സംവിധാനമായി മാറുന്നു. ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള ചില അവസ്ഥകളിലും കൂടെയുള്ള വ്യക്തി തങ്ങളുടെ ജീവിതത്തിലെ പ്രധാന വൈകാരിക നിയന്താവ് ആയി മാറാറുണ്ട്. ഫോൺ വിളിക്ക് മറുപടി കിട്ടിയാൽ ആശ്വാസവും, വൈകിയാൽ തീവ്രമായ ഉത്കണ്ഠയും, ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയവും ഇവർ അനുഭവിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്: ഒരാൾക്ക് സഹായവും സംരക്ഷണവും ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ തന്റെ സമയവും ശ്രദ്ധയും വൈകാരിക ഊർജവും മുഴുവൻ നൽകുന്ന മറ്റേയാളുടെ പ്രേരണ എന്താണ്? ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ഒരു മാനസിക സംതൃപ്തി ലഭിക്കാറുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇതിനെ റെസ്ക്യൂർ കോംപ്ലക്സ് അല്ലെങ്കിൽ സേവിയർ കോംപ്ലക്സ് എന്ന് വിളിക്കാറുണ്ട്. ഞാനില്ലെങ്കിൽ ഇയാൾക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യം സ്വന്തം പ്രാധാന്യത്തിന്റെ അളവുകോലായി അവർ മാറ്റുന്നു. ഇവിടെ ഒരു വൈകാരിക കൈമാറ്റം നടക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്നു, എനിക്ക് നിന്നെ വേണം. അയാൾ കേൾക്കുന്നു, നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ടവനാണ്. അയാൾ പറയുന്നു, ഞാൻ നിനക്കായി എപ്പോഴും ഉണ്ടാകും. അവൾ കേൾക്കുന്നു, നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇതിനെ ഒരു വൈകാരിക സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കാം. ഇവിടെ പണമല്ല കൈമാറ്റം ചെയ്യപ്പെടുന്നത്, സമയവും ശ്രദ്ധയും സംരക്ഷണവുമാണ്. ഒരാൾക്ക് സുരക്ഷയും ആശ്രയവും ലഭിക്കുമ്പോൾ മറ്റേയാൾക്ക് താൻ ആർക്കൊക്കെയോ അത്യാവശ്യമുള്ള ആളാണെന്ന ആത്മമൂല്യത്തിന്റെ സ്ഥിരീകരണം ലഭിക്കുന്നു. എന്നാൽ ഈ വിനിമയം സമതുലിതമല്ലാതാകുമ്പോഴാണ് പ്രശ്നം. സഹായം നൽകുന്നയാൾ ക്രമേണ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ തുടങ്ങുകയും മറ്റേയാൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥ രൂപപ്പെടാം. ഒരാരോഗ്യകരമായ സഹായബന്ധം എന്ന് പറയുന്നത് നിനക്ക് സ്വന്തമായി ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നിടത്താണ്. എന്നാൽ അനാരോഗ്യകരമായ ബന്ധം പറയുന്നത് നിനക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, അതിനാൽ ഞാൻ പറയുന്നതുപോലെ ചെയ്യണം എന്നാണ്. ഈ രണ്ട് വാചകങ്ങൾക്കിടയിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ഒപ്പം നിൽക്കുന്നത് നല്ലതാണ്,
എന്നാൽ എല്ലാ പ്രശ്നങ്ങളും മറ്റൊരാൾ എടുക്കുകയും ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്താൽ ആ സഹായം വ്യക്തിയുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നില്ല, മറിച്ച് ആശ്രിതത്വത്തിന്റെ ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത്. മനഃശാസ്ത്രപരമായി നല്ലൊരു പിന്തുണയുടെ അന്തിമ ലക്ഷ്യം എന്നെ കൂടുതൽ ആവശ്യപ്പെടൂ എന്നതല്ല, മറിച്ച് പതിയെ പതിയെ എന്നെ കുറച്ചുമാത്രം ആവശ്യമുള്ള സ്വയം പര്യാപ്തനായ ഒരു വ്യക്തിയായി നീ വളരുക എന്നതാണ്. ഒരു നല്ല തെറാപ്പിസ്റ്റ്

അച്ഛന്റെയോ മാതാപിതാക്കളുടെയോ ലക്ഷ്യം കുട്ടിയെന്നും തങ്ങളെ ആശ്രയിച്ചു കഴിയണമെന്നല്ല, മറിച്ച് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്ത് നൽകുക എന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ കണ്ടയുടൻ സഹായിക്കുന്ന വ്യക്തിയെ നല്ലവൻ എന്നോ ചൂഷകൻ എന്നോ മുദ്രകുത്തേണ്ടതില്ല. പകരം ചില കാര്യങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ഈ ബന്ധത്തിൽ വ്യക്തമായ അതിരുകളുണ്ടോ? വ്യക്തിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അവസരം ലഭിക്കുന്നുണ്ടോ? സഹായിക്കുന്ന വ്യക്തിക്ക് സ്വന്തം ജീവിതവും ബന്ധങ്ങളും നഷ്ടപ്പെടുന്നുണ്ടോ? ബന്ധത്തിൽ നിന്ന് വേണ്ടെന്ന് വെച്ച് പിന്മാറാനുള്ള സ്വാതന്ത്ര്യം രണ്ടുപേർക്കുമുണ്ടോ എന്നീ ചോദ്യങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരാളെ സ്നേഹിക്കാനോ ഒപ്പം നിൽക്കാനോ പ്രണയമോ രക്തബന്ധമോ തന്നെ വേണമെന്നില്ല. പേരില്ലാത്ത ബന്ധങ്ങളും സുന്ദരമാണ്. പക്ഷെ ആ ബന്ധം ആരോഗ്യകരമാണോ എന്നുറപ്പുവരുത്താൻ നമ്മൾ നിരന്തരം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ബന്ധം നമ്മളെ പരസ്പരം കൂടുതൽ സ്വതന്ത്രരാക്കുന്നുണ്ടോ അതോ പരസ്പരമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത വിധം ആശ്രിതരാക്കുന്നുണ്ടോ? തീർച്ചയായും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് ആ ബന്ധത്തിന്റെ മനഃശാസ്ത്രപരമായ ആരോഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് മനഃശാസ്ത്രജ്ഞരുടെ ഡയറിയിൽ ഇന്ന് അവതരിപ്പിച്ചത്. പക്ഷേ ഇത് നമ്മളിൽ എവിടെയൊക്കെയോ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മളറിയാതെ നമ്മളിലൂടെ കടന്നുപോകുന്ന എത്രയോ വിഷയങ്ങൾ മനഃശാസ്ത്രജ്ഞന്റെ ഡയറിയിൽ ഇനിയും കിടപ്പുണ്ട്. വരും ആഴ്ചകളിൽ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി വീണ്ടും സംസാരിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഞാൻ ഡോക്ടർ ഇന്ദു. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഞങ്ങളുടെ ടീം വന്നിരിക്കുന്നത്. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം മണിച്ചിത്രത്താഴിലെ വരുവാനില്ല ആരുമീ എന്ന പാട്ട്, കെ എസ് ചിത്രയുടെ ആ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.

എൻ്റെ പേര് ഡോക്ടർ ശ്രീശങ്കർ. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടറാണ്. ഈ കരുണാസായി റേഡിയോ വഴി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് കളിക്കളം എന്ന സിനിമയിൽ ജി വേണുഗോപാൽ ആലപിച്ച ആകാശഗോപുരം എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ജിനു ചന്ദ്രൻ എന്നാണ്. ഞാൻ ഊളമ്പാറ ഹോസ്പിറ്റലിൽ ഡി എൻ ബി റെസിഡൻ്റ് ആണ്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് മഴ എന്ന സിനിമയിൽ കെ എസ് ചിത്ര പാടിയ വാർമുകിലെ മാനിൽ നീ എന്ന പാട്ടാണ്.

ഞാൻ പ്രീതി ജെയിംസ്. ഞാൻ ഇതിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലെ കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള ഗാനമാണ്.

ഹലോ എവറിവൺ, ഞാൻ ഡോക്ടർ അനുശ്രീ. ഞങ്ങൾ ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ ട്രിവാൻഡ്രം കരുണസായി റേഡിയോയിൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടം ലത മങ്കേഷ്കർ ജിയുടെ ലഗുജാ ഗലേ എന്ന പാട്ടാണ്. അത് ദയവേദു പ്ലേ ചെയ്തു തരണം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: I am Akansha. I came from Mental Health Center. I want to hear Ishq Tera Tadpave, Sukhbir, Punjabi song.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അഖിൽ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. ഇന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ എനിക്ക് താല്പര്യം ഒരു പുഷ്പമായി എന്നുള്ള ഗാനമാണ്.

ഹായ്, എൻ്റെ പേര് അനുഗ്രഹ. ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് അഫ്രീൻ അഫ്രീൻ ബൈ രാഹത്ത് ഫത്തേ അലി ഖാൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
1: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അമൽ കൃഷ്ണ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അമൽ കൃഷ്ണ ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീര വികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതികവിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI-ഉം ഫയൽ സൈസ് കുറഞ്ഞത് 3 MB-ഉം വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക് ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീര വികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 14 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0741-241-9091-9068-24 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-2962-296 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-243-8139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. 1st വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaadi.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ഡ്രൈക്കോഗ്രമ സൈലോണിസ് കാർഡും തുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പാനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറു പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാടുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ക്ലോറോൺട്രാ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടാബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP2 gram 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ അവസാനിച്ചു.

0: കരുണാസൈ റേഡിയോയിൽ ഇനി കരുണാസൈ വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും സെപ്റ്റംബർ 18 കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിൽ സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം കവിസമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, T ജോസ്, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവിസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 695543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട്, 695543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai.tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9061155919 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി @tvpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പരിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ന്യൂറോ ഡൈവർജന്റ് ആയ വ്യക്തികൾ, പ്രത്യേകിച്ച് ഓട്ടിസം, ADHD തുടങ്ങിയ അവസ്ഥകൾ ഉള്ളവർ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെയാണെന്ന് തോന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തെ മാസ്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് താൽക്കാലികമായ സുരക്ഷിതത്വം നൽകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിനും ബേൺഔട്ടിനും കാരണമാകുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ തങ്ങളുടെ സ്വാഭാവികമായ പെരുമാറ്റങ്ങളെയും താൽപര്യങ്ങളെയും മറച്ചുവെച്ച് എല്ലാവരെയും പോലെയാണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് മാസ്കിംഗ്. ന്യൂറോ ഡൈവർജന്റായ പല കൌമാരക്കാരും തങ്ങൾ നേരിട്ടേക്കാവുന്ന പരിഹാസങ്ങളിൽ നിന്ന്, മാറ്റി നിർത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രതിരോധ തന്ത്രമായി ഇതിനെ ഉപയോഗിക്കുന്നു. കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ നിർബന്ധിക്കുക, അനാവശ്യമായ ചലനങ്ങൾ നിയന്ത്രിക്കുക, ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, ഇവയെല്ലാം മാസ്കിംഗിന്റെ ഭാഗമാണ്. ഇതിലൂടെ ഇവർ പുറമെ സാധാരണക്കാരെ പോലെ കാണപ്പെടുമെങ്കിലും ഉള്ളിൽ വലിയൊരു മാനസിക യുദ്ധമാണ് നടക്കുന്നത്. ഇത് വലിയ ആഘാതങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം. തുടർച്ചയായി മറ്റൊരാളായി അഭിനയിക്കുന്നത് മാനസികമായും ശാരീരികമായും ഇവരെ തളർത്തുന്നു. ഇത് പഠനത്തിലും ദൈനംദിന കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, അതായത് ബേൺ ഔട്ടിലേക്ക് നയിക്കുന്നു. യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വത്വ പ്രതിസന്ധി അഥവാ ലോസ് ഐഡന്റിറ്റിയിൽ ഇവർ കുടുങ്ങിപ്പോകുന്നു. വിട്ടുമാറാത്ത ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്ക് മാസ്കിംഗ് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരു വ്യക്തിക്ക് താൻ അംഗീകരിക്കപ്പെടുമെന്ന സുരക്ഷിത ബോധം ലഭിക്കുമ്പോൾ അവരുടെ നെർവസ് സിസ്റ്റം ശാന്തമാകും. ഈ അവസ്ഥയിൽ അമിഗ്ദലയുടെ പ്രവർത്തനം കുറയുകയും പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇത് കുട്ടികളിലെ പെരുമാറ്റ വെല്ലുവിളികൾ കുറയ്ക്കാനും പഠനശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കുട്ടിയുടെ മോശം പെരുമാറ്റത്തെ വെറുമൊരു പ്രശ്നമായി കാണാതെ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ സൂചനയായി മനസ്സിലാക്കുക. മാറ്റങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം അവർക്ക് സ്വയം വെളിപ്പെടുത്താൻ ആവശ്യമായ സമയം നൽകുക. മാസ്കുകൾ മാറ്റിവെച്ച് സ്വന്തം താൽപര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സുഹൃത്ത് വലയത്തിലേക്കും കൂട്ടായ്മകളിലേക്കും അവരെ നയിക്കുക. ശാന്തമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്ന ചെറിയ ദിനചര്യകൾ അവർക്കായി ക്രമീകരിക്കുക. ന്യൂറോ ഡൈവർജന്റായ കുട്ടികൾക്ക് വേണ്ടത് തിരുത്തലുകളല്ല, മറിച്ച് അംഗീകാരമാണ്. അവർക്ക് തങ്ങളായിരിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സഹായം.
1: രക്ഷിതാക്കളറിയാൻ

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് മിയാവാക്കി വനങ്ങളെക്കുറിച്ച് കേൾക്കാം. ജപ്പാനിലെ സസ്യശാസ്ത്രജ്ഞനായ അഖിര മിയാവാക്കി വികസിപ്പിച്ചെടുത്ത സവിശേഷമായ വനവൽക്കരണ രീതിയാണ് മിയാവാക്കി വനം. മിയാവാക്കി വനങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള മികച്ച ആയുധമായി മാറിക്കഴിഞ്ഞു. ചെറിയ സ്ഥലങ്ങളിൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ നിബിഡ വനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും എന്നതാണ് ഈ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സാംസ്കാരിക ഇടങ്ങളിൽ പരിസ്ഥിതി ബോധം വളർത്താനും നഗരപ്രദേശങ്ങളിലെ പച്ചപ്പ് നിലനിർത്താനും ഈ വനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. 1970കളിൽ ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനും പാരിസ്ഥിതിക വിദഗ്ധനുമായ ഡോക്ടർ അഖിര മിയാവാക്കിയാണ് ഈ രീതി ആവിഷ്കരിച്ചത്. പ്രകൃതിദത്തമായി ഒരു വനം രൂപപ്പെടാൻ ഏകദേശം 200 മുതൽ 300 വർഷം വരെ വേണ്ടിവരുമ്പോൾ മിയാവാക്കി രീതിയിലൂടെ വെറും 20-30 വർഷം കൊണ്ട് സമാനമായ വനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ നാട്ടിൽ സ്വാഭാവികമായി വളരുന്ന സസ്യങ്ങളെ കണ്ടെത്തി അവയെ നിശ്ചിത അനുപാതത്തിൽ ഇടകലർത്തി നട്ടുപിടിപ്പിക്കുന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. സാധാരണ വനങ്ങളെ അപേക്ഷിച്ച് മിയാവാക്കി വനങ്ങൾ 10 മടങ്ങ് വേഗത്തിൽ വളരുകയും 30 മടങ്ങ് സാന്ദ്രത കൈവരിക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യാനുള്ള ശേഷി സാധാരണ വനങ്ങളെക്കാൾ 30 മടങ്ങ് കൂടുതലാണ്. വെറും 10-20 സെന്റ് സ്ഥലത്ത് പോലും ഈ വനം നിർമ്മിക്കാൻ സാധിക്കും. ഇത് നഗരങ്ങളിലെ മൈക്രോ ഫോറസ്റ്റുകൾക്ക് അനുയോജ്യമാണ്. പക്ഷികൾക്കും ഷഡ്പദങ്ങൾക്കും മറ്റ് ചെറുകിട ജീവികൾക്കും അനുയോജ്യമായ ആവാസ വ്യവസ്ഥ നഗരത്തിനുള്ളിൽ തന്നെ ഒരുക്കാൻ ഇതിലൂടെ സാധിക്കും. ആദ്യത്തെ 3 വർഷത്തെ സംരക്ഷണത്തിന് ശേഷം ഈ വനങ്ങൾ സ്വയം നിലനിൽക്കുന്ന രീതിയിലേക്ക് മാറുന്നു. കേരളത്തിൽ മിയാവാക്കി വനവൽക്കരണം വലിയൊരു ഹരിത വിപ്ലവമായി പടരുകയാണ്. വിനോദസഞ്ചാര വകുപ്പും വനം വകുപ്പും സംയുക്തമായി നിരവധി പദ്ധതികളാണ് ഇതിനായി ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ പ്രധാന മിയാവാക്കി പ്രോജക്റ്റുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ കനകക്കുന്ന്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഏകദേശം 400ലധികം തൈകൾ നട്ടുപിടിച്ച് മികച്ചൊരു വനം സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിലെ 12 ജില്ലകളിലായി 22 പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മിയാവാക്കി വനങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിനുള്ളിൽ മിയാവാക്കി വനം നടപ്പിലാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാതൃകയായിട്ടുണ്ട്. അഴീക്കോട് മുണക്കൽ ബീച്ചിൽ കടൽക്ഷോഭത്തെ പ്രതിരോധിക്കുന്നതിനായി മിയാവാക്കി വനം വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണത്തുള്ള മിയാവാക്കി വനം കേരളത്തിലെ വനവൽക്കരണ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മാതൃകയാണ്. പ്രകൃതി സ്നേഹിയായ MR ഹരിയുടെ നേതൃത്വത്തിൽ ഇൻവിസ് മൾട്ടിമീഡിയ എന്ന സ്ഥാപനത്തിന്റെ സ്ഥലത്താണ് ഈ വനം നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്വകാര്യ മിയാവാക്കി വനമാണിത്. കേരളത്തിൽ സ്വകാര്യ വ്യക്തിയുടെ മുൻകൈയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മിയാവാക്കി വനങ്ങളിൽ ഒന്നാണിത്. കേവലം 3 സെന്റ് സ്ഥലത്താണ് ഇത് ആരംഭിച്ചത്. വെറും 2 വർഷം കൊണ്ട് 20-30 അടിയിലധികം ഉയരത്തിൽ മരങ്ങൾ വളർന്ന് പന്തലിച്ചു എന്നത് ഈ രീതിയുടെ വിജയത്തിന് വലിയ തെളിവായി മാറി. വിവിധ തരത്തിലുള്ള നാടൻ മരങ്ങൾ ഒരേ സ്ഥലത്ത് എങ്ങനെ വളരുന്നു എന്ന് പഠിക്കാനുള്ള ഒരു ഗവേഷണ കേന്ദ്രം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏകദേശം 120ലധികം വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ ഇവിടെയുണ്ട്. ഈ ചെറിയ വനത്തിനുള്ളിൽ അനേകം പക്ഷികളും ശലഭങ്ങളും അപൂർവമായ ഷഡ്പദങ്ങളും ഇന്ന് വസിക്കുന്നുണ്ട്. നഗരത്തിന് തൊട്ടടുത്തുള്ള ഈ സ്ഥലം ഇന്ന് വായു ശുദ്ധീകരണത്തിനും താപനില കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ വനത്തിന്റെ വിജയം കണ്ടാണ് കേരള സർക്കാർ ടൂറിസം കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മിയാവാക്കി വനങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പുളിയറക്കോണത്തെ ഈ പരീക്ഷണം കാണാനായി കൃഷി ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും നിരന്തരമായി ഇവിടെ എത്താറുണ്ട്. കൂടാതെ സൈക്കോ പാർക്ക്, ചാലെ എന്നിവിടങ്ങളിലും നിരവധി സ്വകാര്യ ഭൂമികളിലും ക്രൌഡ് ഫോറസ്റ്റിംഗ് രീതിയിലൂടെ ഇത്തരം വനങ്ങൾ കേരളത്തിൽ വ്യാപിക്കുന്നുമുണ്ട്. സാംസ്കാരികമായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മലയാളികൾക്ക് പരിമിതമായ സ്ഥലത്ത് പ്രകൃതിയെ പുനഃസൃഷ്ടിക്കാനുള്ള മികച്ച മാർഗമാണ് മിയാവാക്കി വനങ്ങൾ. നഗരത്തിലെ ചൂട് കുറയ്ക്കാനും വായു ശുദ്ധീകരിക്കാനും ഈ വനങ്ങൾ സഹായിക്കുന്നു. വരും തലമുറയ്ക്കായി നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സാംസ്കാരിക സമ്പത്ത് ഇത്തരം ഹരിതയിടങ്ങൾ തന്നെയായിരിക്കും.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ത്യാഗമെന്നതേ നേട്ടം. ജീവിതത്തിലെ ഏറ്റവും വലിയ കലയാണ് ത്യാഗമെന്ന് ഗാന്ധിജി. ത്യാഗത്തിലൂടെ മാത്രമേ മനഃശാന്തി കൈവരൂ. പാവങ്ങൾക്ക് വേണ്ടിയുള്ള നിസ്വാർത്ഥമായ ത്യാഗമാണ് ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട ആരാധന. സേവനത്തിനു വേണ്ടിയുള്ള ത്യാഗം അവാജ്യമായ ആനന്ദത്തിന് നിദാനമാകും. അനന്തരാത്മാവിൽ നിന്ന് ഉറവെടുക്കുന്ന അമൃതാണത്. അത് ജീവിതത്തെ അനശ്വരമാക്കുന്നു. എല്ലാം ത്യജിച്ച് നിസ്വരമായി കഴിയേണ്ടവരാണല്ലോ സന്യാസിമാർ. അവർക്ക് സ്വാഭാവികമായി ഉള്ള ഗുണം ഒന്നുമില്ലായ്മ എന്നത് തന്നെ. മറിച്ച് എന്തിൻ്റെയെങ്കിലും ഉടമസ്ഥത അവർക്കുണ്ടായിപ്പോയാൽ അവരുടെ സ്വസ്ഥത അതോടെ തകരുന്നു. ഉള്ളതിൻ്റെ കൂടെ വീണ്ടും ചിലത് കൂട്ടുവയ്ക്കാനുള്ള ആർത്തി അവരിലുണ്ടാകുന്നു. ജീവിത ലക്ഷ്യമായി കണ്ടതെന്തോ അതിന് വിരുദ്ധമായ ഭൗതികങ്ങളിൽ മുങ്ങിത്താണ് അവർ അപഹാസ്യരാകുന്നു. സാഹിത്യ മഞ്ചരികൾക്ക് ശേഷമുള്ള മഹാകവി വള്ളത്തോളിന്റെ ദിവാസ്വപ്നം എന്ന സമാഹാരത്തിൽ ഒരു കവിതയുണ്ട്, പടവാളിന്റെ പുഞ്ചിരി. തപസ് അവസാനിപ്പിച്ച് സിദ്ധി നേടിയ ഒരു യുവ താപസനെ സമീപിച്ച് ഒരു രാജകുമാരൻ തന്റെ ഉടവാൾ കുറെ കാലം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് ഒരു തീർത്ഥാടനത്തിന് പോകുന്നു. ന്യാസമായി ഏൽപ്പിച്ച വസ്തു അതെന്തു തന്നെയായാലും നിരസിക്കാനോ സൂക്ഷിക്കാതിരിക്കുവാനോ പാടില്ല എന്നതായിരുന്നു ആശ്രഭാരതത്തിന്റെ നയം. മുതലേറ്റെടുക്കണം, ഒരു പോറൽ പോലും കൂടാതെ സൂക്ഷിക്കുകയും വേണം. സന്യാസി വാൾ സ്വീകരിച്ചു. ഊണിലും ഉറക്കത്തിലും വേർ പിരിയാതെ കാത്തു. ഒരു ദിവസം അടക്കാനാവാത്ത കൗതുകം കൊണ്ട് അദ്ദേഹം ആ വാൾ പുറത്തെടുത്തു. മൂർച്ച പരിശോധിച്ചു, പ്രയോഗിച്ചു നോക്കി. ക്രമേണ ഒന്നാം തരം രാക്ഷസനായി. പ്രലോഭനങ്ങളെ അതിജീവിക്കണം. ലക്ഷ്യം മുടക്കുന്നവർ എവിടെയുമുണ്ട്. സൂക്ഷിക്കണം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 7 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1533 സെപ്റ്റംബർ 7, ഇംഗ്ലണ്ടിൻ്റെയും അയർലൻഡിൻ്റെയും രാജ്ഞി എന്ന നിലയിൽ ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച എലിസബത്ത് രാജ്ഞി ഗ്രീൻവിച്ചിൽ ജനിച്ചിരിക്കുന്നു. 1822 സെപ്റ്റംബർ 7, ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വിസ്തൃതമായ രാജ്യം എന്ന നിലയിൽ ബ്രസീൽ ദേ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. 1899 സെപ്റ്റംബർ 7, ഇംഗ്ലീഷ് നോവലുകളുടെ മാതൃക സ്വീകരിച്ച് പൂർണ്ണമായും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചുകൊണ്ട് മലയാളത്തിലെ നോവൽ സാഹിത്യത്തിൽ ലക്ഷണമൊത്ത ആദ്യകൃതി സംഭാവന ചെയ്ത ഒയ്യാരത്ത് ചന്തുമേനോൻ കഥാവിശേഷനായി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: സാന്ദ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം രാഘുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് കെ ജെ യേശുദാസ്.
2: ദിന്നത്തങ്ങളുടെ വിരോധം ദിന്നത്തങ്ങളുടെ വിരോധം ദിന്നത്തങ്ങളുടെ വിരോധം ദിന്നത്തങ്ങളുടെ വിരോധം ദിന്നത്തങ്ങളുടെ വിരോധം

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ എത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാക്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അപകട കാരണം ഹൈവേ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷണ പരിധിയിൽ ഉള്ളത്. തൃശൂർ കുന്നംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
1: സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റ്യാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് രണ്ട് മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത 300 പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് TO മോഹനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ITI പാസായവരെ എല്ലാവിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു.
0: 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ഹിന്ദി ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14 തീയതി മുതൽ 28 തീയതി വരെ കേരള ഹിന്ദി പ്രചാരസഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമാ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471-2321-378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി

തെരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏതു വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തരയോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.

0: ശാന്തിരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി ജഗജീത് സിംഗ് ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗ് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹത്തി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മൂല്യം റാങ്കിംഗിൽ മാത്രമല്ലെന്നും സമൂഹത്തെ പരിവർത്തനം ചെയ്യാനുള്ള അതിന്റെ ശേഷിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൂതനമായി മാറണമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിലുൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ ചേർന്നു. കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ ഏകോപനം ആവശ്യമായ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിച്ചു. ഗോവ പോലീസിന്റെ അർപ്പണ മനോഭാവം, അച്ചടക്കം, പ്രതിജ്ഞാബദ്ധത എന്നിവ മാനിച്ചാണ് പുരസ്കാരമെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി.
1: ഗോവ പോലീസ് കി സേവ രാഷ്ട്രപതി ജിക്ക് ദിയേ ഹുവെ നിസാൻ കെ സാത്ത് ദേശ് ഭർ കി പോലീസ് കി കത്താർ മേ ഖഡി ഹേ ഈ ഗൗരവ് ജിൻ ജിൻ രാജ്യോ കി പോലീസ് കോ മിലാ വോ പോലീസ് കെ ഗൗരവശാലി ഇതിഹാസ് സാഹസ് അനുശാസൻ ഓർ സമർപ്പൺ കെ കാരൺ ഹി പ്രസിഡന്റ് കളർ സെ സമ്മാനിത് കർനെ കാ കാം കിയാ ഹേ.
0: ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗര മേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സീറ്റുകൾ, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങൾ, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി നിയമസഭാ സീറ്റ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് ഒക്ടോബർ 6 വോട്ടെണ്ണൽ 9 നടക്കും. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഈ മാസം 16 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലർക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ IMF ബന്ധം ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം ലക്നൌവിലെ സീതാപൂർ ജില്ലയിലെ ലോകപ്രശസ്തമായ ലക്നവി ചിക്കൻകാരി എംബ്രോയിഡറി കേന്ദ്രം സിദ്ധൌലി സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഉത്തർപ്രദേശിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
3: നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഗൾ പാരമ്പര്യത്തിൽ വേരൂന്നിയ അതിലോലമായ കൈത്തയ്യൽ കലയാണ് ചിക്കൻകാരി. സർക്കാരിന്റെ ഒരു ജില്ല ഒരുൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായാണ് ചിക്കൻകാരി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. കോട്ടൺ, മസ്ലിൻ, ജോർജറ്റ്, ഓർഗൻസ തുടങ്ങിയ നേർത്ത തുണിത്തരങ്ങളിൽ സൂചി ഉപയോഗിച്ച് അതീവ ശ്രദ്ധയോടെ ചെയ്യുന്ന എംബ്രോയിഡറിയാണ് ചിക്കൻകാരി വസ്ത്രങ്ങളുടെ പ്രത്യേകത. ബഖിയ, ജാലി, പഷ്ണി തുടങ്ങിയ വ്യത്യസ്തവും സങ്കീർണവുമായ തുന്നൽ രീതികളാണ് ഇവിടെയുള്ള കരകൌശല വിദഗ്ധർ പ്രയോഗിക്കുന്നത്. സിദ്ധൌലിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന പ്രധാന കുടിൽ വ്യവസായമാണിത്.
0: ദേശീയപാത നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. അതേസമയം കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 8-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേസിൽ പ്രതി ചേർക്കും. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ കെട്ടിടമുടമയെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഹോസ്റ്റലുകളുടെയും പേയിംഗ് ഗസ്റ്റ് കെട്ടിടങ്ങളുടെയും സമഗ്രമായ സുരക്ഷാ പരിശോധന 1 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ ഡൽഹി ഹൈക്കോടതി മുനിസിപ്പൽ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാറിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. 12 ജില്ലകളിലായി 10 ലക്ഷത്തിലധികം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ഗംഗ ഉൾപ്പെടെയുള്ള പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1355. ചിത്വാൻ, നവാൽ പരസി, റാസുവ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. ഫോർട്ടേകോസി, തൃശൂലി നദികളിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന 919 പേർ ഉൾപ്പെടെ നിരവധി പേരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം നേപ്പാളിൽ ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 2026 ഡ്യൂറൻ കപ്പ് വിജയികളായ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രസിഡന്റ്സ് കപ്പ് സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഡ്യൂറൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സൊസൈറ്റി പ്രസിഡന്റും സംയുക്ത സൈനിക മേധാവിയുമായ ജനറൽ NS രാജ സുബ്രഹ്മണി, സൊസൈറ്റി വൈസ് പ്രസിഡന്റുമാരായ കരനാവിക വ്യോമസേനാ മേധാവിമാരും പങ്കെടുത്തു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശ വ്യാപാര മന്ത്രിയുമായ സേവിയർ ബച്ചലുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റും നിഫ്റ്റി 119 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ 113,040 രൂപയും ഗ്രാമിന് 14,130 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള കാലാവസ്ഥാ വാഗ്ദാനങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 4th യുഎൻ കാലാവസ്ഥാ വാരാചരണത്തിന് ഇന്ന് അസർബൈജാനിലെ ബാക്കുവിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന 5 ദിവസത്തെ യോഗത്തിൽ ഭരണകൂട പ്രതിനിധികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ പ്രമുഖർ, കാലാവസ്ഥാ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കരുണാസായി റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി ശ്രീകുമാരൻ തമ്പി സംസാരിക്കുന്നു.

0: ഞാൻ 11-ാമത്തെ വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങി. ആദ്യം എഴുതിയ കവിതയുടെ പേര് കുന്നും കുഴിയും എന്നാണ്. ഈ 11-ാമത്തെ വയസ്സിൽ തന്നെ ഒരു തത്വചിന്താപരമായ വീക്ഷണം എനിക്കെങ്ങനെ ഉണ്ടായെന്നുള്ളത് ഇപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരാഴ്ചക്കിടയിലാണ് ഞാൻ ആദ്യത്തെ ചെറുകഥ എഴുതുന്നത്, തോമാശാ നീ എന്നെ മറക്കുമോ. ഈ രണ്ടു വഴിയും 11-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ കവിതയും കഥയും ഒരുപോലെ കൊണ്ടുപോയ ഒരാളാണ് ഞാൻ. നിങ്ങൾ അധികം പേരും എൻ്റെ ഗാനങ്ങളാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ കവിതകളിൽ നിങ്ങൾ പലരും പഠിച്ചിട്ടില്ല. എൻ്റെ പാട്ടുകൾ പോലെ തന്നെ പഠന വിഷയമാക്കേണ്ടതാണ് എൻ്റെ കവിതകളും എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എൻ്റെ ഈ പ്രായത്തിലാണ് ഈ വാർദ്ധക്യത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു കവിത ഒരു പുസ്തകത്തിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അമ്മയ്ക്കൊരു താരാട്ട് എൻ്റെ അമ്മ മരിച്ചപ്പോൾ എഴുതിയ കവിതയാണ്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ എനിക്ക് എടുത്തു പറയാനുണ്ട് നിങ്ങളോട്. നിങ്ങൾ ചിന്തിപ്പിക്കേണ്ട ഇതുവരെ ഒരു കവിതയിലും വന്നിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അമ്മ നമ്മളെ താരാട്ടി ഉറക്കുന്നു, പക്ഷേ മകൻ അമ്മയെ താരാട്ടുന്നു. പിന്നീട് അമ്മ ഒരിക്കലും ഉണരുന്നില്ല, നിത്യനിദ്രയിലേക്ക് പോകുന്നു. അത് അമ്മയുടെ മരണമാണ്. അമ്മയ്ക്കൊരു താരാട്ട് എന്ന ഇംഗ്ലീഷിൽ ലല്ല ബിഫോർ മദർ എന്നൊക്കെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊന്ന്, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം അമ്മയുടെ മുമ്പിൽ. കാരണം അമ്മ മകൾക്ക് ജന്മം നൽകുന്നു, മകൾ വീണ്ടും ഒരു കുട്ടിക്ക് ജന്മം നൽകി അമ്മയോടുള്ള കടം വീട്ടുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് മകളോട് ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് വളർത്തിയില്ലേ എന്ന് ചോദിച്ചാൽ, അമ്മ എന്നെ പ്രസവിച്ച് വളർത്തിയെങ്കിൽ എൻ്റെ മകളെ ഞാൻ പ്രസവിച്ച് വളർത്തി, എൻ്റെ മകനെ ഞാൻ പ്രസവിച്ച് വളർത്തിയെന്ന് തിരിച്ചു പറയാൻ പറ്റും. പക്ഷെ പുരുഷൻ ഒരിക്കലും അത് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് പുരുഷൻ എന്നും അമ്മയ്ക്ക് കടക്കാരനാണ്. അവനൊരിക്കലും അമ്മയോടുള്ള കടം വീട്ടാൻ സാധ്യമല്ല. അവൻ മരണം വരെയും അമ്മയ്ക്ക് കടക്കാരനാണ്. ഇതാണ് ഈ കവിതയുടെ സെൻട്രൽ തീം. ഇത് എൻ്റെ അമ്മയ്ക്കൊരു താരാട്ടം തന്നെ പേരുള്ള കവിതാ സമാഹാരത്തിലെ ആദ്യത്തെ കവിതയാണ്. അത് 61 കവിതകളുണ്ട്. അതിന് അവതാരിക മഹാവി അക്കിത്തം ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കാരണം ഈ പുരുഷന്മാർക്ക് അമ്മയോടുള്ള കടം വീട്ടാൻ സാധ്യമല്ല എന്ന ആശയം ആദ്യമായി പറയുന്നത് തമ്പിയാണ് എന്ന് മഹാവി അക്കിത്തം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ശരിക്കും പറഞ്ഞാൽ ജഗദ്ഗുരു ആദിശങ്കറിൻ്റെ കവിതയുമായിട്ട് എൻ്റെ കവിത താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്, എൻ്റെ മഹത്വമല്ല. പാട്ടുകളെ കുറിച്ചില് പാട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ, എനിക്ക് ഞാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ 278 പടങ്ങൾക്ക് പാട്ടെഴുതി. സിനിമയിലെ പാട്ടുകൾ മാത്രമേ ഏകദേശം 2000 വരും. അതല്ലാതെ തരംഗിണി പോലുള്ള കാസറ്റ് കമ്പനികൾക്ക് വേണ്ടിയും ആകാശവാണി ദൂരദർശൻ തുടങ്ങിയ 1000 പാട്ടെഴുതിയിട്ടുണ്ട്, 3000 പാട്ടെഴുതിയിട്ടുണ്ട്. അതുപോലെ 85 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ ചിലത് നല്ലതും ചീത്തയുണ്ട്, ചീത്ത തിരക്കഥകളുണ്ട്. കാരണം ഞാൻ കൊമേഴ്സ്യൽ സിനിമയുടെ പ്രൊഡക്റ്റാണ്, ഞാൻ പൂനാവിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊഡക്റ്റല്ല, ഞാൻ കച്ചവട സിനിമയുടെ പ്രൊഡക്റ്റാണ്. ആ കച്ചവട സിനിമയെ എന്തല്ല ചെയ്യാൻ ഞാൻ ആലോചിച്ചു അത്ര. അത് ഗാനമൊക്കെ ഇട്ട് മോഹിനിയാട്ടം ഗാനവും മാളിക വളീന്ദ്രം സ്നേഹം ഒക്കെ എൻ്റെ പൈസ കൊണ്ടെടുത്തത്, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ NFTC ലോണെടുത്തൊന്നുമല്ല, എൻ്റെ പൈസ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കച്ചവട സിനിമ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് 85 തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, 30 പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, 26 പടങ്ങൾ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കടം വാങ്ങിച്ച് മാർവാടിക്കുന്ന കടമൊക്കെ വാങ്ങിച്ച് പലിശ കൊടുത്ത് വാങ്ങിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 26 പടങ്ങൾ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം. ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ച് സംസാരിക്കാം, സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കാം, തിരക്കഥയെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ സംഗീതത്തിനേക്കാൾ വലിയൊരു കലയില്ല ഈ ലോകത്തിൽ, സംഗീതത്തെക്കാൾ വലിയൊരു കലയില്ല. എന്തുകൊണ്ടെന്നാൽ ആദ്യമുണ്ടായ നാദമാണ് ഈ പ്രപഞ്ചം. ആദ്യം പ്രപഞ്ചം എന്താണ് ആയിരുന്നു? നാദമായിരുന്നു. ആ നാദത്തിൻ്റെ കലയാണ് സംഗീതം. അപ്പോൾ അതിനെ തോൽപ്പിക്കാൻ മറ്റൊരു കലയ്ക്കും ആവുകയില്ല. കാരണം അത് കഴിഞ്ഞാൽ മറ്റെല്ലാ കലകളുമുണ്ട്. നാദവും നാദത്തിൻ്റെ ഭാഷയും ഉണ്ടായതിന് ശേഷമാണ് മറ്റെല്ലാ കലകളും ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എൻ്റെ പാട്ടിനെക്കുറിച്ച് മാത്രം പറയുന്നത്. സംഗീതം വലുതായതുകൊണ്ടാണ്. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കാട്ടിലും നിങ്ങൾ ഓർക്കുന്നത് സംഗീതം വലുതായതുകൊണ്ട് നിങ്ങൾ പാട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതേ അവസ്ഥ പി ഭാസ്കർ മാഷ്ടർക്കുണ്ട്, എൻ്റെ ഗുരുനാഥനായ പി ഭാസ്കർ മാഷ്ടർ ഇസ്റ്റി ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇരട്ടിൻ്റെ പോലുള്ള മികച്ച പടങ്ങൾ ഡയറക്റ്റ് ആളാണ്. നീലക്കുയിലൂടെ മലയാള സിനിമയുടെ ഗതി തിരിച്ചുവിട്ടാളാണ്. പക്ഷേ അദ്ദേഹത്തെയും പാട്ടെടുത്തായിരുന്നു പറയും നിങ്ങൾ, കാരണം പാട്ടായതുകൊണ്ട്. പാട്ടാണ് ഏറ്റവും വലുത്. പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട്, അതായത് വയലാറും ഭാസ്കർ മാഷൊക്കെ പാട്ടെഴുതി തുടങ്ങുന്ന കാലത്ത്, പാട്ടെഴുത്തെന്തോ ഒരു ചെറിയ പരിപാടിയാണ്, കവിതയാണ് വലുത്, പാട്ട് തീരെ താണത് എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ധാരണ മാറി. ഇപ്പോൾ സിനിമാ ഗാനങ്ങൾ പഠന വിഷയമാണ് മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ. പക്ഷെ ആദ്യകാലത്ത് കോടമ്പാക്കം കവികളിൽ നിന്ന് പുച്ഛിച്ചിരുന്നു ഞങ്ങളെ. കോടമ്പാക്കം കവികൾ, ഇനി കോടമ്പാക്കം സിനിമയില്ല, അപ്പോൾ അത് മാറ്റിയേ പറ്റൂ. ഇനിയിപ്പം എറണാകുളം കവികളിൽ നിന്ന് വിശേഷിപ്പിക്കണം, ഇപ്പോൾ സിനിമയ്ക്ക് എറണാകുളത്തൊന്നും, മലയാള സിനിമ ഇപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ ഇന്ന് അങ്ങനെ അല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, കവിതയിൽ നിന്ന് വൃത്തം പരിപൂർണമായിട്ട് അപ്രത്യക്ഷമായി. അപ്പം നിങ്ങളൊരു കവിതയും ഇപ്പം എൻ്റെ അഭിപ്രായം PK പാറക്കടവൻ്റെ ഒരു വിനിക്കഥ വായിച്ചാൽ അദ്ദേഹം കഥ എന്ന് പറയുന്നതുകൊണ്ട് അല്ലേ കവിതയാണ്. പി കെ പാറക്കടവിന്റെ ഒരു കവിത കഥ നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ കഥ എന്ന് അദ്ദേഹം ഒരു സത്യസന്ധനായതുകൊണ്ട് ഇത് കഥയാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു സത്യസന്ധൻ അല്ലെങ്കിൽ കവിത എന്ന് പറഞ്ഞാൽ കവിത മനോഹര കവിതകളാണ്. പി കെ പാറക്കടവിന്റെ എല്ലാം എനിക്ക് അത്ര ഒന്നാം തരം കവിതകളാണ്. കാരണം കവിത എന്ന തലക്കെട്ടിൽ ഇപ്പോൾ നമ്മുടെ വാരികളിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ഗദ്യം വായിച്ചാൽ അതിനേക്കാൾ വളരെ മികച്ച കവിതയാണ് പാറക്കടവിന്റെ ഓരോ കഥയും. അപ്പോൾ കവിതയിൽ നിന്ന് വൃത്തം അപ്രത്യക്ഷമായപ്പോൾ എന്ത് സംഭവിച്ചു? കവിത ഗദ്യമായപ്പോൾ എന്ന് മാത്രമല്ല, ചില പത്രാധിപന്മാർക്ക് ഗദ്യം കവിത വൃത്തമുള്ള കവിത പബ്ലിഷ് ചെയ്യില്ലെന്നായിട്ടുണ്ട്. ഒരു പത്രാധിപർ ഒരു എഴുത്തുകാരുടെ ചോദിച്ചൊന്ന്, താനെന്തോ ചങ്കം പിടിക്കുക പഠിക്കുകയാണ്, ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ? പക്ഷേ കവിത എല്ലാ കാലത്തും കാലത്തെ അതിജീവിച്ചത് സംഗീതത്തിലൂടെയാണ്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയപ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പാട്ടെഴുതിയത് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കാരണം അതുകൊണ്ട് നമുക്ക് എഴുതി, ഇപ്പോൾ എന്തൻ മകനെ മുഖാംബുജം പാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കിയോ എന്നുള്ളത് പാട്ടുപോലെ അദ്ദേഹം എഴുതിയിരിക്കുന്നേ. എഴുത്തച്ഛന് മുമ്പൊരു മഹാകവി ജീവിച്ചിരുന്നു, ചെറുശ്ശേരി നമ്പൂതിരി, ചെറുശ്ശേരി. അദ്ദേഹം കൃഷ്ണഗാഥ എഴുതിയ പാട്ടാണ് എഴുതിയത്. എഴുത്തച്ഛനും ചെറുശ്ശേരിയും ചെയ്താണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പി ഭാസ്കർ വയലാർ തുടങ്ങി പിന്നെ വന്നില്ല, ഞാൻ അടക്കം കൊണ്ട് ചെയ്യുന്നതാണ്. ഇതിൽ പാട്ടെഴുതുന്നു, ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച എൻ്റെ സ്വന്തം ചിത്രമായ ചന്ദ്രകാന്തത്തിന് വേണ്ടി ഞാൻ എഴുതിയതാണ്. അപ്പം ആ പാട്ട് ചന്ദ്രകാന്തിന് പാട്ടെഴുതുമ്പോൾ എൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംവിധായകന് ഇടപെടുകിൽ ആ വരി മാറ്റം പറയില്ല, ഈ വരി മാറ്റും, ആ വാക്ക് മാറ്റും ഒന്നും പറയില്ല. എൻ്റെ സ്വന്തം പടമാണ്, ഞാൻ പ്രൊഡ്യൂസർ പടമാണ്, ഞാൻ ഡയറക്ടർ പടമാണ്. അപ്പോൾ അതിലാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് സർവബന്ധ സ്വതന്ത്രമായ പാട്ട് എഴുതി. അതിനകത്ത് പാട്ട് കേട്ട് എനിക്കറിയാം, ആ നിമിഷ നിർവൃതിയിൽ ഞാൻ രാവണിത്തെല്ലായി മാറി, പുഷ്പാഭരണം വസന്തദേവനെ തിരുവാഭരണം, ഹൃദയവാഹിനി ഒഴുകും നീ, മധുര സ്നേഹ തരംഗിണിയായി, രാജീവനായനെ നീ ഉറങ്ങൂ, രാഗവിലോല നീ ഉറങ്ങൂ, സ്വർഗമെന്ന ഗാനത്തിൽ സ്വർണ്ണമുഖി നദിക്കരയിൽ. എന്താണ് എൻ്റെ സ്വാതന്ത്ര്യം? സത്യത്തിൽ ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്ത അതിനു വേണ്ടിയാണ്, നല്ല പാട്ട് എഴുതാൻ വേണ്ടിയാണ്. കാരണം നമ്മളൊരു പാട്ട് എഴുതിക്കൊണ്ട് ചെല്ലുമ്പോൾ ഈ നിർമ്മാതാവ് എന്ന് പറയുന്ന ആൾ, അല്ലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളും നിർമ്മാതാവിലേക്കുന്ന 500 രൂപ അഡ്വാൻസ് മേടിച്ചു. അന്നത്തെ അത്രയേ ഉള്ളൂ കേട്ടോ അഡ്വാൻസ്, 500 രൂപ 250 രൂപ കിട്ടുള്ളൂ. ഞാൻ 70 കാര്യം പറയാം. അപ്പോൾ നമ്മൾ 500 രൂപ പോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായി. ഞാൻ എത്ര വലിയ കവിയായിട്ടും കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ 500 രൂപ എൻ്റെ പോക്കറ്റിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ കേൾക്കണം. അപ്പോൾ നമ്മൾ എഴുതുന്നു ഇങ്ങനെ ഒരു കവിത, ആ നിമിഷത്തിൽ നിർവൃതിയിൽ തമ്പി സാറേ, നിർവൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വേണോ? അതൊന്ന് മാറ്റിക്കൂടെ, നിർവൃതി ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കാതെ ആദ്യം ചെയ്ത പടമാണ് ചന്ദ്രകാന്തം. അതാണ് അതിലെ എല്ലാ പാട്ടുകളും വേറിട്ട് നിൽക്കുന്നത്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദിൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെൻ്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലി ഇനി കേൾക്കാം നാടകം.
1: അടിച്ചമർത്തപ്പെട്ട ആദിവാസി ഗോത്രവർഗത്തിന്റെ പുതിയ തലമുറയിൽപ്പെട്ട അമ്പിളി എന്ന യുവതിയുടെ ജീവിതത്തിലേക്ക്, അവൾ അനുഭവിക്കേണ്ടി വന്ന ദുരന്താനുഭവങ്ങളിലേക്ക്, നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട നിലപാടിലേക്ക് ഈ ലഘുനാടകം വിരൽ ചൂണ്ടുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്വതന്ത്ര നാടകാവിഷ്കാരം അമ്പിളി.

0: അമ്പിളി പട്ടണത്തിലായി പട്ടണത്തിലേക്ക്
1: അവളെ കാടിന്റെ വിളക്കായി പ്രശോഭിക്കും.
2: സത്യത്തിൽ നമുക്ക് അവളോട് അസൂയല്ലേ?
3: അല്ല, ഒരു തരം വെറുപ്പാണ്.
0: നമുക്ക് നേടാൻ കഴിയാത്തത് അവൾ നേടിയെടുക്കുന്നു, അത് പാടില്ല.
2: അതെ, അത് തടയണം. ഈ കാടിന്റെ വെളിയിലേക്ക് അവൾ പോകാൻ പാടില്ല.
3: അധികാരി വർഗം അവളെ സഹായിക്കുന്നുണ്ടെന്നാണ് കേട്ടത്.

0: അനന്തവ്യാസിലേക്ക് പറന്നു വരികയാണ്.
1: നിങ്ങൾ സൃഷ്ടിക്കുന്ന അടിമത്തങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ എന്റെ ലക്ഷ്യം കാണും. ആർക്കും തടയാനാകില്ല.
0: എങ്കിൽ പിന്നെ കാണുമല്ലോ കൂട്ടുകാരെ, വരൂ, ഇവിടെ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കണം.
2: ഇല്ലെങ്കിൽ
0: നിങ്ങളെ കൊല്ലേണ്ടി വരും.

0: നമുക്ക് സ്വാതന്ത്ര്യമായി ഈ കാട്ടിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല.
1: അവൻ മാത്രമല്ല, ഇപ്പോൾ ആനയും കൂടി ഇറങ്ങിയിട്ടുണ്ട്.
2: അതെ അതെ, ആ ആനയ്ക്ക് അവളോട് മാത്രമേ പ്രത്യേക സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്.
3: നമുക്ക് ഈ കാട്ടിൽ ജീവിക്കാനാവില്ല.
2: അതിനുള്ള തന്ത്രങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ നിലയാം.

0: കൊന്നു
1: മകനെ. ഉന്റെ കൊല്ല അവര് സുഖ ചേർന്ന
0: ധീരൻ ഒരിക്കൽ മാത്രമേ മരണമുള്ളൂ. അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അധികാരമുണ്ടെങ്കിൽ അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. അധികാരത്തിന് വേണ്ടി ഞാൻ പോരാടും.
2: നിന്റെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല.

ശിഷ്യന്മാരെ പോലെ സ്നേഹിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല. നമ്മുടെ സഹോദരൻ അതിനു വേണ്ടത് വിധിയാണ്. ആ വിധിയിലൂടെ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തും.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

മലയാള സിനിമ ഗാനചരിത്രത്തിൽ വിരഹത്തിന്റെയും നിസ്സഹായതയുടെയും ഒരു കാൽപ്പനിക ദുരന്തമായി നിലകൊള്ളുന്ന ഗാനമാണ് വയലാർ രാമവർമ്മ രാജഹംസം എന്ന ചിത്രത്തിനുവേണ്ടി രചിച്ച സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന ഗാനം. ഇവിടെ പ്രണയം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി വൈരാഗ്യത്തിന്റെയും ആത്മീയതയുടെയും അതിർവരമ്പിൽ തട്ടിത്തകരുന്നതിന്റെ ചിത്രം വയലാർ ഹൃദയസ്പർശിയായി വരച്ചിടുന്നു. ഗാനത്തിന്റെ ആദ്യ വരികൾ തന്നെ ഒരു ദുരന്തകാവ്യത്തിന്റെ രംഗമൊരുക്കുന്നുണ്ട്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നായികയെ കേവലം കാമുകിയായിട്ടല്ല, മറിച്ച് ജീവിത സുഖങ്ങൾ ത്യജിച്ച സന്യാസിനിയായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. അവർ വസിക്കുന്ന ഇടം പുണ്യാശ്രമമാകുന്നു. ഇത് പ്രണയത്തിന്റെ ലൗകികമായ ലോകത്തിൽ നിന്ന് ഉയർന്ന വിശുദ്ധമായ ഒരിടമാണ്. നായകൻ കൊണ്ടുവരുന്ന പൂവ് സന്ധ്യാപുഷ്പമാണ്. ഇത് പ്രതീക്ഷയുടെയും പ്രണയത്തിന്റെയും അന്തിമമായ ക്ഷണികമായ നിമിഷത്തെ സൂചിപ്പിക്കുന്നു. പ്രണയം അതിന്റെ അവസാന യാമത്തിലാണ്. ഇനിയൊരു പുലരി അതിനില്ല. നായകൻ താൻ അവിടെ അന്യനെപ്പോലെ നിന്നു എന്ന് പറയുമ്പോൾ ആ ലോകത്ത് തനിക്ക് സ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം വിനയത്തോടെ അംഗീകരിക്കുന്നു. പുറത്തു നിർത്തുന്ന വാതിൽ ഭൗതികമല്ല, മറിച്ച് ആത്മീയമായ ഒരു വേർതിരിവാണ്. പ്രണയത്തിന്റെ സമർപ്പണവും വൈരാഗ്യത്തിന്റെ കാഠിന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഗാനത്തിന്റെ മർമ്മം. ഈ ഏറ്റുമുട്ടൽ രണ്ട് ശക്തമായ ബിംബങ്ങളിലൂടെയാണ് വയലാർ അവതരിപ്പിക്കുന്നത്. അശ്രുധാരയും തീക്കനലും. നിന്റെ ദുഃഖാർദ്രമാ മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു എന്ന് വരുന്നോക്കൂ. സന്യാസിനിയുടെ ദുഃഖാർദ്രമായ മൗനക്കണ്ണീർ കണ്ട് നായകന്റെ സ്വപ്നങ്ങൾ തകരുകയല്ല, മറിച്ച് അലിഞ്ഞു പോവുകയാണ്. ഈ ലയനം വേദന നിറഞ്ഞതാണ്. അവൾക്കു പോലും വേദനാജനകമായ ഈ ത്യാഗത്തെ തകർക്കാൻ തന്റെ പ്രണയത്തിന് കഴിയില്ല എന്ന് നായകൻ തിരിച്ചറിയുന്നു. നിന്റെ മനസ്സിന്റെ തീക്കനൽ കണ്ണിൽ വീണ് എന്റെ ഈ പൂക്കൾ കരിഞ്ഞു. ഇതാണ് ക്ലൈമാക്സ്. കാമുകന്റെ മോഹങ്ങൾ മരിക്കുന്നത് കണ്ണീരിലല്ല, മറിച്ച് അവളുടെ മനസ്സിലെ തീക്കനലിലാണ്. സന്യാസിനിയുടെ കണ്ണിലെ തീക്കനൽ അവളുടെ കഠിനമായ തീരുമാനത്തെയും തപസിന്റെ ശക്തിയെയും സൂചിപ്പിക്കുന്നു. ആ തീവ്രമായ തീരുമാനത്തിന് മുന്നിൽ പ്രണയത്തിന്റെ പൂക്കൾ കരിഞ്ഞുപോകുന്നു. ലൗകികമായ പ്രണയം ആത്മീയമായ വൈരാഗ്യത്തിന് മുന്നിൽ തോറ്റു പിന്മാറുമ്പോൾ ആ യാത്ര ചോദിക്കൽ വളരെ ദാർശനികമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പോ ഞാൻ. ഇതൊരു വ്യക്തിപരമായ പരാജയമായി കവി കാണുന്നില്ല. രാത്രിക്ക് പകലിനോട് യാത്ര പറയാതിരിക്കാൻ കഴിയില്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ തന്റെ പ്രണയത്തിന് സന്യാസിനിയുടെ ആത്മീയമായ ലോകത്തോട് ചേരാൻ കഴിയില്ല എന്നത് ഒരു കോസ്മിക് നിയമം പോലെ വയലാർ അവതരിപ്പിക്കുന്നു. ഇത് കേവലമായ വിരഹത്തിനപ്പുറം അനിവാര്യമായ വേർപാടിന്റെ സൗന്ദര്യം കൂടിയാണ്. ഗാനത്തിന്റെ രണ്ടാം ഭാഗം യാത്രയുടെ വേദനയിൽ നിന്ന് അനശ്വരമായ പ്രണയത്തിന്റെ പ്രതീക്ഷയിലേക്ക് നീങ്ങുന്നു. ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും, അന്നും എന്നെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. നായകന്റെ ഭൗതികമായ സാന്നിധ്യം ഇല്ലാതായാലും ഏകാന്തമാം ഓർമ്മതൻ വീഥിയിൽ തന്റെ കാൽപ്പാടുകൾ എന്നും മായാതെ കിടക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. തന്റെ ആത്മാവ് അവളെ നിത്യമായി സ്നേഹിച്ചിരുന്നു എന്ന സത്യം അവളുടെ ഓർമ്മകളിൽ എന്നും മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഇത് ലൗകികമായ പ്രണയത്തിൽ നിന്ന് ആത്മീയവും അനശ്വരവുമായ സ്നേഹത്തിലേക്ക് ഗാനത്തെ പരിവർത്തനം ചെയ്യുന്നു.

മുൻവിധിയോടെ കഥ വായിക്കുന്നത് ശരിയാണോ? അതും കഥയിൽ നിന്ന് മനുഷ്യന്റെ ഗന്ധം പരക്കുമ്പോൾ അക്ഷരങ്ങളിൽ ജീവിതം വരച്ചിട്ടിരിക്കുന്നു. ഓരോ കഥയിലും 15 കഥകളടങ്ങിയ പാതിരാ നടത്തം എന്ന സമാഹാരം വായിക്കുമ്പോൾ വ്യത്യസ്തമായ 15 ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോകുന്നത്. ഇതിലെ ആമുഖം തന്നെയും കഥാരസത്തിൽ ചാലിച്ച് തന്നിലെ കഥാകൃത്ത് ജനിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നതാണ്. ഭൂമിയിൽ ഒരു കഥയേയുള്ളൂ, ജീവിതം. കുട്ടിക്കാലത്ത് കഥാകാരി അപ്പാപ്പന്റെ കഥ പറച്ചിലിൽ നിന്നും നേടിയ തിരിച്ചറിവാണ് ഇത്. കഥയിൽ തന്റെ വഴിയിലെ ഇരുട്ടുകളിൽ വെളിച്ചം പകർന്ന വഴിവിളക്കുകളെയെല്ലാം ഇവിടെ ഓർക്കുന്നു. പ്രേമചന്ദ്രന് ഉദ്യോഗസ്ഥയായ ജയന്തിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ആളിനെ മാത്രമേ അവൾ കെട്ടുകയുള്ളൂ എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. പ്രേമചന്ദ്രനെ നിസ്സഹായനാക്കുന്നതായിരുന്നു ആ ആഗ്രഹം. നട്ടാപാതിരയ്ക്ക് ഒറ്റയ്ക്ക് നടക്കണം, അതും ആൾത്തിരക്കുള്ള നഗരമധ്യത്തിലൂടെയല്ല, നാട്ടിൻപുറത്തെ വിജനമായ വഴികളിലൂടെ. ഒടുവിൽ പ്രേമചന്ദ്രൻ സുഹൃത്തായ പോലീസുകാരൻ സുശീലന്റെ സഹായത്തോടെ ജയന്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ അല്പം അകലെ മാറി അവളെ പ്രേമചന്ദ്രൻ പിന്തുടർന്നു. വഴിയിൽ ആരൊക്കെയോ ജയന്തിയെ പിന്തുടരുന്നത് അയാൾ കണ്ടു. ജയന്തിയാകട്ടെ യാതൊരു കൂസലുമില്ലാതെ പാതിരാ നടത്തം തുടർന്നു. പ്രേമചന്ദ്രൻ സുശീലിനെ ഫോൺ വിളിച്ചു. പോലീസ് ജീപ്പ് അവിടേക്കെത്തി. മങ്ങിയ വെളിച്ചത്തിൽ സുന്ദരിയായ ജയന്തിയെ കണ്ട സുശീലൻ, ഇത്രയും സുന്ദരിയായ അവളെ പ്രേമചന്ദ്രൻ അർഹിക്കുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തി. പ്രേമചന്ദ്രൻ സുശീലന്റെ ചവിട്ടേറ്റു വീണു. ബലമായി വലിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെ ജയന്തിയുടെ സാരി കുത്തഴിഞ്ഞു. അവളുടെ കരച്ചിലേക്ക് അവളെ പിന്തുടർന്നവർ പാഞ്ഞുകയറി. വിളിച്ചാൽ കൂടെ വരുമോ എന്ന് ചോദിച്ച കാമുകനോട്, വിളിച്ചു നോക്ക്, തോന്നിയാൽ വരാം എന്ന് പറയുന്ന വ്യക്തമായ ജീവിതബോധമുള്ള തെരേസ എന്ന കഥാപാത്രത്തെ വെട്ടിക്കൽ ഔസേപ്പ് മകൾ തെരേസ എന്ന കഥയിൽ കാണാം. അപ്പന്റെ മന്ത്രവാദ പാരമ്പര്യം അവളുടെ ജീവിതത്തിന് തുണയാകുന്നു. ആഖ്യാനത്തിന്റെ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമായ കഥകളാണ് കളിയൊച്ച, അപ്പന്റെ സുവിശേഷം എന്നിവ. ഓരോ കഥയും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളാണ്. എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തുന്ന അദൃശ്യമായ ചരട് മാനവികതയുടേതാണ്. ചിന്തിക്കുംതോറും മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന അനുഭവങ്ങളായാണ് ഗ്രേസി ദുരന്തങ്ങളെ വരച്ചിടുന്നത്. ദൈവം നിശ്ചയിക്കുന്നു എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ അവളിലേക്ക് കുതിച്ചു. ആഴങ്ങളിൽ മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ മകൻ സ്വന്തം കുഞ്ചിക്ക് കയറിപ്പറ്റിയത് അയാൾ അറിഞ്ഞില്ല. അയാളുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് ഞാവൽപ്പഴ കണ്ണുകളുടെ തിളക്കത്തിൽ അവളുടെ ആനന്ദധാര മുറിഞ്ഞു. മൃതിപ്പെട്ടതുപോലെ അവളുടെ ഉടൽ മരവിച്ചതെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മകൻ അയാളുടെ ഉച്ചിയിലെ മുടി ഇടം കൈയിൽ ചുറ്റിപ്പിടിച്ച് കടിഞ്ഞാണാക്കി. വലം കൈയിൽ അദൃശ്യമായൊരു ചാട്ടയേന്തി അയാളെ ദയവില്ലാതെ പ്രഹരിച്ചപ്പോൾ മാത്രമാണ് അയാൾക്ക് ബോധമുണ്ടായത്. ഒരു മുരൾച്ചയോടെ അയാൾ മകനെ കുടഞ്ഞു തെറിപ്പിച്ചു. കുതിരയോട്ടം നിലച്ചുപോയതിന്റെ ഇച്ഛാഭംഗം അവന്റെ കണ്ണുകളിൽ തുറച്ചു നിന്നു. ചുവരിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവന്ന നൂലരുവി ഞൊടിനേരം സംഭ്രമിച്ചു നിന്ന് താഴേക്ക് കുതിച്ചു പായുന്നത് അയാളോ അവളോ കണ്ടില്ല. ആഖ്യാനത്തിലെ കൃത്യതയും സ്ഫുടം ചെയ്തെടുത്ത ആകർഷകമായ ഭാഷയുമാണ് ഗ്രേസിയുടെ കഥകളെ ശക്തമാക്കുന്നത്. എം ബഷീർ പറഞ്ഞതുപോലെ, പ്രമേയത്തിനും ഇതിവൃത്തത്തിനും അനുസരിച്ച് ലാളിത്യത്തിലേക്കോ കാർക്കശ്യത്തിലേക്കോ നർമ്മത്തിലേക്കോ തിരിഞ്ഞുമാറാൻ ഗ്രേസിയുടെ ഭാഷയ്ക്ക് കഴിയുന്നുണ്ട്. സ്ത്രീവാദ കഥകളുടെ പൊതുധാരയിൽ നിന്നു മാറി സഞ്ചരിക്കുന്ന കഥകളാണ് ഗ്രേസിയുടേത്. വ്യക്തിനിഷ്ഠമായ ജീവിത കാഴ്ചകളാണ് കഥകളിലെല്ലാം ഉള്ളത്. പ്രസാദാത്മകമായ ജീവിത ദർശനമാണ് ഈ കഥകളെ ആകർഷകമാക്കുന്നത്. ഈ സവിശേഷതകളാൽ ഗ്രേസിയുടെ കഥാജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുന്ന സമാഹാരമാണ് പാതിരാ നടത്തം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീര വികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതികവിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക് ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950303 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീര വികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 14 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-244-0911, 9061-409-8-24 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-29622-296 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-24381-39 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. 1st വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaadi.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ഡ്രൈക്കോഗ്രമ സൈലോണിസ് കാർഡും തുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പാനിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 CC ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറു പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാടുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ക്ലോറോൺട്രാ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടാബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP2 gram 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ അവസാനിച്ചു.

കരുണാസൈ റേഡിയോയിൽ ഇനി കരുണാസൈ വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും സെപ്റ്റംബർ 18 കരുണാസായി ലഹരി വിമുക്ത

0: മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിൽ 13 സെപ്റ്റംബർ ഞായറാഴ്ച വൈകുന്നേരം കവി സമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിയിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, T ജോസ്, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി, വെള്ളനാട്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ karunasai.tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ, വെള്ളനാട്, 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട്, 6955543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai.tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9061155919 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയയ്ക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനം 3000 രൂപയും രണ്ടാം സമ്മാനം 2000 രൂപയും മൂന്നാം സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി @tvpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പരിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ബ്രൂസ്ലിയുടെ വിശേഷങ്ങൾ കേൾക്കാം. 33 വർഷത്തെ ജീവിതം, 3000 നിലനിൽക്കാൻ പോകുന്ന പ്രശസ്തി, അങ്ങനെ അധികം പേരുണ്ടാവില്ല. വിരലിലെണ്ണാവുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ബ്രൂസ്ലി. 1940 ജനിച്ചു, 1973 മരിച്ചു. ഒരു തലമുറയുടെ യൗവനത്തെയും താരുണ്യത്തെയും മഴനാരുകൾ പോലെ സ്പർശിച്ചുണർത്തിയ വ്യക്തിത്വം. കരാട്ടെ എന്നത് കുറെ ഇഷ്ടികകൾ അടിച്ചു പൊട്ടിക്കുക എന്നതല്ലെന്നും അതിനപ്പുറം അതൊരു തത്വശാസ്ത്രമാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തിയ മനുഷ്യൻ. ജനഹൃദയങ്ങളിൽ മരണമില്ലാത്തവൻ. വെള്ളത്തിന്റെ സ്വഭാവം സ്വീകരിക്കണമെന്ന് ബ്രൂസ്ലി പറഞ്ഞു. വെള്ളത്തിന് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കാനാകും, എന്നാൽ അതിലാർക്കും കുത്തി കുത്തി ഇറക്കാനാവില്ല താനും. പക്ഷേ വെള്ളത്തിന് പാറകളെ തുരന്നു പോകാനാകും, അസാധാരണമായ വെള്ളച്ചാട്ടമാകാനും കഴിയും. ജീവിതത്തെക്കുറിച്ച് ബ്രൂസ്ലിയുടെ ദർശനം ഇങ്ങനെയായിരുന്നു. ഗാഢതയുള്ള തത്വശാസ്ത്രം, താൻ എങ്ങനെയായിരിക്കണമെന്ന ബോധമുള്ള ദർശനം.

ആയോധന കലാകാരൻ, ചലച്ചിത്ര നടൻ, തത്വചിന്തകൻ, മനുഷ്യസ്നേഹി എന്നിങ്ങനെ ബഹുമുഖമായ പ്രതിഭകൾ കൊണ്ട് അനുഗ്രഹീതനായിരുന്നു ബ്രൂസ് ലീ. ആയോധന കലയിലെ എല്ലാ വിഭാഗങ്ങളുടെയും അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക രീതിയിൽ ബ്രൂസ് ലീ വികസിപ്പിച്ചെടുത്ത ഒന്നാണ് ജീത് കുനേഡോ. തടുക്കാനാകാത്ത മുഷ്ടിയുള്ള വഴി എന്നാണ് ജീത് കുനേഡോ എന്ന വാക്കിനർത്ഥം. 1967 ലോസ് ആഞ്ചലസിൽ വച്ചാണ് ബ്രൂസ് ലീ ജീത് കുനേഡോ രൂപപ്പെടുത്തിയത്. പരിശീലന രീതികളിൽ തത്വചിന്തകൾ സമവായപ്പെടുത്തി എന്നതാണ് ബ്രൂസ് ലീയെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. അതുകൊണ്ടാണ് അത്രയേറെ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ ആരാധകർ ബ്രൂസ് ലീയെ നെഞ്ചേറ്റിയത്.

ബ്രൂസ്ലിക്ക് ഇന്ത്യ അറിയാമായിരുന്നു. ഇന്ത്യ വലിയൊരു രീതിയിൽ ബ്രൂസ്ലിയെ സ്വാധീനിച്ചിരുന്നു എന്ന് വേണം പറയാൻ. അതെങ്ങനെ എന്ന് പറഞ്ഞാൽ, ഒരു നാൾ വ്യായാമത്തിനിടെ ബ്രൂസ്ലി കാൽവഴുതി വീണു, നട്ടെല്ലിന് പരിക്കേറ്റു, കുറേ നാൾ കിടക്കയിലായി. പക്ഷേ അങ്ങനെ നിശ്ചേഷ്ടനായി കിടക്കാൻ ബ്രൂസ്ലി തയ്യാറായിരുന്നില്ല. തന്റെ ഇഷ്ടവിഷയമായ തത്വശാസ്ത്രത്തിലൂടെ അന്തർജ്ഞാനം ആർജിക്കണമെന്ന് ബ്രൂസ്ലിക്ക് തോന്നി. അതിനായി തെരഞ്ഞെടുത്തത് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ പുസ്തകങ്ങളായിരുന്നു. പരമമായ സത്യത്തിലേക്ക് ഒരു വഴിയുമില്ല. ഒരു മതത്തിനും നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കാനുമാവില്ല. ഒരു ജാതിക്കും ഒരാദർശത്തിനും ഒന്നിനും. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ സത്യദർശനം ബ്രൂസ്ലിയെ വല്ലാതെ സ്വാധീനിച്ചു. അതിന്റെ എല്ലാം അന്തസത്ത ഉൾക്കൊള്ളാനായതുകൊണ്ടാവണം ബ്രൂസ്ലി ഇങ്ങനെ പറഞ്ഞത്. ബോധദീപ്തിക്കും വിശുദ്ധീകരണത്തിനും ആത്മാവിനെ ദുഷിപ്പിൽ നിന്ന് മുക്തമാക്കുന്നതിനും നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടതുണ്ട്.

ആയോധനകലയായിരുന്നു ബ്രൂസ്ലിക്ക് ജീവിതം. ഒപ്പം മനഃശാസ്ത്രത്തെയും ബ്രൂസ്ലി ഹൃദയത്തോട് ചേർത്ത് വച്ചു. വായന ഹരമാക്കി. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ സ്വകാര്യ ശേഖരത്തിൽ ഉണ്ടായിരുന്നു. ചലച്ചിത്രത്തെ ജനകീയമാക്കുക മാത്രമല്ല, ആയോധനകലയെ ചലച്ചിത്രത്തിൽ ചാലിച്ചു ചേർക്കുകയാണ് ബ്രൂസ്ലി ചെയ്തത്. ഹോണു, മാർലോവ്, ലോങ് സ്ട്രീറ്റ്, ദ ബിഗ് ബോസ്, ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, വേ ഓഫ് ദ ഡ്രാഗൺ, എൻറ്റർ ദ ഡ്രാഗൺ, അങ്ങനെ എത്രയോ ചിത്രങ്ങൾ. ആയോധനകലയെക്കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ സിനിമയാണ് എൻറ്റർ ദ ഡ്രാഗൺ. റെയ്മണ്ട് ചാൻസലറുടെ ദി ലിറ്റിൽ സിസ്റ്റർ എന്ന നോവലാണ് മാർലോവ് എന്ന ചലച്ചിത്രമായത്. ദി ബിഗ് ബോസ് എന്ന ചിത്രമാണ് ബ്രൂസ്ലിയെ താരമാക്കി ഉയർത്തിയത്. ഹിസ്റ്ററി ഓഫ് ഫ്യൂറി എന്ന ചിത്രം ചൈനീസ് ജനതയെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചത്. ബ്രൂസ്ലി തന്നെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു വേ ഓഫ് ദ ഡ്രാഗൺ. ബ്രൂസ്ലിയുടെ ഏറ്റവും നല്ല ഫൈറ്റ് സീനുകൾ ഈ ചിത്രത്തിലായിരുന്നു.

ಸರಂಶೌ ದಿವಸಿಂಧು ಸುಪರತಂಗಂ ಅರುಣರ

കാഴ്ചശക്തി കുറഞ്ഞ കണ്ണുകൾ, ഇടതുകാലിനേക്കാൾ നീളം കുറഞ്ഞ വലതുകാൽ, തീരെ മെലിഞ്ഞ ശരീരം, ഇങ്ങനെ കുറവുകൾ മാത്രമായിരുന്നു ബ്രൂസ്ലിയുടെ സ്വത്ത്. അതുകൊണ്ട് തന്നെ കുറവുകളെ കീഴടക്കുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യം. കഠിന പരിശീലനത്തിലൂടെ പരിമിതികളെ മറികടക്കുക എന്ന വെല്ലുവിളിയായിരുന്നു ബ്രൂസ്ലി ഏറ്റെടുത്തത്. വെറും കൈ മാത്രമായിരുന്നു ബ്രൂസ്ലിയുടെ കൈമുതൽ. ജീവിക്കാൻ വേണ്ടി അമേരിക്കയിലെത്തിയ ചൈനക്കാരൻ ചെക്കന്റെ മുന്നിൽ ഇംഗ്ലീഷ് കീറാമുട്ടിയായി നിന്നു. ലീ അതിൽ വിജയിച്ചു. ഇംഗ്ലീഷ് ലീയുടെ മുന്നിൽ മുട്ടുകുത്തി. അത് ലീയിലുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. പരിമിതികളെ ഏതിനെയും പരിശ്രമം കൊണ്ട് അതിജീവിക്കാനാവുമെന്ന് ബ്രൂസ്ലിക്ക് ഉറപ്പായി.

ജീവിക്കാൻ വേണ്ടി തന്നെയാണ് കുങ്ഫു പരിശീലിപ്പിക്കാൻ ബ്രൂസ്ലി തയ്യാറായത്. പക്ഷേ അന്യരെ കുങ്ഫു പരിശീലിപ്പിക്കുന്നതിൽ ചൈനീസ് ഗുരുക്കന്മാർ എതിരായിരുന്നു. പരമ്പരാഗതമായ ആ വിശ്വാസത്തിന് കീഴ്പ്പെടാൻ ബ്രൂസ്ലി തയ്യാറായിരുന്നതുമില്ല. കുങ്ഫുവിനെ ലോകമറിയണം, ആദരിക്കണം, ആയിരങ്ങൾ ആയോധന കലയിലേക്ക് വന്നുചേരണം, അതായിരുന്നു ബ്രൂസ്ലി ആഗ്രഹിച്ചത്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ലോകത്തിന്റെ കണ്ണിൽ ബ്രൂസ്ലി കുങ്ഫുവിന്റെ കുലപതിയായി മാറി. പരിമിതികളെ സാധ്യതകളാക്കി മാറ്റി എന്നതായിരുന്നു ബ്രൂസ്ലിയുടെ വിജയരഹസ്യം.

ശക്തി സംഭരിച്ചു വെച്ചിരുന്ന മുഷ്ടി ബ്രൂസ്ലി ആദ്യം പരീക്ഷിച്ചത് ഏറ്റവും അടുത്ത സുഹൃത്ത് സിയോ കിലൂനിന്റെ മുഖത്തായിരുന്നു. പക്ഷേ അത് വലിയ തെറ്റായി എന്ന് പിന്നീട് ലീക്ക് തോന്നി. ക്ഷമ പറഞ്ഞു. അതൊരു വലിയ തിരിച്ചറിവിലേക്കാണ് ബ്രൂസ്ലിയെ നയിച്ചത്. വലിയൊരു ശാന്തത ബ്രൂസ്ലിയിലുണ്ടായി. കുങ്ഫു ആവശ്യമില്ലാതെ ആരുടെയെങ്കിലും മുഖത്ത് പ്രയോഗിക്കേണ്ടതല്ലെന്നും അതൊരു കായിക കലയാണെന്നും ബ്രൂസ്ലി മനസ്സിലാക്കിയ നാളുകളായിരുന്നു അത്. കുങ്ഫുയിലെ വിങ്ചുൻ എന്ന ശൈലി ബ്രൂസ്ലി തിരഞ്ഞെടുത്തു. കൈമുഷ്ടിയുടെ കരുത്ത് പാറകളിലും മരങ്ങളിലും പ്രയോഗിച്ച് പരിശീലിച്ചു.

കറുത്ത കൊറ്റന്റെ കരിയും കരലില് ഒരു മുളകിന്റെ ഇരുള് പിടിഞ്ഞ് ചുവന്ന സുന്ദരി മുളകിൻ്റെ ഉള്ളിന്ന് എരിഞ്ഞ് തുള്ളണ്ട കടല് പിടിഞ്ഞ് പ്രേമ ചക്കരയാനെ ചൊടിച്ചത് അരിച്ചെടുത്തിട്ട് തെള്ള തിളപ്പിച്ച് മണത്തിൻ്റെ ഉള്ളിന്ന് മണം പൊതിഞ്ഞിട്ട് മണം കൊടുക്കുമ്പോ തുടിച്ച് തുള്ളണ Come on.

ഗുരു ഇപ്മാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബ്രൂസ്ലിയെ രൂപപ്പെടുത്തിയത്. കാലിന്റെ നീളക്കുറവും കാഴ്ചക്കുറവും അലട്ടുന്നത് സ്വാഭാവികം. പക്ഷേ മറ്റെന്തെല്ലാം കഴിവുകൾ നിനക്കുണ്ട്, അതൊന്നും നീ കാണുന്നില്ല. കുറവുകളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം ശേഷിക്കുന്ന കഴിവുകളെ എങ്ങനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരാമെന്ന് ആലോചിക്കുക, ഇപ്മാൻ ബ്രൂസ്ലിയോട് പറഞ്ഞു. അത് തന്നിലെ തന്നെ സടകുടഞ്ഞെണീപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് ബ്രൂസ്ലി പറയുന്നത്. തനിക്കു കഴിയില്ല എന്ന് ഒരാൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്ത് വിജയിപ്പിക്കാനാവുക? ഇതെനിക്ക് കഴിയും, തെറ്റുകളുണ്ടായാൽ ഞാനത് തിരുത്തും. വിജയത്തിന്റെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറുക തന്നെ ചെയ്യും. ജീവിതകാലം മുഴുവൻ ഗുരു തന്നിൽ നിറഞ്ഞത് ഈ വാക്കുകളിലൂടെയാണെന്ന് ബ്രൂസ്ലി പറയുന്നു.

സമർത്ഥർക്ക് ഒന്നും ഭാരമായി തോന്നുകയില്ല. അധ്വാനശീലരല്ലാത്തവർക്ക് എന്തും കടുകടുത്തതായി തോന്നും. ഇലകളിൽ ചുരുണ്ടിരിക്കുന്ന പുഴുവിനെ കണ്ടാൽ അത് മനോഹരമായ ചിത്രശലഭമായി മാറുമെന്ന് തോന്നില്ല. എന്നാൽ കാലം അതിൽ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളുണ്ടാക്കും. ഗുരു ശിഷ്യനെയും പൂമ്പാറ്റയായി മാറ്റുകയായിരുന്നു. എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിന് അനുകൂലമായി മാത്രം സംസാരിക്കുക. ഇതിനു മാത്രം സഹായിക്കുന്ന പദങ്ങൾ തിരഞ്ഞെടുക്കുക. മടി ഉപേക്ഷിക്കുക. മനസ്സിനെ നമ്മൾ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ പോകാൻ പരിശീലിപ്പിക്കുക. ഇതിനെല്ലാം ഉപരി നമുക്ക് നമ്മുടേതായ ഒരു നിലപാടുണ്ടാവണം. എന്ത് കാര്യത്തിനായാലും അത് ആവർത്തിച്ച് ഉറപ്പിക്കുകയും വേണം. ഗുരു ബ്രൂസ്ലിയുടെ മേൽ മഴയായും വെയിലായും പെയ്തു.

കുംഫുവും ചലച്ചിത്രങ്ങളും വായനയും മനഃശാസ്ത്രവും തത്വശാസ്ത്രങ്ങളുമായി ജീവിച്ച ഒരാൾ. കുട്ടിക്കാലത്ത് തന്നെ പിടികൂടിയ അമിത വികൃതിയും എടുത്തുചാട്ടവും ആയോധന കലയിലേക്ക് അന്യൂനമായി പരിണമിപ്പിച്ചെടുക്കാൻ ബ്രൂസ്ലിക്ക് കഴിഞ്ഞു. ചൈനയുടെ ആരാധക ലോകത്തിൽ സൂര്യനായി തിളങ്ങി. അത്രയേറെ ആകാശം നിറഞ്ഞ ലീ പക്ഷേ അപ്രതീക്ഷിതമായി ഒരു നീർക്കുമള ഉടയുന്നത് പോലെ ഇല്ലാതായി. മരിച്ചതാണോ അതോ വധിച്ചതാണോ എന്ന് വ്യക്തമല്ലാത്ത വിധം ആ നക്ഷത്രം കെട്ടുപോയി. 1973 July 20 നടൻ ജോർജ് ലാസൻബിക്കൊപ്പം അത്താഴം കഴിക്കണമെന്ന ആഗ്രഹത്താൽ അന്ന് ബ്രൂസ്ലി ഹോങ്കോങ്ങിലായിരുന്നു. വൈകുന്നേരം 4 മണിവരെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അതേ തുടർന്ന് അവർ രണ്ടുപേരും കൂടി ബെറ്റി ടിങ്പെ എന്ന നടിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഏറെ നേരം സിനിമാ ചർച്ചകളുമായി നീങ്ങി. ഇടയ്ക്ക് ബ്രൂസ്ലിക്ക് ഒരു തലവേദന അനുഭവപ്പെട്ടു. വേദന മാറാൻ ബെറ്റി ഒരു ഗുളിക കൊടുത്തു. അത് കഴിച്ചതിനു ശേഷം വിശ്രമിക്കാനായി കിടക്കയിൽ കയറി കിടന്ന ബ്രൂസ്ലി പിന്നീട് എഴുന്നേറ്റില്ല. ആ സ്വർണ നക്ഷത്രം എന്നേക്കുമായി അണഞ്ഞുപോയിരുന്നു.

ചൈനീസ് സമൂഹം മരവിച്ചുപോയി. മറ്റേതൊരു ദേശീയ ദുരന്തത്തിനും ഏൽപ്പിക്കാൻ ആവാത്ത വിധം ആഴത്തിലുള്ള ഒരു മുറിവായിരുന്നു അത്. ബ്രൂസ്ലി മരിച്ചു. ചൈനീസ് ജനതയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ആത്മവിശ്വാസത്തിന്റെ ആൾരൂപത്തിന് അങ്ങനെയങ്ങ് അപ്രത്യക്ഷമാകാൻ കഴിയില്ലെന്ന് അവർ കരുതി. മഹത്തായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട് ഭൂമുഖത്തെ എല്ലാം തികഞ്ഞ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ ബ്രൂസ്ലി നമ്മൾ വിട്ടുപോയിരിക്കുന്നു എന്ന് റെയ്മണ്ട് ചൗ പത്രലേഖകരെ അറിയിച്ചു. പക്ഷേ പത്രങ്ങൾ പലതും എഴുതി പിടിപ്പിച്ചു. ദുരൂഹതകളും വിവാദങ്ങളും കൊണ്ട് ആ മരണം പിന്നെയും പിന്നെയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹൂ കിൽസ് ബ്രൂസ്ലി, ലെജൻഡ് ഓഫ് ബ്രൂസ്ലി എന്നീ പുസ്തകങ്ങളിലെ പരാമർശങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് വഴിതെളിച്ചു. മരണമായിരുന്നോ വധമായിരുന്നോ എന്ന് ഇന്നും ചരിത്രത്തിന് വ്യക്തമല്ല. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് എങ്ങനെ മരിക്കും? ഹിസ്റ്ററി ഓഫ് ഫ്യൂറി എന്ന ചിത്രത്തിലെ ആദ്യ സംഭാഷണം ബ്രൂസ്ലിയെ സംബന്ധിച്ച് ഒരു യാഥാർത്ഥ്യം തന്നെയായി. ചൈനീസ് ജനത മാത്രമല്ല, ബ്രൂസ്ലിയുടെ ആരാധക ലോകം മുഴുവൻ ഇന്നും ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് എങ്ങനെ മരിക്കും?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. എനിക്കൊരു വീട് വയ്ക്കണം. പൂക്കൾ കൊണ്ട് മേൽക്കൂര പണിത്, നിലാവ് കൊണ്ട് മുറ്റം മേഞ്ഞ് ഒരു വീട്. ചുവരുകളില്ലാത്ത, മതിലുകളില്ലാത്ത ഒരു വീട്.

0: നിന്റെ നിറമുള്ള ഒരു വീട്, എൻ്റെ മണമുള്ള ഒരു വീട്, നമുക്കതിന് എന്ത് പേരിടണം?
1: ശരി, പേര് വേണ്ട.
0: പിന്നെന്താണ് വേണ്ടത്?
1: സന്തോഷം.
0: അതുമതി.
1: മതി,
0: അതുമതി. ഒരു പാട്ട് കേട്ടാലോ?

ദേ ഇത്തിരി നെയ് പായസം മക്കൾക്കൊക്കെ കൊടുക്ക്. മരുമോളുടെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിരുന്നേ. ലീലാൻ്റി ഒരു തൂക്കുപാത്രം നിറയെ പായസം കൊണ്ടുവന്ന് തന്നു. പിറ്റേന്ന് തൂക്കുപാത്രം തിരികെ കൊടുക്കുമ്പോൾ കുറച്ച് അരിയുണ്ട അതിനകത്ത് വയ്ക്കാൻ ഓമനയമ്മ മറന്നില്ല. കൊച്ചിന് തീരെ സുഖമില്ല മാമി, 50 രൂപ വേണം, അടുത്ത ആഴ്ച തിരികെ തരാം. ഇങ്ങനെ എത്രയെത്ര കൊടുക്കൽ വാങ്ങലുകൾ. സ്നേഹത്തിനും സൗഹൃദത്തിനുമൊന്നും ഒരതിർവരമ്പുമില്ലാതിരുന്ന ഒരു കാലം. അയലത്തെ വിശേഷങ്ങൾ സ്വന്തം വിശേഷങ്ങൾ തന്നെയായിരുന്ന, വിഷമങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു നിറഞ്ഞിരുന്ന ഒരു പഴയ കാലം. അതൊക്കെ ആരാണ് നമുക്കിടയിൽ നിന്ന് ചോർത്തിക്കളഞ്ഞത്? മനസ്സിനും മനസ്സിനുമിടയിൽ ആരാണ് ഈ മുള്ളുവേലികൾ പടുത്തുയർത്തിയത്? പകരം വയ്ക്കാനില്ലാത്ത യാഥാർത്ഥ്യങ്ങൾക്ക് മീതെ അലങ്കാരങ്ങളുടെ പുറംപൂച്ചുകൾ ചാർത്താൻ ആരാണ് നമ്മെ പഠിപ്പിച്ചത്? പരിഷ്കാരങ്ങളുടെ പേരിൽ നമ്മൾ ബലി കൊടുത്തത് സത്യത്തിൽ എത്ര വലിയൊരു സംസ്കാരത്തെയായിരുന്നു. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന്, അവനവന് ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നെ സുഖത്തിനായി വരേണമെന്ന് ആരും പഠിപ്പിക്കാതെ അറിയാമായിരുന്ന കാലം. അതിനി ഒരിക്കലും തിരിച്ചു വന്നു എന്നു വരില്ല അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

അയൽക്കാരെ വെറുക്കരുത്, അവരാണ് നമ്മുടെ അതിർത്തികൾ. ഡയറിയിലെ അർത്ഥവത്തായ ഒരു വാചകം. നമ്മുടെ അയൽപക്കക്കാർക്കൊക്കെ അത് SMS ചെയ്ത് കൊടുത്താലോ എന്ന് അന്ന് സാന്ദ്ര ചോദിച്ചു. ഇന്നായിരുന്നെങ്കിൽ അതൊക്കെ വാട്സപ്പായി അയച്ചു കൊടുത്താലോ എന്ന് അവൾ ചോദിക്കുമായിരുന്നു. അതിനപ്പുറം അയൽപക്കത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രാപ്തിയൊന്നും അന്നത്തെ 7-ാം ക്ലാസ്സുകാരിയായ ആ കുട്ടിക്കില്ലെന്നോർത്ത് ഞാൻ സമാധാനിച്ചു. ഒരു പാട്ട് കൂടെ കേൾക്കാം.

രാവിലെ സുഭദ്രയിടത്ത് സെൽഫോൺ എടുത്ത് മതിലിന് തൊട്ടപ്പുറത്ത് ശാന്തയിടത്തി വിളിച്ചു. പാലും പത്രവും വന്നില്ല ചേച്ചി, ഇന്ന് ഹർത്താലോ മറ്റോ ആണോ? നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ശാന്തയിടത്തി ഫോൺ വെച്ചു. 5 മിനിറ്റിനുള്ളിൽ മെസ്സേജ് വന്നു, നോ ഹർത്താൽ, മിൽക്ക് ആൻഡ് ന്യൂസ് വിൽക്കം, വെയിറ്റ്. അതെ, ഇങ്ങോട്ടൊന്ന് നോക്കി എന്ന് പറയാനുള്ള ദൂരം പോലുമില്ല. എന്നിട്ടും മുഖാമുഖങ്ങൾ നഷ്ടപ്പെടുത്തി കുശലങ്ങളും എന്തിന് കുനിഷ്ഠകൾ പോലും സെൽഫോണിൻ്റെ തരംഗ ദൂരങ്ങളിൽ ഒതുക്കുന്ന മാനസികാവസ്ഥയ്ക്ക് മനഃശാസ്ത്രത്തിൽ ഒരു പുതിയ പേര് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലേ? ശരിയല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലിനുമപ്പുറം വേറെ ലോകം ആവശ്യമില്ലെന്ന ധാരണകൾ ആരൊക്കെയോ ചേർന്ന് രൂപപ്പെടുത്തുന്നു. സാമൂഹിക പ്രതിബദ്ധത പൂർണ്ണമായും ഒരു കള്ളനാണയമായി മാറിക്കഴിഞ്ഞു. സ്വയം വിൽക്കാനോ ഫോക്കസ് ചെയ്യാനോ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനുള്ള ഉപാധിയായി സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നമ്മുടെ കൺമുമ്പിൽ സത്യത്തിൽ അധപതിച്ചു കഴിഞ്ഞു. ഒരു പാട്ട് കേട്ടാലോ?

നിങ്ങളുടെ അയൽപക്കക്കാരന് ജോലി നഷ്ടപ്പെടുമ്പോൾ അതൊരു സാമ്പത്തിക മാന്ദ്യമാണ്. നിങ്ങൾക്ക് ജോലിയില്ലാതാകുമ്പോൾ സാമ്പത്തിക തകർച്ചയും ഒരു വലിയ ചിന്തയാണ് ഹാരി എസ് ഡ്രുമാൻ എന്ന ആൾ ഈ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. അയൽപക്കമില്ലെങ്കിൽ നിലനിൽപ്പില്ല തന്നെ, കണ്ണില്ലാതാകുമ്പോഴേ കാഴ്ചയുടെ വില അറിയൂ എന്നതുപോലെ. ഒരു പാട്ടുകൂടെ കേൾക്കാം.

ഒന്നുറച്ചു വിളിച്ചാൽ എല്ലാം മറന്നു ഓടി വരാൻ അയൽവാസിക്കേ കഴിയൂ. വില കൊടുത്തോ നന്ദി പറഞ്ഞോ തീർക്കാവുന്ന ഒരു കാര്യമല്ല അയലത്തെ ഈ സൗഹൃദം. അയൽവാസിയും അയാളുടെ പ്രശ്നങ്ങളും നമ്മുടെ വിഷയമല്ലാതായി മാറിയിട്ട് അധികം നാളായിട്ടില്ല. എനിക്കെന്ത്, ഞാൻ എന്തിനിടപെടണം എന്നൊക്കെയുള്ള ചിന്തകൾ, ഈ ചിന്തകളൊക്കെ ഏതുവഴിയാണ് മനസ്സിൻ്റെ ഇടനാഴികളിൽ കടന്നുകൂടിയത്? ആരെയൊക്കെയാണ് ഇതിൽ പ്രതിചേർക്കേണ്ടത്? ആഗോളീകരണത്തെയോ അമേരിക്കയെയോ ആധുനിക സാങ്കേതിക മേഖലകളെയോ? അതൊന്നും അമ്മിണിയടത്തേക്ക് അറിഞ്ഞുകൂടാ. ലീലാൻ്റെ പഴയ പോലെ അല്ലെന്നും ഓമനയമ്മ കണ്ടാലൊന്നും ചിരിക്കുക കൂടിയില്ലെന്നും അമ്മിണിയെടുത്ത് പറയുന്നു. അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത്? ഒരു പാട്ടുകൂടി കേൾക്കാം.

അയൽവക്കത്ത് നമ്മൾ ചെന്നിരിക്കുന്നതൊക്കെ കൊച്ചുമക്കൾക്ക് നാണക്കേടാണ്. എന്തിനാ അമ്മ ആ വീട്ടിലൊക്കെ പോയിരിക്കുന്നത്? ഇവിടെ ടിവിയും കണ്ടുകൊണ്ടിരുന്നുകൂടെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരണം, അല്ലാതെ അയൽവാസികളാണെന്ന് പറഞ്ഞ് ചുമ്മാ വീട്ടിൽ വന്നിരിക്കേണ്ട ആവശ്യകത എന്താ? കൊച്ചുമക്കൾ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തു ചെയ്യാനാണ്? അയൽബന്ധങ്ങൾ മുറിച്ചെറിയേണ്ടി വരുന്നു. എന്നിട്ടും അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ മാധവിയമ്മ മീനാക്ഷിയോട് ചോദിച്ചു, എത്ര നാളായടി ഇത്രയും അടുത്ത് നിന്ന് സംസാരിച്ചിട്ട്? എന്തെങ്കിലുമൊക്കെ പറയടി, കേൾക്കട്ടെ, നിനക്കൊന്നും പറയാനില്ലാണ്ടായോ? മീനാക്ഷിയുടെ കണ്ണുകൾ നനഞ്ഞു. മാധവിയമ്മയുടെ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിലിരുന്ന് എത്രയെത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്തെല്ലാം കഥകൾ! ഓരോന്ന് പറയുന്നതിനിടെ മാധവിയമ്മ പേൻചീപ്പ് കൊണ്ട് മുടി ചീകിത്തരും. ഈര് നഖങ്ങൾക്കിടയിൽ വെച്ച് ശെന്ന ശബ്ദത്തോടെ അമർത്തിക്കൊന്നു തരും. പേരിട്ട് വിളിക്കാനാവാത്ത ബന്ധങ്ങളുടെ തീവ്രത. ഒരു പാട്ടുകൂടി കേൾക്കാം.

ആയുഷുമ്മയ്ക്ക് ആരായിരുന്നു ഏലിയമ്മ? ചേച്ചിയോ അനിയത്തിയോ ആൻറ്റിയോ? അങ്ങനെ ഒരു ബന്ധവും അവർ തമ്മിലില്ല. പക്ഷേ ഏലിയമ്മ ഇല്ലാത്ത ഒരു കാര്യവും ആയുഷുമ്മയുടെ വീട്ടിലുണ്ടായിട്ടില്ല. നഫീസത്തിൻ്റെ നിക്കാഹ് ഏലിയമ്മ നിന്ന് നടത്തിയെന്ന് പറയുന്നതാണ് ശരി. പിന്നീട് നഫീസത്തിൻ്റെ മുൻ ഏലിയമ്മയോട് നേരിട്ട് ചോദിച്ചു, നിങ്ങളെന്തിനാ എപ്പോഴും ഇവിടെ വരണേ? നിങ്ങൾക്ക് വരെ ജോലിയൊന്നുമില്ലേ? ഏലിയമ്മ പിന്നെ വന്നില്ല. എല്ലാവർക്കുമൊപ്പം അബുദാബിക്ക് പോകാൻ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആയുഷുമ്മ പറഞ്ഞു, ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. വേലിക്കൽ നിന്ന് അവർ കണ്ടു. ഒന്നും സംസാരിച്ചില്ല, കണ്ണുകൾ മാത്രം വെറുതെ നനഞ്ഞു. അടുത്ത കൊല്ലം അബുദാബിയിൽ നിന്ന് ആയുഷുമ്മയുടെ മയ്യത്ത് വെട്ടി വന്നപ്പോൾ ഏലിയമ്മ പോയില്ല. എന്തിനാ പോണേ? അവർ പോയില്ലേ? ഇനി എന്താ? ഒരു പാട്ട് കൂടെ കേൾക്കാം.

സൗഹൃദത്തോടും സ്നേഹത്തോടുമൊപ്പം പരിഭവങ്ങളും പിണക്കങ്ങളും ഇവിടെ സ്വാഭാവികമായിരുന്നു. അല്പായുസ് മാത്രമുള്ള പിണക്കങ്ങളും തർക്കങ്ങളും മിണ്ടില്ലാന്ന് വെച്ച് ബലം പിടിച്ചിരുന്നാലും അപ്പുറത്തുനിന്ന് അവൾ വന്ന് നോക്ക് ചേച്ചി പാല് പിരിഞ്ഞുപോയി, ചിരി പാലുണ്ടെങ്കിൽ താ ചേച്ചി, മോൻ വരാറായെന്ന് പറയുമ്പോൾ ഞാനങ്ങ് അലിഞ്ഞുപോകും. അല്ലെങ്കിൽ തന്നെ അവളൊരു ദിവസമൊന്നും മിണ്ടാതിരുന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലും, വടക്കേതിലെ ശാരദയോട് ഞാൻ മിണ്ടില്ല, എന്നോട് പറയാതെ അവൾ മൂകാംബികയിൽ പോയില്ലേ, പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ ശാരദ വന്നു, ദാ ചേച്ചി മൂകാംബികയിലെ പ്രസാദം. അല്പം കെറിവിച്ചിട്ട് പ്രസാദം വാങ്ങി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ശാരദയും കൂടെ ചെന്നു. ഇത്രയുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള പിണക്കമെന്ന ഭാവത്തോടെ സൗഹൃദമായ അയൽബന്ധങ്ങളുടെ ശീലുകൾ. ഇനി അതൊക്കെ ഓർമ്മയുടെ തുരുത്തുകളിൽ ഹരിതാഭമായി നിൽക്കട്ടെ. ഒരു പാട്ടുകൂടി കേൾക്കാം.

ഇലകൾ കൊഴിഞ്ഞ് കടമ്പ് മരം കാളിന്തി തീരത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. രാധയും രാധികമാരുമൊക്കെ ഒഴിഞ്ഞുപോയിരിക്കുന്നു. സല്ലാപങ്ങളും സന്തോഷങ്ങളും സൗഹൃദങ്ങളുമൊക്കെ വിദൂരത്തായി. തിരക്കും വേഗവും ആകാംക്ഷയും മത്സരങ്ങളുമെല്ലാം ചേർന്ന് ബന്ധങ്ങളെ മുറിച്ച് മുറിച്ച് നമ്മൾ ബോൺസായി തുല്യമാക്കി. അല്ലേ അല്ലേ, ഒരു പാട്ടുകൂടെ കേട്ടാലോ?

കൺമുമ്പിൽ ഇടിഞ്ഞു തീരുന്ന അയൽപക്കങ്ങളുടെ സൗഹൃദങ്ങൾ എല്ലാറ്റിനും സന്ധ്യയാകാറായിരിക്കുന്നു. നന്മകളുടെ സൂര്യൻ അസ്തമിക്കുകയാണോ? അപ്പുറം ഇപ്പുറം കളങ്കലേശമില്ലാതെ കാര്യങ്ങൾ വിളിച്ചു ചോദിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളോട് നീതി പുലർത്തുന്ന ചില അഗ്രഹാരങ്ങളും അപൂർവം ചില ഗ്രാമങ്ങളും മാത്രമാണ് അയൽപക്കങ്ങളെ സംബന്ധിച്ച വികാരങ്ങളുടെ കയ്യൊപ്പ് ഹൃദയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. മറ്റെല്ലാ അയൽപക്കങ്ങളിലും ഷോകളുടെ ഇരുട്ട് മുദ്രവയ്ക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാലും നിനക്കും എനിക്കുമിടയിൽ ഒടിച്ചുകുത്തിയ വേലിപ്പത്തലിനുമപ്പുറം പങ്കുവയ്ക്കാനാവുന്ന എന്തൊക്കെയോ ഇനിയുമില്ലേ? എങ്കിൽ ഹൃദയങ്ങൾക്കിടയിൽ ഒരു മുള്ളുവേലി പടരാതെ നോക്കാൻ നമുക്കെന്തു ചെയ്യാം? കുത്തിനോവിക്കാത്തൊരു ചോദ്യമായി, സൗമ്യവും മധുരവുമായി ഒന്ന് ആലോചിച്ചു നോക്കിയാലോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ? നല്ലതാണ്, ഒന്നിരുത്തി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടി തന്നെ. ഉന്മേഷപരമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സുഖമായി ഉറങ്ങിയേ തീരൂ. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, മധുജൻ.